ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 10, കൊല്ലവർഷം 1201, ഇടവം 17, 2026 മെയ് 31 തീയതി ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. പ്രൊഫസർ ബി സുലോചന നായർ അവതരിപ്പിച്ചത്.
1: ജലബിന്ദു നിപാതേന ക്രമശ പൂര്യതേ ഘട തഥാഹി സർവവിദ്യാനാം ധർമ്മസ്യ ച ധനസ്യ ച. മഴയത്ത് ഒരു ഒഴിഞ്ഞ കുടം വെച്ചു നോക്കൂ. നാം കാവലിരിക്കാതെ തന്നെ മഴത്തുള്ളി വീണ് വീണ് ക്രമേണ കുടം നിറയുന്നു. അതുപോലെ ധർമ്മമാകട്ടെ, വിദ്യയാകട്ടെ, ഐശ്വര്യമാകട്ടെ, നാം പോലും അറിയാതെ അനുദിനം വർദ്ധിച്ചു വരും. മേലെ നിന്ന് പൊഴിയുന്ന കൃപാവർഷമാണ് മഴ. മേലെ നിന്ന് മാത്രമേ അത് താഴേക്ക് ചൊരിയൂ. ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും, കരം കൂപ്പേണ്ടതായും വരും. ആ കാരുണ്യം കൊണ്ട് മാത്രമേ ആത്യന്തികമായി രക്ഷയുള്ളൂ. അറിവിൻ്റെ വികാസവും സ്വകർമ്മത്തിൻ്റെ ഫലമായി കിട്ടുന്ന ധനം കൊണ്ട് തൃപ്തിയടയാനുള്ള മനോഭാവവും മനസ്സിൻ്റെ താഴ്ച ഉയർച്ചയ്ക്ക് അനുസരമായാണ് ലഭിക്കുന്നത്. അമ്മയിൽ നിന്ന് ആദ്യപാഠങ്ങൾ, ആചാര്യനിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്, ഗ്രന്ഥങ്ങളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് അറിവിൻ്റെ കരകാണാത്ത ലോകത്തിലേക്ക് കുട്ടി ഇറങ്ങിത്തിരിക്കുന്നു. ഒടുവിൽ അനാദിയായ കാലം കുട്ടിയെ പരമാവധി വികാസത്തിൻ്റെ ആകാശതലങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പരമ്പരാഗതമായ വിദ്യാഭ്യാസം ഇല്ലാതെ തന്നെ ജന്മസിദ്ധമായി സ്വാഭാവികമായി ചിലർക്ക് അറിവ് കൈവരുന്നു. ജന്മശിഷ്ടമെന്ന് വേണമെങ്കിൽ പറയാം. ടാഗോറിൻ്റെ ഒരു മനോഹരമായ കഥ ഇവിടെ ഓർമ്മിക്കാം. അത് കഥയാണോ കഥയ്ക്കുള്ളിലെ കഥയോ? അദ്ദേഹം കഥ തുടങ്ങുന്നത് ലെസ്സൺ നോളജ് നീഡ് ബി നോ ബാർ ടു ഹയർ വിസ്ഡം എന്ന മുഖവാചകത്തോടു കൂടിയാണ്. ഒരു പാവം തോട്ടക്കാരൻ്റെ കഥയാണ്. തോട്ടം നോക്കുന്നതൊരു തൊഴിലാണല്ലോ. പക്ഷേ അയാൾ തോട്ടത്തെ അത്യധികം സ്നേഹിച്ചു. ഒരു ഇല വിരിയുമ്പോൾ, ഒരു പൂ വിടരുമ്പോൾ അയാൾ സന്തോഷിച്ചു. ഒരില കൊഴിയുമ്പോൾ ചിന്തിച്ചു. ഉപനിഷത്തിലെ മധുര സംഗീതം അയാൾ കേട്ടിരിക്കില്ല, പക്ഷേ അയാൾ അത് അനുഭവിക്കുകയായിരുന്നു. ആരാമെന്നോം കാണുന്നു, ആരാമത്തിൻ്റെ ഉടയോനെന്നാൻ തേടുന്നില്ല. സത്യത്തിൽ അയാൾ ഉദ്യാനപാലകനെന്ന സ്രഷ്ടാവിനെ അറിയാതെ ജന്മാന്തര ഭാഗ്യം കൊണ്ട് തേടുകയായിരുന്നു. ഈ പ്രപഞ്ചം ഒരു ആരാമം, ഇവിടെ നമുക്ക് ജീവിച്ചു മതിയാവുന്നില്ല.

0: പ്രപഞ്ചരചയിതാവിനെ ഇടയ്ക്കൊക്കെ ഓർമ്മിക്കേണ്ടതാണല്ലോ. അസീമിതമായ ആ മഹത്വം അറിയുന്നുമില്ലല്ലോ. ഇവിടെ പറഞ്ഞ തോട്ടക്കാരൻ ഒരു നാൾ ഹേമന്തകാലമാണ് പ്രഭാതത്തിൽ ഉദ്യാനത്തിലെത്തി. അത്ഭുതം! മഞ്ഞു വീണ് കൂമ്പിപ്പോകാതെ വിടർന്നു നിൽക്കുന്ന അതിമനോഹരമായ ഒരു താമരപ്പൂവ് ഒറ്റതിരിഞ്ഞു നിൽക്കുന്നു. അയാൾ എന്തിനോ അതിയായി ആഹ്ലാദിച്ചു. സായാഹ്നം വരെ കാത്തുനിന്നു. സായാഹ്നമായപ്പോൾ ആ പൂവ് ഇറുത്തുകൊണ്ട് തെരുവിലെത്തി. പലരും പൂവിന് കൈ നിറയെ പണം നൽകാൻ തയ്യാറായി, പക്ഷേ കൊടുത്തില്ല. അപ്പോഴാണ് പ്രഭുവിൻ്റെ തേരൊരു ഒച്ച കേട്ടത്. രഥ അരികിലെത്തി. പ്രഭു ധാരാളം പണം നൽകാൻ നിന്നു. തോട്ടക്കാരൻ ചിന്തിച്ചു, ഇത്രയധികം പണം നൽകി വാങ്ങിക്കുന്ന പൂവ് ഈശ്വരചരണങ്ങളിൽ അർപ്പിക്കുമ്പോൾ പൂവിന് നൽകുന്ന വിലയിലധികം അനുഗ്രഹം അവിടെ നിന്ന് ലഭിക്കും. വിലമതിക്കാനാവാത്ത അനുഗ്രഹം. എനിക്കും അതുമതി, ഇനി എന്നും അതുമതി. അന്ന് വൈശാഖ പൗർണമി നാളായിരുന്നു. ശ്രീബുദ്ധന് ജ്ഞാനോദയം കിട്ടിയ ദിനം. ജനങ്ങൾ അങ്ങോട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. കത്തിച്ച മൺചിരാതികളാൽ വിഹാരം പ്രഭാപൂരിതം. ആ അമൃതാനുഭൂതിയുടെ നിഴലിലെങ്കിലും നിൽക്കണം. തോട്ടക്കാരൻ ആ താമരപ്പൂവ് ആ ചരണതലത്തിൽ സമർപ്പിച്ചു. കരുണാനിധിയായ ബുദ്ധഭഗവാൻ മന്ദഹസിക്കുന്നതുപോലെ തോട്ടക്കാരന് തോന്നി. തൻ്റെ മുന്നിലെ കലശം ബുദ്ധൻ്റെ കാരുണ്യവർഷത്താൽ നിറഞ്ഞിരിക്കുന്നു. സ്വച്ഛവും നിർമ്മലവുമായിരിക്കുന്നു. ജീവിതം സമ്പന്നമായിരിക്കുന്നു. നാളേക്കില്ലാതെയാവുന്ന ധനത്താലല്ല, തൻ്റെ ജീവിതം അക്ഷയമായ ഖനിയായിരിക്കുന്നു. മനസ്സ് നിറകുടം നിറകുടം തുളുമ്പുകയുമില്ല.
1: പ്രൊഫസർ ബി സുലോചന നായർ അവതരിപ്പിച്ച സുഭാഷിതം സമാപിച്ചു.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6:00.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11:00. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. കർണാടകയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തു. ജൂൺ 3-ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ് മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. വിദേശ നാണ്യ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ഭൂജല വകുപ്പ് എറണാകുളം ജില്ലാ ഓഫീസിന് അനുവദിച്ച റിഗ് ഉമാ തോമസ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ചെറുകിട കുടിവെള്ള പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കാൻ പുതിയ റിഗ് ഉപകരിക്കും. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അക്കരെ കൊട്ടിയൂരിലെ നിത്യപൂജകൾക്ക് തുടക്കം. മണത്തണ കരിമ്പനയ്ക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരമെഴുന്നള്ളത്ത് അക്കരെ കൊട്ടിയൂരിലെത്തിയ ശേഷമാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. വെള്ളിയാഴ്ച അന്തരിച്ച മുൻ മന്ത്രി TU കുരുവിളയുടെ സംസ്കാരം ഇന്ന് കോതമംഗലത്ത്. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8:00 കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:02 അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിത, ആലാപനം അനഘശ്രീ, ഉദയഗീതം എം കെ ശങ്കരൻ നമ്പൂതിരി പാടിയത്. തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ ജോലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 34-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. രാവിലെ 8 മണി, 10 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഓർമ്മച്ചപ്പ്. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി. തുടർന്ന് മലയാള പരിഭാഷ. 12:02 ഗാനമാലിക. 12:40 പ്രകാശധാര. വേൾഡ് നോ ടൊബാക്കോ ഡേ. ഡോക്ടർ ശാരദ നമ്പി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദു ഫിലിം സോങ്സ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസർഡ് പരിപാടി. 3 മണിക്ക് തിരയിപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കണ്ടതും കേട്ടതും. 5:45 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയോട് അനുബന്ധിച്ച് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. 6:50 വയലും വീടും, ആടുവസന്ത, കാരണങ്ങളും പരിഹാര മാർഗങ്ങളും, ഡോക്ടർ സൗമ്യ വിജയകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ 11 മണിക്ക് നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീതസുധ, പാപനാശം അശോക് രമണി അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതീയറിലെ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ സൂക്ഷിക്കുക. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 58.1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.2 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 6.2 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.

0: നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉള്ളത് അനന്തു മൈലച്ചൽ. പതിവ് പോലെ തന്നെ ഈ പ്രഭാതത്തെ നമുക്കൊരു കവിതയിലൂടെ വരവേൽക്കാം.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് അനഘശ്രീ.
3: നാലു കൊല്ലമായി ഉത്തരേന്ത്യയിൽ ഗവേഷണ കാലവും

ചീച്ചലും ചപ്പാത്തിയാൽ ചെകിടിച്ചല്ലോ ചിത്തം, കൊച്ചതിക്കിരാഴിച്ചോറുണ്ണുവാൻ കൊതിക്കുന്നു. അങ്ങു ചെല്ലുമ്പോൾ കൃഷിക്കാലമാണപ്പൻ ചേരാൽ മഞ്ഞ പൂശി.

0: ലക്കരികിൽ ചോലപ്പറ്റിൽ നിറയെ പൊങ്ങില്യവും. ചെന്നുകേറി ഞാൻ വീട്ടിൽ തെക്കിനിക്കങ്ങേ പുറം, നിന്നുകൊണ്ടപ്പൻ റബ്ബർ ഷീറ്റടിച്ചിടും യന്ത്രം. ഒന്നുറപ്പിക്കും വേല നോക്കി കാണുകയാണാഹാ, നന്നു നന്നെൻ താതന്റെ മുഖമെത്ര സംതൃപ്തം.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിത. ആലപിച്ചത് അനഘശ്രീ.
2: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം ഉദയഗീതം. ഇന്ന് ഈ പരിപാടിയിൽ എം കെ ശങ്കരൻ നമ്പൂതിരി പാടിയ മുരുകസ്തുതികൾ കേൾക്കാം.

0: എം കെ ശങ്കരൻ നമ്പൂതിരി പാടിയ ഉദയഗീതം സമാപിച്ചു.
1: മൻ കി ബാത്ത്,
2: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
3: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമപ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
5: നമ്മളിപ്പോ ക്യാമറയും ഡ്രോൺ ഒക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റേ സെക്യൂരിറ്റി ക്ലിയറൻസ് വേണം, അതും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന്. ഇറ്റ് ഷുഡ് നോട്ട് കോൺട്രഡിക്ട് അതർ അവരുടെ ഇൻസ്റ്റലേഷൻസ്. അപ്പൊ അങ്ങനത്തെ ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യണമായിരുന്നു.
4: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കും. കാലവർഷം 4 ദിവസത്തിനകം കേരളത്തിലെത്തുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എന്നാൽ കാലവർഷത്തിന് മുന്നോടിയായി കേരളത്തിൽ വ്യാപക മഴ ആരംഭിക്കുകയും 5 ജൂൺ വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുമുണ്ട്. കേരള സംസ്ഥാനത്തെ തീരക്കടലിൽ 9 മുതൽ 31 ജൂലൈ വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. മത്സ്യങ്ങളുടെ പ്രധാന പ്രജനന കാലമായതിനാൽ മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് 52 ദിവസം ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. CBSE പുനർ മൂല്യനിർണയ പോർട്ടലിന്റെ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനത്തിൽ സൈബർ ആക്രമണം ഉണ്ടായതിനാൽ ഉന്നത വിദ്യാഭ്യാസ ഇതിവൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. 50-ലധികം വിദ്യാർത്ഥികൾ അനധികൃതമായി ഗേറ്റ്വേയിലേക്ക് കയറിയതായും അതിലൂടെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതായും വിദ്യാഭ്യാസ മന്ത്രാലയ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഇന്നലെ ബംഗളൂരുവിൽ നടന്ന യോഗത്തിൽ അദ്ദേഹത്തെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഇന്റർ സർവീസസ് ഇന്റലിജൻസുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന 8 ഭീകരരെ ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെൽ അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്ന് ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ പിടിച്ചെടുത്തു. ഇറാനുമായി 8 മുതൽ നിലനിൽക്കുന്ന വെടിനിർത്തൽ നീട്ടുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ച യോഗത്തിൽ കരാർ പ്രഖ്യാപനം ഉണ്ടായില്ല. ഇതുകൂടാതെ നിർണായക അമേരിക്കൻ സൈനിക സാങ്കേതിക വിദ്യകൾ വാങ്ങുന്ന ഇറാനിയൻ കമ്പനികൾക്ക് മേലെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റ് ഫൈനൽ മത്സരം ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 ആരംഭിക്കുന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.

0: വാർത്താവലോകനം
1: തയ്യാറാക്കിയത് മഞ്ജു എം ജോയ്, കേരള കൗമുദി.
2: വികസനത്തിലൂന്നി ജനക്ഷേമ പദ്ധതികളുമായി പുതിയുഗ കേരളം നയപ്രഖ്യാപന പ്രസംഗം. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപന പ്രസംഗം നടത്തി. സുതാര്യവും ജനകേന്ദ്രീകൃതവുമായ ഭരണത്തിലൂടെയുള്ള പുതുയുഗ കേരളം എന്ന വികസന കാഴ്ചപ്പാടാണ് നയപ്രഖ്യാപനത്തിൽ മുന്നോട്ടുവച്ചത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ശ്വേതപത്രം പുറത്തിറക്കുമെന്നും നയപ്രഖ്യാപനത്തിലുണ്ട്. 25 lakh രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, KSRTC ബസിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര, ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും തുടങ്ങിയ UDF മുന്നോട്ടുവച്ച ഇന്ദിരാ ഗ്യാരന്റികൾ നയപ്രഖ്യാപനത്തിൽ ഇടം പിടിച്ചു. ലഹരി മാഫിയയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. ഇതിനായി ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കും. IT വകുപ്പ് IT ഫ്യൂച്ചർ ടെക്നോളജി ആൻഡ് സ്റ്റാർട്ടപ്പ് എന്നാക്കി മാറ്റും. കാർഷിക മേഖലയുടെ സമഗ്ര വികസനം നടപ്പാക്കുമെന്നും നയപ്രഖ്യാപനത്തിൽ പറയുന്നു. പ്രതിപക്ഷ നേതാവിന്റെ വസതിയിൽ ED റെയ്ഡ്, സംഘർഷം. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് പൂർത്തിയാക്കി മടങ്ങിയതിന് പിന്നാലെ വൻ സംഘർഷമുണ്ടായി. CMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോട്ടുള്ളിയിലെ വീട്ടിലുൾപ്പെടെ കേരളത്തിലെ 12 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നത്. പിണറായി വിജയന്റെ വസതിക്ക് മുന്നിൽ CPIM പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. പോലീസ് കേസെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. കേരള മുഖ്യമന്ത്രി VD സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി CJoseph വിജയ്, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി എന്നിവർ ഈ ആഴ്ച ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പ്രത്യേകം കൂടിക്കാഴ്ചകൾ നടത്തി. ദേശീയ തലസ്ഥാനത്തെ സേവാതീർത്തിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്രത്തിന്റെ സഹകരണവും തേടി. തമിഴ്നാട് മുഖ്യമന്ത്രി CJoseph വിജയ് 20 മിനിറ്റോളം പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വന്ദേമാതരം വിവാദം, മേക്കേദാതു ഡാം പദ്ധതി തർക്കം, തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നേവി അറസ്റ്റ് ചെയ്ത സംഭവം തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്തു. വിഴിഞ്ഞം തുറമുഖത്തിന് ചരിത്ര നേട്ടം. അന്താരാഷ്ട്ര കപ്പൽ ചാലുകളുടെ പശ്ചാത്തലത്തിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇന്ത്യയിൽ തന്നെ സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ചു. വെറും 18 മാസങ്ങൾക്കുള്ളിൽ 20 lakh TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്താണ് വിഴിഞ്ഞം ഈ ചരിത്ര നേട്ടത്തിലെത്തിയത്. അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരിച്ചെത്തി. 20 വർഷത്തെ സൌദി ജയിൽവാസത്തിന് ശേഷം നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ മോചിതനായ കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം ജന്മനാട്ടിൽ തിരിച്ചെത്തി. വലിയ പെരുന്നാൾ ദിനത്തിൽ ഉമ്മയുടെയും ബന്ധുക്കളുടെയും അടുത്തേക്ക് റഹീം എത്തിയത് കേരളക്കരയ്ക്കൊന്നടങ്കം സന്തോഷവാർത്തയായി. കാലവർഷ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചി ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. തമിഴ്നാട്ടിൽ ഗോവധം പൂർണ്ണമായി നിരോധിച്ച് മദ്രാസ് ഹൈക്കോടതി. പാൽ ഉൽപാദനത്തിനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി 1976 August 30 ഗോവധം നിരോധിച്ചുകൊണ്ട് പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവ് നടപ്പിലാക്കിക്കൊണ്ട് ബലിപ്പെരുന്നാൾ ദിനത്തിലോ മറ്റേതെങ്കിലും ദിവസത്തിലോ തമിഴ്നാട്ടിൽ പശുവിനെയോ കിടാവിനെയോ കശാപ്പ് ചെയ്യുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഉത്തരവിട്ട് മദ്രാസ് ഹൈക്കോടതി. പൊതുസ്ഥലങ്ങളിൽ പശുക്കളെ കൊല്ലുന്നത് തടയാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് കോയമ്പത്തൂർ സ്വദേശിയും ഹിന്ദു മക്കൾ കക്ഷി യുവജന വിഭാഗം സെക്രട്ടറിയുമായ കെ സൂര്യപ്രശാന്ത് സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിലാണ് കോടതി ഉത്തരവ്. അസമിൽ ഏകീകൃത സിവിൽ കോർട്ട്. ഉത്തരാഖണ്ഡിനും ഗുജറാത്തിനും ശേഷം ഏകീകൃത സിവിൽ കോർട്ട് ബിൽ പാസാക്കുന്ന 3rd സംസ്ഥാനമായി അസം മാറി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും സുപ്രധാന കരാറുകളും. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഇൻഡോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷയും തുറമുഖ വികസനവും ശക്തമാക്കാൻ തീരുമാനിച്ചു. ഇതോടൊപ്പം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സാങ്കേതിക വിദ്യാ മേഖലയ്ക്ക് നിർണായകമായ ക്രിട്ടിക്കൽ മിനറൽസ് കരാറിലും ഒപ്പുവച്ചു. ചൈനയുടെ വിപണി നിയന്ത്രണങ്ങളെ മറികടക്കാൻ ഇത് ഇന്ത്യയെ സഹായിക്കും. അനധികൃത കുടിയേറ്റം, കേന്ദ്രം ഉന്നതതല സമിതി രൂപീകരിച്ചു. അനധികൃത കുടിയേറ്റം മൂലം രാജ്യത്തുണ്ടാകുന്ന അസ്വാഭാവിക ജനസംഖ്യാ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ ഉന്നതതല സമിതി രൂപീകരിച്ചു. വിരമിച്ച സുപ്രീംകോടതി ജഡ്ജി പ്രകാശ് പ്രഭാകർ നാവ്ലേക്കറുടെ നേതൃത്വത്തിലാണ് ഈ സമിതി പ്രവർത്തിക്കുകയെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ അറിയിച്ചു. പത്മ പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. അന്തരിച്ച പ്രശസ്ത നടൻ ധർമ്മേന്ദ്രയ്ക്ക് മരണാനന്തര ബഹുമതിയായി പ്രഖ്യാപിച്ച പത്മവിഭൂഷൺ പുരസ്കാരം അദ്ദേഹത്തിന്റെ ഭാര്യ ഹേമ മാലിനി ഏറ്റുവാങ്ങി. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന് വിജയം. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടി ട്വന്റി മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം 38 റൺസിന് വിജയിച്ചു. ജമീമ റോഡ്രിഗസിന്റെ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യയ്ക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. സിംഗപ്പൂരിൽ ഷാങ്ക്രീല ഡയലോഗ് ആരംഭിച്ചു. ഏഷ്യ പസഫിക് മേഖലയിലെ ഏറ്റവും വലിയ പ്രതിരോധ ഉച്ചകോടിയായ ഷാങ്ക്രീല ഡയലോഗ് സിംഗപ്പൂരിൽ ആരംഭിച്ചു. ഇൻഡോ പസഫിക് മേഖലയിലെ സമുദ്ര സുരക്ഷ, ചൈന യുഎസ് നയതന്ത്ര ബന്ധങ്ങൾ, പ്രാദേശിക തർക്കങ്ങൾ എന്നിവയാണ് ഈ വർഷത്തെ ഉച്ചകോടിയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ലാത്വിയയിൽ പുതിയ പ്രധാനമന്ത്രി. യൂറോപ്യൻ രാജ്യമായ ലാത്വിയയുടെ പാർലമെന്റ് പുതിയ മന്ത്രിസഭയ്ക്ക് അംഗീകാരം നൽകി. യുണൈറ്റഡ് ലിസ്റ്റ് സഖ്യത്തിന്റെ നേതാവായ ആൻഡ്രിസ് കുൽബർഗസ് രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു. എബോള വ്യാപനം, കാനഡ അതിർത്തികളിൽ നിയന്ത്രണം ശക്തമാക്കി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിൽ എബോള രോഗബാധ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കാനഡ താൽക്കാലിക യാത്രാവിലക്ക് പ്രഖ്യാപിച്ചു. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അടുത്ത 90 ദിവസത്തേക്ക് വിസ അനുവദിക്കുന്നത് നിർത്തിവയ്ക്കാനും അവിടെ സന്ദർശനം നടത്തി തിരിച്ചെത്തുന്ന കനേഡിയൻ പൌരന്മാർക്ക് 21 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈൻ ഏർപ്പെടുത്താനും കനേഡിയൻ സർക്കാർ തീരുമാനിച്ചു.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് മഞ്ജു എം ജോയ്, കേരള കൗമുദി.
0: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: ഇന്നത്തെ പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: നമസ്തേ അനന്തപുരി. ഇനി 6:45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
6: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് June 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിലെ സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സന്ദർശനത്തോടനുബന്ധിച്ച് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർണാടകയിൽ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം പുതിയ നേതാവായി തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ രാജിയെ തുടർന്നാണ് യോഗം ചേർന്നത്. സിദ്ധരാമയ്യയും ഡോക്ടർ ജി പരമേശ്വറും ചേർന്ന് അവതരിപ്പിച്ച പ്രമേയം സാമാജികർ ഏകകണ്ഠമായി അംഗീകരിക്കുകയും അദ്ദേഹത്തെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയും ചെയ്തുവെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അറിയിച്ചു. ശിവകുമാർ ഗവർണറെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു. June 3 പുതിയ മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ. തമിഴ്നാട്ടിൽ വിപ്പ് ലംഘിച്ച് കൂറുമാറി വോട്ട് ചെയ്ത 4 MLA നടപടി ആവശ്യപ്പെട്ട് AIADMK വിപ്പ് SS കൃഷ്ണമൂർത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ടു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് തമിഴക വെറ്ററി കഴകത്തിൽ ചേർന്നത് കുതിരക്കച്ചവടമാണെന്നും വിപ്പ് ലംഘിച്ച് TVK ഗവൺമെന്റിന് അവർ വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും കൃഷ്ണമൂർത്തി ഗവർണറെ അറിയിച്ചു. വിഷയത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും കൃഷ്ണമൂർത്തി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ദൌത്യത്തിൽ ഇന്ത്യൻ നാവികസേന പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തളച്ചിട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ലക്നൌവിൽ ഓപ്പണെയർ നാവിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൌൺസിലുകളുടെ ദേശീയ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സുപ്രീംകോടതിയിലും ഹൈക്കോടതികളിലും കമ്മീഷനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകരും സിഇഒമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും സമ്മേളനത്തിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഗോള പശ്ചാത്തലത്തിലും ഇന്ത്യൻ സമ്പദ്മേഖല കരുത്തോടെ നിലനിൽക്കുകയാണെന്ന് ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ സാമ്പത്തിക അവലോകനം വ്യക്തമാക്കി. വിദേശ നാണ്യ വിനിമയ ശേഖരം ഭദ്രമാണെന്ന് മെയ് മാസത്തെ അവലോകനം പറയുന്നു. ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുമ്പോഴും സാമ്പത്തിക സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുമ്പോഴും അതിനെയെല്ലാം അതിജീവിക്കാൻ ഇന്ത്യൻ സമ്പദ്മേഖലയ്ക്ക് കഴിയുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. 2 ഒഴിവുകാലത്തിന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. ന്യൂസ് ഡെസ്കിൽ നിന്ന് റിപ്പോർട്ട്.
7: സംസ്ഥാനതല പ്രവേശനോത്സവം നാളെ രാവിലെ 9:30 തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ എൻ ഷംസുദ്ദീൻ, കെ മുരളീധരൻ, സി പി ജോൺ, ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കാസർകോട് ജില്ലാതല പ്രവേശനോത്സവം നാളെ രാവിലെ കൈക്കോട്ടുകടവ് പൂക്കോയ തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. കോഴിക്കോട് ജില്ലാതല പ്രവേശനോത്സവം നടുവണ്ണൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ എം കെ രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സയൻസ് ഇൻസ്പയർ അവാർഡ് ജേതാക്കളെയും ജില്ലാ പഞ്ചായത്ത് ആദരിക്കും.
6: ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയും പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ കുടുംബങ്ങളിലും സമൂഹത്തിലും പരിസ്ഥിതിയിലും ഉണ്ടാകുന്ന ദോഷഫലങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. ഇതോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പ് ഇന്ന് മുതൽ ജൂൺ 26 വരെ കോഴിക്കോട് ജില്ലയിൽ വിപുലമായ പരിശോധനകളും കോട്ട നിയമബോധവൽക്കരണവും നടത്തും. പുകയില ഉൽപ്പന്ന നിരോധന നിയമപ്രകാരം ജനുവരി മുതൽ 14,078 പരിശോധനകൾ ജില്ലയിൽ നടത്തിയെന്നും 1,16,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തുവെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11 പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ എയർ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക പരിഭാഷ നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് ജൂൺ 9 അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് മീൻപിടുത്ത വിലക്ക്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്താം. ഡെസ്ക് റിപ്പോർട്ട്.
8: മത്സ്യസമ്പത്ത് സംരക്ഷിച്ച് ശാസ്ത്രീയ മത്സ്യബന്ധനത്തിന് വഴിയൊരുക്കാനാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങളിലെ തൊഴിലാളികൾക്കും അനുബന്ധ തൊഴിലാളികൾക്കും പീലിംഗ് തൊഴിലാളികൾക്കും സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരികയാണ്. ട്രോളിംഗ് നിരോധനം കാര്യക്ഷമമായി നടപ്പാക്കുന്നതിന് ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കും. അന്യസംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിടുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഹാർബറുകളിലെ ഡീസൽ ബങ്കുകൾ നിയന്ത്രിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
6: കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻമന്ത്രി ടി യു കുരുവിളയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻ ബഥേനിയ പള്ളിയിൽ നടത്തും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു 89-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. അന്തരിച്ച മുൻ കോഴിക്കോട് മേയറും സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റുമായ ടി പി ദാസന്റെ ഭൌതിക ശരീരം ഉച്ചയോടെ മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിക്കും. രാവിലെ 8 മുതൽ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലും 10 മുതൽ 11 വരെ ടൌൺ ഹാളിലും ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, LDF കൺവീനർ ടി പി രാമകൃഷ്ണൻ തുടങ്ങിയവർ ഇന്നലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 മത്സരം. 2020 അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിലെ രണ്ടാം മത്സരത്തിൽ ബ്രിസ്റ്റോളിൽ ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യയെ 26 റൺസിന് തോൽപ്പിച്ചു. ഇതോടെ 3 മത്സര പരമ്പര 1-1 എന്ന സമനിലയിലെത്തി. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ചൊവ്വാഴ്ച ടോണ്ടനിലാണ്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ഡബിൾസ് ഫൈനലിൽ സാത്വിക് സായ്രാജ് റിങ്കറെഡ്ഡി, ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് ഇന്തോനേഷ്യൻ ജോഡിയെ നേരിടും. സൌത്ത് കൊറിയൻ താരങ്ങളെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ സഖ്യം ഫൈനലിലെത്തിയത്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മത്സരം. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന് കീഴിലെ ഇൻസ്പയർ മാനഖ് പുരസ്കാര ദേശീയതല മത്സരത്തിലേക്ക് കണ്ണൂർ ജില്ലയിലെ 3 വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്തു. സംസ്ഥാനതല മത്സരത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത 5 പേരിൽ 3 പേരും കണ്ണൂർ ജില്ലക്കാരാണ്. കല്യാശ്ശേരി KPR മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ PV ശിവനന്ദ്, ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ നന്ദ ഉണ്ണികൃഷ്ണൻ, അഞ്ചരക്കണ്ടി ഹയർ സെക്കൻഡറി സ്കൂളിലെ സായികൃഷ്ണ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ അക്കരെ കൊട്ടിയൂരിലെ നിത്യപൂജകൾക്ക് തുടക്കമായി. മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരമിഴനിലത്ത് അക്കരെ കൊട്ടിയൂരിൽ എത്തിയ ശേഷം ജലാഭിഷേകത്തോടെയാണ് നിത്യപൂജകൾ ആരംഭിച്ചത്. ഇന്നലെ മുതൽ സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം തുടങ്ങി. വൈശാഖ മഹോത്സവത്തിന് കോഴിക്കോട് KSRTC ബജറ്റ് ടൂറിസം സെൽ പ്രത്യേക യാത്രയൊരുക്കും. ജൂൺ 2, 5, 9, 12, 16, 19 തീയതികളിൽ പുലർച്ചെ 5 ആരംഭിക്കുന്ന യാത്ര കൊട്ടിയൂർ ദർശനത്തിന് ശേഷം വൈകിട്ട് 6 തിരിച്ചെത്തും. CBSE സിലബസിൽ ഹിന്ദി അടക്കം ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം തന്നെ LP തലം മുതൽ ഹിന്ദി പഠനം ആരംഭിക്കണമെന്ന് രാഷ്ട്രഭാഷാവേദി ആവശ്യപ്പെട്ടു. കോഴിക്കോട്ട് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗമാണ് ആവശ്യം ഉന്നയിച്ചത്. പ്രിയ ശ്രോതാക്കളെ, മലയാള വാർത്താ അവതാരകൻ എന്ന നിലയിൽ 30 വർഷത്തിലേറെ നീണ്ട എന്റെ ആകാശവാണി ജീവിതം ഈ ബുള്ളറ്റിനോടെ അവസാനിക്കുകയാണ്. വാർത്തകൾ കൃത്യമായും സത്യസന്ധമായും ശ്രോതാക്കളിൽ എത്തിക്കാൻ കഴിഞ്ഞെന്ന വിശ്വാസത്തോടെയാണ് പടിയിറക്കം. പൊടിപ്പും തൊങ്ങലും വെച്ചുകെട്ടുകളും ഇല്ലാത്ത വാർത്തകളുമായി അവതാരകരുടെ പുതിയ തലമുറ ഇനിയും ശ്രോതാക്കൾക്ക് ഒപ്പമുണ്ടാകും. എല്ലാ ശ്രോതാക്കൾക്കും ആശംസകൾ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരിലും പരിപാടികളിൽ പങ്കെടുക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11. സംസ്ഥാനത്ത് ജൂൺ 9 ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
5: ആകാശവാണി അനന്തപുരി എഫ്എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.

നമസ്തേ അനന്തപുരി തുടരുന്നു. ഒരു ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം പകർന്ന് ചിത്ര പാടിയത്. ചിത്രം മേഘം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണി. നമസ്തേ അനന്തപുരിയിൽ. ഇനി കേൾക്കാം ഇന്നത്തെ ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്: അടുത്തിടെ അന്തരിച്ച ഏത് വിഖ്യാത ബ്രിട്ടീഷ് ജന്തുശാസ്ത്രജ്ഞന്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ദി നേക്കഡ് എയ്പ് അഥവാ നഗ്നവാനരൻ? ചോദ്യം ഒരിക്കൽ കൂടി: അടുത്തിടെ അന്തരിച്ച ഏത് വിഖ്യാത ബ്രിട്ടീഷ് ജന്തുശാസ്ത്രജ്ഞന്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ദി നേക്കഡ് എയ്പ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരിയിലൂടെ കേൾക്കാം. വല്യേട്ടൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം മോഹൻ സിതാര, പാടിയത് യേശുദാസും ചിത്രയും.

0: നമസ്തേ അനന്തപുരിയിൽ ഇനി കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് കണക്ഷൻ എടുക്കുന്ന ആളിന്റെ തിരിച്ചറിയൽ കാർഡും കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖയും മാത്രം ഹാജരാക്കി വൈദ്യുതി കണക്ഷൻ അപേക്ഷിക്കാം. KSEB ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷികാവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടണം. ആവശ്യമായ കുറഞ്ഞ സ്ഥലത്തിന് മുകളിലാണെന്നും കൃഷി ആവശ്യത്തിനാണെന്നും കാണിച്ചുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ സർക്കാരിന്റെ സബ്സിഡി യൂണിറ്റിന് 85 പൈസ നിരക്കിൽ അവകാശപ്പെടില്ലെന്ന് കണക്ഷൻ എടുക്കുന്നവർ വെള്ളപ്പേപ്പറിൽ എഴുതി നൽകേണ്ടതുണ്ട്. മുയൽ പന്നി ഫാമുകൾ, ഹാച്ചറികൾ, പട്ടുനൂൽ പുഴു വളർത്തൽ കേന്ദ്രങ്ങൾ, പുഷ്പ ടിഷ്യൂ കൾച്ചർ സസ്യ കൂൺ നഴ്സറികൾ, മത്സ്യഫാമുകൾ, ചീനവല, ക്ഷീരസഹകരണ സംഘങ്ങൾ, റബ്ബർ ഷീറ്റ് മെഷീൻ ഹൌസ് തുടങ്ങിയ കാർഷിക സംരംഭങ്ങൾക്ക് ഈ താരിഫിൽ കണക്ഷൻ ലഭ്യമാണ്. വാണിജ്യ കൃഷിയിലേക്ക് സജീവമായി വരുന്ന കർഷകർ, കാർഷിക കൂട്ടായ്മകൾ, കാർഷിക ഉൽപാദക സംഘടനകൾ, കാർഷിക സംരംഭകർ, പ്രവർത്തന കയറ്റുമതിക്കാർ, കാർഷിക സ്റ്റാർട്ടപ്പുകൾ എന്നിവർക്ക് വിവിധ കാർഷികാനുബന്ധ പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായ കൃഷിഭൂമി ലഭ്യമാക്കുവാൻ കഴിഞ്ഞാൽ ആയത് നമ്മുടെ കാർഷിക വികസനത്തിന് വളരെ സഹായകരമാകും. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് നവോത്ഥാൻ പദ്ധതി. ഭൂവുടമകൾ, കാർഷിക സംരംഭകർ എന്നിവർക്കുള്ള ഓൺലൈൻ ഏകജാലക സംവിധാനവും തുടർ നടപടികളും, കൃഷി സഹകാരി സേവന ഉടമ്പടിയിലെ പങ്കാളിത്തം, പരിശോധനയും അംഗീകാരവും എന്നിവ കാപ്കോയുടെ മേൽനോട്ടത്തിലാണ്. www.capco.co.in എന്ന കാപ്കോ വെബ്സൈറ്റ് മുഖേന നവോത്ഥാൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 9188248481. 2025-26 അധ്യയന വർഷത്തെ SSLC

0: സി, പ്ലസ് ടു, VHSE, CBSE, 10, 12 എന്നീ ക്ലാസുകളിലെ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+, A1 എന്നിവ കരസ്ഥമാക്കിയ മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട എല്ലാ രേഖകളും സഹിതം രക്ഷിതാവിന്റെ അപേക്ഷ June 1 മുൻപായി ലഭ്യമാക്കണം. വിശദവിവരങ്ങൾ മത്സ്യഫെഡ് ക്ലസ്റ്റർ ഓഫീസുകളിലോ ജില്ലാ ഓഫീസിലോ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9526041. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണുമാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 June 3 ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് https://CELKAU.IN എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. June 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് June 3 മുതൽ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856 അല്ലെങ്കിൽ 85478372756. ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സംരംഭകത്വ വികസനം എന്ന വിഷയത്തിൽ 2026 June 1 മുതൽ ഒരു മാസം ദൈർഘ്യമുള്ള പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കാർഷിക സർവകലാശാലയുടെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്ററിൽ വെച്ചാണ് ട്രെയിനിംഗ് നടത്തപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9778436265 എന്ന വാട്സാപ്പ് നമ്പറിലോ 04872438332 എന്ന ഫോൺ നമ്പറിലോ വിളിക്കുക. തിരുവനന്തപുരം ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കരിമുണ്ട ഇനത്തിൽപ്പെട്ട വേരുപിടിപ്പിച്ച കുരുമുളക് തൈകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കർഷകരുടെ ആവശ്യാനുസരണം പ്രവൃത്തി ദിവസങ്ങളിൽ കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ വിപണന കേന്ദ്രത്തിൽ നിന്നും മേൽപ്പറഞ്ഞ തൈകൾ വാങ്ങാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8086019840. കാർഷിക മേഖല വാർത്തകൾ കഴിഞ്ഞു.
1: ഒരു ഗാനം കേൾക്കാം. രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന ചിത്രത്തിനുവേണ്ടി ചിത്രപാടിയത് രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിലെന്ന് പാൽപ്പല്ലുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ ശാരദാ പി നമ്പി സംസാരിക്കുന്നു.
4: പല്ലുകളുടെ കാര്യമെടുത്താൽ മനുഷ്യരാശിക്ക് രണ്ടു തരം പല്ലുകളാണ് നൽകപ്പെട്ടിട്ടുള്ളത്, പാൽപ്പല്ലുകളും സ്ഥിരദന്തങ്ങളും. പാൽപ്പല്ലുകൾ പോകാനുള്ളതല്ലേ, പിന്നെ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി അവയെ സംരക്ഷിക്കുന്നത്? ഒരു ദന്ത ഡോക്ടറോട് മാതാപിതാക്കൾ ഏറ്റവും സാധാരണയായി ചോദിക്കുന്ന ചോദ്യമാണിത്. അതെ, പാൽപ്പല്ലുകൾ ഒരു പ്രത്യേക കാലയളവിന് ശേഷം പൊഴിയുകയും പകരം സ്ഥിരമായ പല്ലുകൾ വരികയും ചെയ്യും. എന്നാൽ പാൽപ്പല്ലുകൾ വായുടെ ആരോഗ്യത്തിൽ മാത്രമല്ല, കുട്ടിയുടെ ദഹനവ്യവസ്ഥയിലും സമഗ്രമായ ആരോഗ്യത്തിലും പ്രധാന പങ്കുവഹിക്കുന്നു. അതിനാൽ പൊഴിഞ്ഞു പോകേണ്ട സമയം വരെ അവയെ ആരോഗ്യത്തോടെ നിലനിർത്തേണ്ടത് വളരെ നിർണായകമാണ്. പാൽപ്പല്ലുകൾ അഥവാ ഡെസിഡ്യൂസ് പല്ലുകൾ ഗർഭത്തിന്റെ 2ാം ട്രൈമസ്റ്ററിൽ മോണയ്ക്ക് താഴെ വികസിക്കാൻ തുടങ്ങുന്നു. കുഞ്ഞുങ്ങൾക്ക് 20 പാൽപ്പല്ലുകളാണ് ഉണ്ടാകുന്നത്. ജനിച്ച് 6 മാസത്തിനും 1 വയസ്സിനും ഇടയിലാണ് ഇവ സാധാരണയായി പ്രത്യക്ഷമായി മോണയിൽ കാണാൻ തുടങ്ങുന്നത്. ഏകദേശം 3 വയസ്സാകുമ്പോൾ എല്ലാ പാൽപ്പല്ലുകളും മുളച്ചു കഴിയുന്നതായിട്ടാണ് കണ്ടുവരാറുള്ളത്. 6 വയസ്സ് മുതൽ 12 വയസ്സുവരെയുള്ള കാലഘട്ടത്തിൽ ഇവ കൊഴിഞ്ഞ് സ്ഥിരദന്തങ്ങൾ പ്രത്യക്ഷമാകുന്നു. ആരോഗ്യമുള്ള പാൽപ്പല്ലുകൾ കുട്ടികളുടെ സമഗ്രമായ ആരോഗ്യവുമായി എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കാം. കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് പോഷകാഹാരം ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ശരിയായ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്നതിന് ആരോഗ്യമുള്ള പാൽപ്പല്ലുകൾ അനിവാര്യമാണ്. അതിനാൽ അത് നശിക്കാൻ അനുവദിച്ചാൽ വേദന ഉണ്ടാവുകയും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും. ഇത് പോഷകാഹാരക്കുറവിലേക്ക് നയിക്കും. ആത്യന്തികമായി കുട്ടികളുടെ വളർച്ചയെ തന്നെ ഇത് ബാധിക്കും. കുഞ്ഞു ചിരിയിൽ മയങ്ങിപ്പോകാത്തവരായി ആരെങ്കിലുമുണ്ടോ? ആ ചിരി കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് അവരുടെ പാൽപ്പല്ലുകളാണ്. ദന്തക്ഷയമുള്ള കുട്ടികൾ പലപ്പോഴും പുഞ്ചിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ വായ് മൂടുകയും മറ്റുള്ളവരോടുള്ള ഇടപെടൽ കുറയ്ക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അങ്ങപ്പെടുന്നു. മുഖത്തിന് അനുയോജ്യമായ രൂപം നൽകുന്നതിനും പാൽപ്പല്ലുകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പാൽപ്പല്ലുകളുടെ മറ്റൊരു കർമ്മം അവ സംസാരശേഷി വികസിപ്പിക്കാൻ സഹായിക്കുന്നു എന്നതാണ്. പാൽപ്പല്ലുകളുടെ ശരിയായ സ്ഥാനം ശരിയായ അക്ഷര ഉച്ചാരണം സുഗമമാക്കുകയും സംഭാഷണ രൂപീകരണ സമയത്ത് നാവ് വഴുതുന്നത് തടയുകയും ചെയ്യുന്നു. കുട്ടിയുടെ മാനസിക സാമൂഹിക ക്ഷേമം നിലനിർത്താൻ പാൽപ്പല്ലുകൾ പ്രധാന പങ്കുവഹിക്കുന്നു. ആരോഗ്യമുള്ള പാൽപ്പല്ലുകൾ കുട്ടിയുടെ ആത്മവിശ്വാസത്തിനും ആത്മാഭിമാനത്തിനും വലിയ ഉത്തേജനമാണ് നൽകുന്നത്. കൊച്ചുകുഞ്ഞുങ്ങളിലെ ദന്തക്ഷയം വേദനാജനകവും ചികിത്സ ഏറെ ബുദ്ധിമുട്ടുള്ളതും ആണ്. അതിനാൽ അത് കുട്ടിക്ക് ദന്ത ഡോക്ടറെയും ദന്ത ചികിത്സയെയും കുറിച്ച് ആജീവനാന്ത ഭയം നൽകാൻ ഇടയാക്കുന്നുണ്ട്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ തീർച്ചയായും തന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. അതിനാൽ കുട്ടികളുടെ വായുടെ ആരോഗ്യം മാതാപിതാക്കളുടെ അറിവിനെയും വിശ്വാസങ്ങളെയും

0: ആശ്രയിച്ചിരിക്കുന്നു. ആറുമാസത്തിലൊരിക്കൽ ദന്തരോഗ വിദഗ്ധനെ കാണിച്ച് നിങ്ങളുടെ കുഞ്ഞിന്റെ പാൽപ്പല്ലുകൾ ആരോഗ്യപൂർണമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ശരിയായ സമയത്തെ ശരിയായ തീരുമാനം നിങ്ങളുടെ കുട്ടിയുടെ മനോഹരമായ പുഞ്ചിരി സംരക്ഷിക്കും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് പാൽപ്പല്ലുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശാരദ പി നമ്പി.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
3: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
4: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, പാടിയത് യേശുദാസും സംഘവും.

0: ഇന്ന് മെയ് മാസം 31 തീയതി. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്നറിയാനായി കേൾക്കാം.
1: ചരിത്രത്തിൽ ഇന്ന്
2: ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ 1987 മുതൽ എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. പുകയിലയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും മരണങ്ങളെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. 1987 ലോകാരോഗ്യ സംഘടനയാണ് ഈ ദിനാചരണത്തിന് തുടക്കമിട്ടത്. ലോകത്ത് പ്രതിവർഷം 80 ലക്ഷത്തിലധികം ആളുകൾ പുകയില ഉപയോഗം മൂലം മരണപ്പെടുന്നു എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ശ്വാസകോശ അർബുദം, ഹൃദയസ്തംഭനം, സ്ട്രോക്ക്, വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്ക് പുകയില ഉപയോഗം കാരണമാകുന്നു. പ്രശസ്ത എഴുത്തുകാരി മാധവിക്കുട്ടി അന്തരിച്ചത് 2009 മെയ് 31. മലയാളത്തിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷ് കവിതകളിൽ കമലാദാസ് എന്ന പേരിലും അവർ രചനകൾ നടത്തി. 1999 ഇസ്ലാം മതം സ്വീകരിച്ച ശേഷമാണ് കമല സുരയ്യ എന്ന പേര് സ്വീകരിച്ചത്. അവരുടെ ആത്മകഥയായ എന്റെ കഥ ഇന്ത്യൻ സാഹിത്യത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കൃതികളിലൊന്നാണ്. പക്ഷിയുടെ മണം, നെയ്പായസം, തണുപ്പ് തുടങ്ങിയ ചെറുകഥകളും ഏറെ പ്രശസ്തമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം, വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 1984 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് വരെ അവർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. പ്രശസ്ത കവയിത്രി നാലപ്പാട്ട് ബാലാമണിയമ്മയുടെയും മാതൃഭൂമി മുൻ മാനേജിംഗ് എഡിറ്റർ V.M. നായരുടെയും മകളാണ് മാധവിക്കുട്ടി. മറാഠ സാമ്രാജ്യത്തിലെ വീരവനിതയും ഭരണാധികാരിയുമായിരുന്ന അഹല്യ ഭായ് ഹോൾക്കർ 1725 മെയ് 31 ജനിച്ചത്. ഇന്ത്യയിലുടനീളമുള്ള 100 കണക്കിന് ഹിന്ദു ക്ഷേത്രങ്ങളും ഘാട്ടുകളും ധർമ്മശാലകളും അവർ നിർമ്മിക്കുകയും പുനരുദ്ധരിക്കുകയും ചെയ്തു. വാരണാസിയിലെ പ്രശസ്തമായ കാശി വിശ്വനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചത് അഹല്യ ഭായ് ഹോൾക്കറാണ്. അവരുടെ സ്മരണാർത്ഥം ഇൻഡോറിലെ സർവകലാശാലയ്ക്ക് ദേവി അഹല്യ വിശ്വവിദ്യാലയം എന്നും ഇൻഡോർ എയർപോർട്ടിന് ദേവി അഹല്യ ഭായ് ഹോൾക്കർ എയർപോർട്ട് എന്നും പേര് നൽകിയിട്ടുണ്ട്. ലോക പ്രശസ്തനായ അമേരിക്കൻ കവി വാൾട്ട് വിറ്റ്മാൻ ജനിച്ചത് 1819 മെയ് 31. ഇദ്ദേഹം സ്വതന്ത്ര പദ്യത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കവിതാ സമാഹാരമാണ് ലീവ്സ് ഓഫ് ഗ്രാസ്. 1855 പ്രസിദ്ധീകരിച്ച ഈ കൃതി അമേരിക്കൻ സാഹിത്യത്തിലെ ഒരു മാസ്റ്റർ പീസായി കണക്കാക്കപ്പെടുന്നു. അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ വിയോഗത്തിൽ അനുശോചിച്ച് അദ്ദേഹം എഴുതിയ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ എന്ന കവിത ലോക പ്രശസ്തമാണ്. 1911 മെയ് 31 വിഖ്യാതമായ ആഡംബര കപ്പൽ ടൈറ്റാനിക് ആദ്യമായി നീറ്റിലിറക്കിയത്. ഇത് കപ്പൽ നിർമ്മാണ ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്നു. വടക്കൻ അയർലൻഡിലെ ബെൽഫാസ്റ്റിലുള്ള ഹാർലാൻഡ് ആൻഡ് വൂൾഫ് കപ്പൽ നിർമ്മാണശാലയിലാണ് ടൈറ്റാനിക് നിർമ്മിച്ചത്. 1911 മെയ് 31 ഈ ഭീമാകാരമായ കപ്പൽ ആദ്യമായി വെള്ളത്തിലിറക്കുന്നത് കാണാൻ 100 ലക്ഷത്തിലധികം ആളുകൾ തടിച്ചുകൂടിയിരുന്നു.
3: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
4: അല്ല, ഇത് എവിടെ സംഭവം?
3: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ അടക്കുമല്ലേ, മെയ് 15 മുതൽ ജൂൺ 7 വരെ.
4: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ നിന്ന് വാങ്ങാം.
5: MRT ഓംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
7: എന്നാ ഇനി ഒന്നും നോക്കാനില്ല, കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ, ഒരു ക്യാമ്പസ് തന്നെ ഉണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
8: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
0: നമസ്തേ, അനന്തപുരി തുടരുന്നു. മാന്ത്രികം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് OMB കുറുപ്പ്, സംഗീതം SP വെങ്കടേഷ്, പാടിയത് യേശുദാസും ചിത്രയും.

0: തൊഴിലന്വേഷകരെ സഹായിക്കാനുള്ള പരിപാടിയാണ് ഇനി നമസ്തേ അനന്തപുരിയിൽ.
1: തൊഴിൽ ദർശനം.
2: തിരുവനന്തപുരത്തുള്ള പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിൽ മാനേജർ, അസോസിയേറ്റ് മാനേജർ, പ്രോക്യൂർമെന്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 3 ഒഴിവുണ്ട്. മാനേജർ ഒഴിവ് 1. യോഗ്യത: സിവിൽ, ഇലക്ട്രിക്കൽ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലുള്ള BE, BTech. പ്രായം 40 വയസ്സ് കവിയരുത്. പ്രോക്യൂർമെന്റ് അസിസ്റ്റന്റ് ഒഴിവ് 1. യോഗ്യത: ബിരുദം, ഡിഫാം, ബിഫാം, 2 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 37 വയസ്സ് കവിയരുത്. അസോസിയേറ്റ് മാനേജർ ഒഴിവ് 1. യോഗ്യത: BBA, ഡിഫാം, ബിഫാം, MBA അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ഓപ്പറേഷൻസ് മാനേജ്മെന്റ്, മെറ്റീരിയൽസ് മാനേജ്മെന്റ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അനുബന്ധ വിഷയങ്ങളിലുള്ള ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയും പ്രവൃത്തി പരിചയവും ഉണ്ടാവണം. പ്രായം 37 വയസ്സ് കവിയരുത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 3. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.lifecarehll.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.lifecarehll.com. കണ്ണൂർ തലശ്ശേരിയിലുള്ള മലബാർ ക്യാൻസർ സെന്ററിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 30 ഒഴിവുണ്ട്. സ്റ്റൈപ്പൻഡിയറി ട്രെയിനി ഒഴിവ് 13. യോഗ്യത: റെസിഡന്റ് സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് BSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി, പോസ്റ്റ് ബേസിക് ഡിപ്ലോമയും ഓങ്കോളജി കൌൺസിൽ, കേരള നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫ് കൌൺസിലിലുള്ള രജിസ്ട്രേഷനും വേണം. പ്രായം 30 വയസ്സ് കവിയരുത്. ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ഫാർമസിയിലുള്ള ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത. ലെക്ചർ ഒഴിവ് 4. യോഗ്യത: MSc നഴ്സിംഗ്. പ്രായം 40 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവ് 1. യോഗ്യത: കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിലുള്ള ബിരുദാനന്തര ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. പ്രൊഫസർ ഒഴിവ് 1. യോഗ്യത: MSc നഴ്സിംഗും 12 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 50 വയസ്സ് കവിയരുത്. സ്റ്റാഫ് നഴ്സ് ഒഴിവ് 5. യോഗ്യത: ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറിയും കുറഞ്ഞത് 200 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. ജൂനിയർ സിസ്റ്റം അനലിസ്റ്റ് ഒഴിവ് 1. യോഗ്യത: കമ്പ്യൂട്ടർ സയൻസിലുള്ള ബിരുദം, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലുള്ള ബിരുദം, BE, BTech അല്ലെങ്കിൽ MCA, 5 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 40 വയസ്സ് കവിയരുത്. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഒഴിവ് 1. യോഗ്യത: ഒക്യുപേഷണൽ തെറാപ്പിയിലുള്ള ബിരുദവും 200 കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ 3 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ഒഴിവ് 2.

0: യോഗ്യത ബിഫാം ഡിഫാം കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിലിലുള്ള രജിസ്ട്രേഷൻ. പ്രായം 40 വയസ്സ് കവിയരുത്. ഫിസിയോതെറാപ്പിസ്റ്റ് ഒഴിവ് 1. യോഗ്യത ഫിസിയോതെറാപ്പിയിലുള്ള ബിരുദവും 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിയിലുള്ള ബിരുദാനന്തര ബിരുദവും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 40 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 3. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.mcc.kerala.gov.in അല്ലെങ്കിൽ www.mccionline.in. വെബ്സൈറ്റ് വിലാസങ്ങൾ ഒരിക്കൽ കൂടി www.mcc.kerala.gov.in അല്ലെങ്കിൽ www.mcconline.in.
1: തൊഴിൽ ദർശനം.

0: നാട്ടുരാജാവ് എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് എം ജി ശ്രീകുമാർ.
1: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുളിക്കും.

നമസ്തേ, അനന്തപുരി തുടരുന്നു. ശിക്കാർ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് ശങ്കർ മഹാദേവനും മാലതി ലക്ഷ്മണനും.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: നമസ്തേ, അനന്തപുരിയിൽ ഇനി കേൾക്കാം കണ്ടതും കേട്ടതും.
4: എടി സുലോചനെ, അടുത്ത രണ്ട് ദിവസം ഇവിടെ വെള്ളം ഉണ്ടാവില്ലെന്നാ പറയണേ. നീ വെള്ളം പിടിച്ചു വെച്ചോ.
5: ദൈവമേ, ഇത് ആര് പറഞ്ഞു?
4: എടി വാട്ടർ അതോറിറ്റിക്കാര് ദേ കുഴിക്കാൻ തുടങ്ങി. അവരാ പറഞ്ഞേ,
5: അയ്യോ നാളെ കഴിഞ്ഞ് കൊച്ചിന്റെ കല്യാണമാണ്, ബന്ധുക്കളെല്ലാം വന്നു തുടങ്ങി. ഇപ്പൊ വെള്ളം മുടങ്ങുമെന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യും? ഇവിടെയാണെങ്കിൽ കുഴൽ കിണറും ഇല്ല.
6: പ്രിയപ്പെട്ട നാട്ടുകാരെ, കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ സോപ്പ് കണ്ണിൽ കുടുങ്ങിയ സമയത്ത് വാട്ടർ സപ്ലൈ നിന്നുപോയവരെ, ബാത്റൂമിൽ പോകാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന നാട്ടുകാരെ, നിങ്ങളുടെ വിളി ദൈവം കേട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട വെള്ളവുമായി ഞാനിതാ എത്തിയിരിക്കുന്നു. തെച്ചിക്കാട്ട് വാട്ടർ സപ്ലൈ 1800 ലിറ്റർ വെള്ളത്തിന് വെറും 2500 രൂപ മാത്രം.
5: അത്രയും പൈസ കൊടുത്ത് എങ്ങനെയാടി വെള്ളം വാങ്ങിക്കുന്നത്?
4: ഓ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. 2 ദിവസം കഴിയുമ്പോ മോളുടെ കല്യാണമാണ്, അതിന് നീ വെള്ളത്തിന് എവിടെ പോവും?
5: ആ, ഞാനും അതാ ആലോചിക്കുന്നത്. കല്യാണത്തിന്റെ ഫംഗ്ഷൻ എല്ലാം നമുക്ക് കുടുംബ വീട്ടിൽ വെച്ചങ്ങ് നടത്തിയാലോ.
4: അതിന് ബന്ധുക്കളെല്ലാവരോടും ഇങ്ങോട്ട് വരാല്ലേ പറഞ്ഞിരിക്കണേ.
7: എടി സുലോചനെ, നമ്മുടെ കുടുംബ ജ്യോത്സ്യൻ വിളിച്ചിരുന്നു. കല്യാണ തലേന്ന് വെള്ളം കുടി മുട്ടുന്നത് ശുഭലക്ഷണം അല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ കല്യാണം വേണോ എന്ന് ഒന്നുകൂടി ആലോചിക്കാനാണ് ജ്യോത്സ്യം പറയുന്നത്.
4: ഒരു പെണ്ണിന്റെ കല്യാണവും വാട്ടർ അതോറിറ്റിയും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. കല്യാണ പെണ്ണിന്റെ വീട്ടിനടുത്തുള്ള പൈപ്പ് പൊട്ടിയതിന്റെ പേരിൽ കല്യാണം മുടങ്ങുന്ന ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്.
6: ചേച്ചി, 1000 ലിറ്റർ വെള്ളത്തിന് വെറും 3000 രൂപ മാത്രമേ ഉള്ളൂ.
5: എടോ, താൻ അതിനിടയ്ക്ക് വില കൂട്ടിയോ? താനല്ലേ 1800 ലിറ്റർ വെള്ളത്തിന് 2500 എന്ന് തൊട്ടു മുമ്പ് പറഞ്ഞത്?
6: അതെ, നേരത്തെ ഞാൻ അനൗൺസ് ചെയ്തപ്പോ വാട്ടർ സപ്ലൈ മുടങ്ങി എന്ന കാര്യം നാട്ടുകാരറിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ അതിന്റെ ഡിമാൻഡ് കൂടി, അതാണിപ്പോ വില കൂടുന്നത്. അപ്പോൾ 1800 ലിറ്റർ വെള്ളത്തിന് വെറും 4000 രൂപ.
5: എന്റെ ദൈവമേ, 4000 രൂപയോ?
6: ചേച്ചി, നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോ 3000 ആയിരുന്നു. സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് 4000 ആയി. ഇപ്പോതാ 5000 ആകാൻ പോവുകയാണ്.
5: തന്റെ വെള്ളം നമുക്ക് വേണ്ട.
6: ഇപ്പൊ ഈ വിലക്ക് കിട്ടും. പൈപ്പിന്റെ പണി നീണ്ടുപോയാലേ പിന്നെ 2-3 ദിവസത്തേക്ക് വെള്ളം ഉണ്ടാവില്ല.
4: എന്നാലും കുടിവെള്ളത്തിന്റെ പേര് ഇങ്ങനെ കൊള്ളലാഭം ഉണ്ടാക്കിയാലേ, അവസാനം വെള്ളം കിട്ടാതെ ചാവാതെ നോക്കിക്കോ.
6: എന്റെ ചേച്ചി, ഈ പ്രാക്കിലൊന്നും ഞാൻ വീഴൂല. നിങ്ങക്ക് വെള്ളം വേണമെങ്കിൽ പറ, ഞാൻ തരാം.
5: എന്നാലും തന്റെ വെള്ളം വേണ്ട. ഞാൻ എന്റെ മോളുടെ കല്യാണമേ എന്റെ കുടുംബ വീട്ടിൽ വെച്ചങ്ങ് നടത്തിക്കോളാം.
6: കുടുംബ വീട്ടിലേക്ക് നിങ്ങൾ എങ്ങനെ പോകുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്? പൈപ്പ് നന്നാക്കാൻ വേണ്ടി നിങ്ങളുടെ ചുറ്റുമുള്ള റോഡ് മുഴുവൻ കുഴിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പുറത്തു പോകണമെങ്കിലേ ഹെലികോപ്റ്റർ തന്നെ പുറത്തു പോവേണ്ടി വരും.
7: എടി സുലോചനെ, ജോൽസിന്റെ ഫോൺ പിന്നെയും വന്നു.
5: എന്താ?
7: നമ്മുടെ മകളുടെ പൊരുത്തം പിന്നെയും നോക്കാൻ പോയപ്പോഴേ അവരുടെ പൈപ്പിൽ വെള്ളമില്ല.
5: ആണോ?
7: ആ നിമിത്തം ശരിയല്ല എന്നാണ് അയാൾ പറയുന്നത്.
4: സർക്കാരിന് വെള്ളം കുടി മുട്ടിച്ച് തന്റെ മോളുടെ കല്യാണം മുടക്കേണ്ട ഒരു ആവശ്യമില്ല.
8: ചേച്ചി, കുറച്ച് വെള്ളം തരുമോ?
5: താനാരാ?
8: ഞാനിവിടെ പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ വന്നതാ. രാവിലെ മുതൽ പണിയെടുത്തിട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. കുറച്ച് വെള്ളം കിട്ടുമോ?
5: എടോ, പണിയാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള മുഴുവൻ വാട്ടർ സപ്ലൈ ഓഫ് ചെയ്തതല്ലേ. പിന്നെ താൻ എന്തർത്ഥത്തിലാണ് എന്റെ വീട്ടിൽ വന്ന് വെള്ളം ചോദിക്കുന്നത്?
8: അയ്യോ, ആ ലോജിക്ക് ചിന്തിച്ചില്ല.
6: എടോ, തനിക്ക് വെള്ളം വേണോ? 1 കുപ്പി വെള്ളം 50 രൂപ.
8: വേണ്ട, ഞാൻ നടന്നു പോയി വല്ല കടയിൽ നിന്നും 20 രൂപയുടെ കുപ്പി വെള്ളം വാങ്ങി കുടിച്ചോളാം.
6: നിങ്ങൾ വെറുതെ ഇങ്ങനെ വാശി കാണിക്കരുത്. ഇപ്പൊ വെള്ളം വാങ്ങിയ നിങ്ങക്ക് ഉപയോഗിക്കാം.
4: അത് നീ അങ്ങ് സമ്മതിച്ചു കൊടുക്ക്.
5: എടി സുമിത്രേ, വെള്ളം അങ്ങനെ വാങ്ങാമെന്ന് വെച്ചാൽ തന്നെ എത്ര വാങ്ങേണ്ടി വരും? അതിന് ഒരുപാട് പൈസ ആവില്ലേ?
4: അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലെന്നേ.
6: അവസാനം എന്റെ വലയെ കുടുങ്ങി. 1800 ലിറ്റർ വെള്ളത്തിന് 10000 രൂപ, അതാണ് ഇപ്പോഴത്തെ റേറ്റ്. ഇത് കൂടുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന്

0: വാങ്ങിച്ചോ.
1: പിന്നെ
0: ഇങ്ങനെ രണ്ട് മൂന്ന് പൈപ്പ് പൊട്ടിയാലേ നമുക്ക് കുറച്ച് ചക്രം ഉണ്ടാക്കാൻ പറ്റൂ.
2: അയ്യോ ചേച്ചി, വെള്ളം വാങ്ങല്ലേ, വാട്ടർ സപ്ലൈ വരും.
3: ഹാ, ഇത്ര പെട്ടെന്ന് നന്നാക്കിയോ?
2: അത് പിന്നെ കള്ളിക്കാടുന്ന സ്ഥലത്ത് പൈപ്പിന് ലീക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. കേട്ട പാതി കേൾക്കാത്ത പാതി നിങ്ങളുടെ സ്ഥലമായ വള്ളിക്കാട് വന്ന് നമ്മൾ റോഡ് കുഴിച്ച് പൈപ്പ് ശരിയാക്കാൻ പോയി.
1: അപ്പോ വള്ളിക്കാടാണ് പ്രശ്നം അല്ലേ?
2: ആ അതെ, വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. ഒന്ന് പൈപ്പ് തുറന്നു നോക്കിയേ.
1: ആ പൈപ്പില് വെള്ളം വന്നു.
0: അതിപ്പോ നഷ്ടമായല്ലോ. ആ ഇനി കള്ളിക്കാട് പോയി വെള്ളം വിൽക്കാം.
4: എടി സുലോചനെ, നമ്മുടെ ജ്യോത്സ്യനോട് ഞാൻ ഒന്നുകൂടി നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ മോളുടെയും മരുമോന്റെയും ജാതകം ഒന്നുകൂടി നോക്കി തിരിഞ്ഞപ്പോഴേക്കും പൈപ്പിൽ വെള്ളം വന്നു.
1: അല്ല പിന്നെ,
4: അത് നല്ല നിമിത്തമാണെന്നും ഈ കല്യാണം മാറ്റിവെക്കണ്ട എന്നും ജ്യോത്സ്യം പറഞ്ഞു.
1: അത് തന്നെ.
2: അല്ല ചേച്ചി, വെള്ളം വന്ന സ്ഥിതിക്ക് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം.
5: പിന്നണിയിൽ സന്ദീപ് സുരേഷ്, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, ശാന്തി എം എസ്, രജു കോലിയക്കോട്. രചന ആശിഷ് മോഹൻദാസ്.
6: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
7: നമസ്തേ, അനന്തപുരി തുടരുന്നു. ഒരു ഗാനം കേൾക്കാം. ഗാന്ധർവം എന്ന ചിത്രത്തിനുവേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. രചന കൈതപ്രം, സംഗീതം എസ് പി വെങ്കടേഷ്.

0: നമസ്തേ അനന്തപുരി. ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ മൻ കി ബാത് രാവിലെ 11-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഓപ്പറേഷൻ സിദ്ദൂർ ദൌത്യത്തിൽ ഇന്ത്യൻ നാവികസേന പാക് നാവികസേനയെ അവരുടെ തുറമുഖങ്ങളിൽ തളച്ചിട്ടതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ ഓപ്പൺ എയർ നാവിക മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. പശ്ചിമ നാവിക കമാൻഡ് മേധാവിയായി വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സ്യായൻ ചുമതലയേറ്റു. ന്യൂഡൽഹി നാവികസേന ആസ്ഥാനത്തെ വൈസ് ചീഫ് ഓഫ് നേവൽ സ്റ്റാഫായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ജില്ലയിൽ ഈ അധ്യയന വർഷം മുതൽ വിദ്യാർത്ഥികളുടെ ബസ് യാത്രാ കൺസെഷൻ കാർഡ് ഡിജിറ്റലാക്കാൻ തീരുമാനം. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇത് ബാധകമായിരിക്കുമെന്ന് സ്റ്റുഡൻസ് ട്രാവൽ ഫെസിലിറ്റി കമ്മിറ്റി യോഗത്തിൽ RTO അറിയിച്ചു. CBSE സിലബസിൽ ഹിന്ദി അടക്കം ത്രിഭാഷാ പഠനം നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം തന്നെ LP തലം മുതൽ ഹിന്ദി പഠനം ആരംഭിക്കാമെന്ന് രാഷ്ട്രഭാഷാ വേദി. കോഴിക്കോട് ചേർന്ന സംസ്ഥാന ഭാരവാഹി യോഗമാണ് ആവശ്യം ഉന്നയിച്ചത്. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മന്ത്രി TU കുരുവിളയുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻ ബഥേനിയ പള്ളിയിൽ. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FC നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-നാണ് മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

നമസ്തേ, അനന്തപുരി തുടരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. ചോദ്യം ഇങ്ങനെയായിരുന്നു: അടുത്തിടെ അന്തരിച്ച ഏത് വിഖ്യാത ബ്രിട്ടീഷ് ജന്തുശാസ്ത്രജ്ഞന്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ദി നേക്കഡ് ഏപ്പ് അഥവാ നഗ്നവാനരൻ? ഉത്തരം: ഡെസ്മണ്ട് മോറിസ്. ഉത്തരം ഒരിക്കൽ കൂടി: ഡെസ്മണ്ട് മോറിസ്. 1967 പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിൽ മനുഷ്യനെ ഒരു ജന്തുവെന്ന നിലയിൽ സസൂക്ഷ്മം നിരീക്ഷിച്ച് അവൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് അപഗ്രഥിക്കുന്നു. നരവംശാസ്ത്രത്തിലെ ഏറ്റവും വിഖ്യാതമായ ഒരു പുസ്തകമായി ദി നേക്കഡ് ഏപ്പ് വിലയിരുത്തപ്പെടുന്നു. ഉത്തരം ഒരിക്കൽ കൂടി: ഡെസ്മണ്ട് മോറിസ്. നമസ്തേ അനന്തപുരിയിൽ ഇനിയൊരു ഗാനം കേൾക്കാം.

0: പ്ലസ് ടു എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തിക്കും ശ്വേതയും ആലപിച്ച ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. രചന രമേശൻ നായർ, സംഗീതം മനു രമേശൻ.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: മഴ
4: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
3: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
4: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
3: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
4: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
3: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.

0: നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
1: മാധവിക്കുട്ടി ഇംഗ്ലീഷിലും മലയാളത്തിലും തൻ്റെ തൂലികയുടെ വൈഭവത്താൽ ശ്രദ്ധേയയായ കമലാദാസ് എന്ന മാധവിക്കുട്ടി 1934 മാർച്ച് 31 അന്നത്തെ മലബാറിലെ പുന്നയൂർക്കുളത്താണ് ജനിച്ചത്. പുന്നയൂർക്കുളത്തും കൽക്കട്ടയിലുമായിട്ടാണ് അവർ ബാല്യകാലം ചെലവഴിച്ചത്. അമ്മയും കവയിത്രിയുമായ ബാലാമണി അമ്മയുടെയും അമ്മാവൻ നാലാപ്പാട്ട് നാരായണ മേനോൻ്റെയും കുടുംബ പാരമ്പര്യത്തിൽ വളർന്ന കമല ചെറുപ്പം മുതൽക്കേ സാഹിത്യരചനയിൽ താൽപ്പര്യം കാണിച്ചിരുന്നു. മലയാളത്തിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷിൽ കമലാദാസ് എന്ന പേരിലും അവർ രചനകൾ നടത്തി. 1999 ഇസ്ലാം മതത്തിലേക്ക് മാറിയ ശേഷം കമല സുരയ്യ എന്ന നാമം സ്വീകരിച്ചു. നഷ്ടപ്പെട്ട നീലാംബരി, പക്ഷിയുടെ മണം, തണുപ്പ്, അമ്മ, മാനസി, ചന്ദനമരങ്ങൾ, മനോമി, വർഷങ്ങൾക്ക് മുൻപ്, നിർമാതളം പൂത്തകാലം, ഒറ്റയടിപ്പാത, നെയ്പ്പായസം, ചേക്കേറുന്ന പക്ഷികൾ തുടങ്ങിയവ മാധവിക്കുട്ടിയുടെ പ്രധാന മലയാള കൃതികളാണ്. സമർ ഇൻ കൽക്കട്ട, ആൽഫബെറ്റ് ഓഫ് ലസ്റ്റ്, ദ ഡിസെൻഡൻസ്, ദ സൈറൻസ് എന്നിവ അവരുടെ പ്രധാന ഇംഗ്ലീഷ് കൃതികളാണ്. ആത്മകഥാസ്പർശമുള്ള എൻ്റെ കഥ 15 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നീർമാതളം പൂത്തകാലം എന്ന കൃതിക്ക് വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ എഴുത്തച്ഛൻ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഏഷ്യൻ വേൾഡ് പ്രൈസ്, ഏഷ്യൻ പോയട്രി പ്രൈസ്, കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം, ആശാൻ വേൾഡ് പ്രൈസ് തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ രചനകൾ പലതും ചലച്ചിത്രങ്ങളായും ടെലിഫിലിമുകളായും വന്നിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വരുന്ന പലതരത്തിലുള്ള അസമത്വങ്ങളെയും അവഗണനകളെയും യാഥാർത്ഥ്യ ബോധത്തോടെ രചനകളിലേക്ക് സന്നിവേശിപ്പിച്ച് സ്ത്രീ മനസ്സിൻ്റെ പല ഭാവതലങ്ങളെയും രഹസ്യങ്ങളെയും ആവിഷ്കരിച്ച് തലമുറകളുടെ വായനാ സംസ്കാരത്തെയും ആസ്വാദന രീതികളെയും തൻ്റെ തൂലികയാൽ നിർണയിച്ച മാധവിക്കുട്ടി 2009 മെയ് 31 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് മാധവിക്കുട്ടിയുടെ ശബ്ദം.
2: ഇവിടെ പോയാലും എൻ്റെ ആ നഗരത്തെ ഞാൻ എൻ്റെ ഗ്രാമമാക്കി മാറ്റും. ന്യൂയോർക്കിലുള്ളപ്പോൾ വിചാരിച്ചു ഇതാണ് എൻ്റെ ഗ്രാമം. എല്ലാം ഗ്രാമമാക്കി മാറ്റാനുള്ള ഗ്രാമീണ നയനങ്ങളാണ് എനിക്കുള്ളത്. പടിഞ്ഞാറിനോട് ആഭിമുഖ്യം എന്ന് പറയരുത്, കാരണം ഞാനിപ്പോൾ പുന്നയൂർക്കുളത്തെ സ്കൂളിലാണ് പഠിച്ചാൽ ഞാൻ വേറെ എഴുതുമായിരുന്നു, വേറെ മലയാളം വിദ്വാൻ പരീക്ഷയൊക്കെ പാസ്സാകുമായിരുന്നു. സാധിച്ചില്ല, വേറൊരു നഗരത്തിൽ യൂറോപ്യൻ സ്കൂളിൽ പോയതുകൊണ്ട് ചില വൈകല്യങ്ങളൊക്കെ ഉച്ചാരണത്തിന് വരും, സംശയമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് ഞാനൊരു യൂറോപ്യൻ ഒന്നും ആയിട്ടില്ല ചിന്താഗതിയിൽ. പിന്നെ ഈ പഴയ പാരമ്പര്യം എന്ന് പറയുമ്പോൾ സാധാരണ ഈ തറവാടുകളുടെയൊക്കെ മഹിമയൊക്കെ എനിക്കറിയാം. അധികമൊക്കെ ഹിപ്പോക്രസിയാണ്, പറയുന്നതായിരിക്കില്ലേ അവർ ചെയ്യുന്നത്. അതും ഞാൻ മനസ്സിലാക്കാൻ എനിക്ക് കഴിവുണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ നാലപ്പാട്ട് കുറ്റം പറയല്ല, ഇവിടെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാലേ ചോറ് കിട്ടുള്ളൂ, അല്ലാണ്ട് ഇതിനൊന്നും ഒരു അർത്ഥമില്ല. വാസ്തവത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് വളരെ കുലീനത്വത്തോടെ പെരുമാറുന്ന ആൾക്കാർ, അവർക്ക് തറവാട്ട് മഹിമ പറയാനുമില്ല, അച്ഛൻ്റെ അമ്മടി മഹിമ പറയാനില്ല. അത് വളർത്തിയെടുത്തതാണ്, ഹൃദയത്തിൻ്റെ അകത്തുള്ള ഒരു റിഫൈനിങ് പ്രോസസ്, അതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ഇതിപ്പോൾ ഞാൻ തറവാടിനെ പറ്റി പറയണമെങ്കിൽ തറവാട് പറയണത് മോശമാണെന്ന് കാണിക്കാനാണ് ഞാൻ പറയണത്. എൻ്റെ ബുക്കുകളിൽ ഞാൻ മതത്തെ ജാതിയെ പറ്റിയിട്ട് പറയും, ഇന്ന ആള് ചാലിയത്തിയുടെ ആള് വന്നു എന്ന് ഞാൻ പറയണത് അന്നത്തെ കാലം അതാണെന്ന് കാണിക്കാൻ. അവരൊക്കെ പറഞ്ഞു വരുമ്പോൾ ഒന്നുമില്ല, എല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കാനാണ്. അല്ലാണ്ട് ഈ ജാതികളൊക്കെ എടുത്ത് പറയണത്, അല്ലാണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ രാജ്യത്തും എല്ലാ ലോകത്തിലുള്ള മനുഷ്യന്മാരൊക്കെ പാവങ്ങൾ, കീടങ്ങൾ. പിന്നെ ഒരു തറവാട്ട് പേരൊക്കെ പറയാൻ സാധിക്കും ചിലർക്ക്. അത് ഇതൊക്കെ ഓരോരുത്തർ വീമ്പളൊക്കെ പറയില്ലേ മനുഷ്യന്മാർ, മനുഷ്യ സഹജമായിട്ടുള്ള ഒരു സ്വഭാവമാണ് എല്ലാം ഒന്നു തന്നെയെന്ന്. ഒരുന്നിലും ഞാൻ വ്യത്യാസം കാണില്ല എവിടെയും. ഒരു മനുഷ്യൻ കുറച്ച് കളിക്കുന്നു, കുറച്ച് കഴിഞ്ഞ് കളി അവസാനിച്ച് മറ്റു ലോകത്തിലേക്ക് പോകുന്നു, അത്രയും ഞാൻ വിചാരിച്ചിട്ടുള്ളൂ.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് മാധവിക്കുട്ടിയുടെ ശബ്ദം.

ആമി എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ, പാടിയത് ശ്രേയ ഘോഷലും അർണബ് ദത്തയും.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ്

0: പാലക്കാട്.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
4: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
5: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളയമ്പലത്തുള്ള ജലശുദ്ധീകരണശാലയിൽ ജൂൺ 4 മുതൽ 6 വരെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഈ തീയതികളിൽ ജലവിതരണം തടസ്സപ്പെടും. കുര്യാത്തി സെക്ഷൻ പരിധിയിൽ വരുന്ന തമ്പാനൂർ, ഫോർട്ട്, ശ്രീവരാഹം, ചാല, വലിയശാല, ആറ്റുകാൽ, മണക്കാട്, കമലേശ്വരം, വലിയതുറ, വള്ളക്കടവ്, അമ്പലത്തറ, പെരുന്താനി തുടങ്ങിയ വാർഡുകളിലും പാറ്റൂർ സെക്ഷൻ പരിധിയിൽ വരുന്ന ശ്രീകണ്ഠേശ്വരത്തും ജലവിതരണം ജൂൺ 6 ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 8 വരെ പൂർണ്ണമായും തടസ്സപ്പെടും. ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുക. തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന പശ്ചാത്തലത്തിൽ ഇന്നലെ വൈകിട്ട് മുതൽ അരുവിക്കര ഡാമിന്റെ 3-4 ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട്. ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ജില്ലാ സിറ്റിംഗ് മറ്റന്നാൾ രാവിലെ 11 മുതൽ തിരുവനന്തപുരത്തുള്ള കമ്മീഷൻ ഓഫീസിലെ കോർട്ട് ഹാളിൽ നടക്കും. സിറ്റിംഗിൽ നിലവിലുള്ള പരാതികൾ പരിഗണിക്കുന്നതിനോടൊപ്പം പുതിയ പരാതികൾ സ്വീകരിക്കുന്നതുമാണ്. ന്യൂനപക്ഷങ്ങളായ മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, ജൈന, പാഴ്സി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർക്ക് പരാതികൾ കമ്മീഷന് മുൻപാകെ സമർപ്പിക്കാം. വിശദ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാം. 9746515133. നമ്പർ ഒരിക്കൽ കൂടി, 9746515133. മഴ മുന്നറിയിപ്പുകളും ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയും കണക്കിലെടുത്തും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മുതൽ ജൂൺ 3 ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിൽ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകാൻ പാടില്ലെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എന്നാൽ കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കില്ല. കഴക്കൂട്ടം വനിതാ ITIയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറെ ആവശ്യമുണ്ട്. താൽപര്യമുള്ളവർ 2026 ജൂൺ 1 രാവിലെ 11 വിദ്യാഭ്യാസ യോഗ്യത, പരിചയം, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുടെ ഒറിജിനൽ രേഖകളും അവയുടെ പകർപ്പുകളും സഹിതം കഴക്കൂട്ടം ITI പ്രിൻസിപ്പാൾ മുൻപാകെ ഹാജരാകേണ്ടതാണ്. വനിതകൾക്കും KSRTCയിൽ നിന്നും വിരമിച്ച ഡ്രൈവർമാർക്കും ഡ്രൈവിംഗ് സ്കൂൾ നടത്തി മുൻ പരിചയമുള്ളവർക്കും മുൻഗണന. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04712418317. ഒരിക്കൽ കൂടി നമ്പർ 04712418317. നമുക്ക് ചുറ്റും ഇനി നാളെ രാവിലെ നമസ്തേ അനന്തപുരിയിൽ കേൾക്കാം. ചന്ദ്രലേഖ എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറുബേദിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: ആദ്യമായി സാരി ഉടുത്തു നിൽക്കുന്ന ഒരു ഉൾനാട്ടുകാരിയെ പോലെയാണ് ആ പട്ടണം. ഒന്നും ഏലുകൂടിയിട്ടില്ല, എല്ലാം ഉണ്ട് താനും. ഭീതിയുള്ള ഒരു റോഡുണ്ട്, ഒരു ചെമ്മൺ നിരത്ത്. അതിന് ഇരുഭാഗത്തും പീടികകളുണ്ട്. പക്ഷേ കുനിഞ്ഞു വേണം അവയിലേക്ക് കടക്കാൻ, ഇല്ലെങ്കിൽ തലമുട്ടും. അരിച്ചാക്ക് മുതൽ കണ്ണെഴുത്തു മഷി വരെ എല്ലാം അവിടെ കിട്ടും. എല്ലാം എട്ടാന്തരമാണെന്ന് മാത്രം. ഒരു ഹയർ എലിമെൻ്ററി സ്കൂളും അതിന് തൊട്ട് ഒരു കള്ള് ഷാപ്പുമുണ്ട്. സ്കൂളിൽ കുട്ടികളുടെ തിരക്ക് അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഷാപ്പിൽ കുടിയന്മാരുടെ തിരക്ക് തുടങ്ങിയിരിക്കും. പൊരിച്ച മീനിൻ്റെയും അളിഞ്ഞ കള്ളിൻ്റെയും കൂടിക്കലർന്ന ഗന്ധം ആ അന്തരീക്ഷത്തിൽ എപ്പോഴും തങ്ങി നിൽക്കുന്നു. 10 വാര അകലത്തായി ഒരു ഹനുമാൻ കോവിലും അതിനു തൊട്ട് ഒരു ഇത്തൽ ചൂളയുമാണ്. ഹനുമാൻ കോവിൽ അധിക സമയവും കാണില്ല. ചൂളയിൽ നിന്ന് പുറപ്പെടുന്ന എരിവുള്ള പുക കൊണ്ട് ആ പ്രദേശം മൂടിയിരിക്കും. കോവിലിൻ്റെ പൊൻപൂശിയ താഴികക്കുടം മാത്രം പച്ചിലക്കാട്ടിൽ ചമ്പകപ്പൂങ്കുല പോലെ ആ പുകച്ചാർത്തിൽ മങ്ങി മിന്നിക്കാണാം. പിന്നെ കുറച്ചു ദൂരം വയലാണ്. പിന്നെയും പീടികകൾ, തുണിഷാപ്പുകൾ, പലചരക്ക് കടകൾ, സ്റ്റേഷനറി കച്ചവടം. റോഡിൻ്റെ 2 മരുങ്ങിലും അങ്ങിങ്ങായി പീടികകൾ മാങ്ങാക്കുല പോലെ നിൽക്കുകയാണ്. പല്ലുകൾ മുഴുവനുമില്ലാത്ത ഒരു വായ പോലെയാണ് ആ പട്ടണവീഥി. ധാരാളം കാളവണ്ടികളും 5 കുതിരവണ്ടികളും റിക്ഷ എന്ന് വിളിക്കുന്ന 7 വാഹനങ്ങളും കൂടി അവിടെ ഗതാഗത സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. വേനൽക്കാലത്ത് പൊടി കൊണ്ടൊരു കളി, വർഷകാലത്ത് ആകെ ചളിപിളി. പഞ്ചായത്ത് ബോർഡ് എന്നൊന്നുള്ളതിന് 2 തെളിവുകളുണ്ട്. 9 കൊല്ലമായി സ്ഥാനം തുടർന്നു പോകുന്ന അതിൻ്റെ പ്രസിഡന്റ്, ഇരുട്ടിനോട് മാപ്പ് ചോദിച്ചുകൊണ്ട് നിൽക്കുന്ന നിരത്തുവക്കിലെ മണ്ണെണ്ണ വിളക്കുകളും. ആ വിളക്കുകാലുകളിൽ ഇതേവരെ ആരുടെയും തല വെച്ചടിച്ചിട്ടില്ല. വയൽപ്പുറങ്ങളിലെ വീടുകളിലേക്ക് പോകുന്ന എല്ലാവരുടെയും കയ്യിൽ ആളിക്കത്തുന്ന ചൂട്ടുകളുണ്ടാവും. നീതിന്യായം പുലർത്താൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉറച്ചിരുന്നു. അതുകൊണ്ട് കുറേ കാലമായി ഒരു മജിസ്ട്രേറ്റ് കോടതിയും സബ് രജിസ്ട്രാർ ഓഫീസും മുൻസിഫ് കോടതിയും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ അതിനു മുമ്പേ ഉണ്ട്. ഇത്രയും സ്ഥാപനങ്ങൾ വന്നപ്പോൾ അതിനു ചുറ്റും ചായപ്പീടികയും ഹോട്ടലും സ്ഥലം പിടിച്ചു, താഴ്ന്ന തരം വേശ്യാലയങ്ങളും. പക്ഷേ രാത്രി 8 മണി കഴിഞ്ഞാൽ പട്ടണം കണ്ണടച്ചു കഴിയും. കള്ളുകടയിൽ നിന്നു മാത്രമേ പിന്നെ വെളിച്ചമുണ്ടാവൂ. 12 മണി കഴിഞ്ഞാലും അവിടെ നിന്ന് ബഹളം പൊന്തി കേൾക്കാം. നിരത്തിൽ നിന്ന് ചെത്തിലപ്പട്ടികളും പാടങ്ങളിൽ നിന്ന് കുറുക്കന്മാരും ഓരിയിടുന്നുമുണ്ടാകും. ചുരുക്കത്തിൽ, നിത്യവും നടക്കുന്ന ഒരു ചന്തയായിട്ടേ ഗ്രാമക്കാർ പട്ടണത്തെ കണക്കാക്കിയിട്ടുള്ളൂ.
4: ഉറുബേദിയ നോവൽ, സുന്ദരികളും സുന്ദരന്മാരും, തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
2: അസീസ് ചിക്കൻ ഷോപ്പ് കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
1: അസീസ് ചിക്കൻ ഷോപ്പ് തമലം റോഡ് കുഞ്ചാലമൂട്.
3: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദ് ആശംസകൾ.
4: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
5: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9444720874.
7: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
8: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
9: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
10: നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.
11: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
12: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
13: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
12: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
10: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. അമ്മ, അമ്മ എന്നത് രണ്ട് വാക്കിനാൽ നിർവചിക്കാൻ കഴിയാത്ത അപൂർവ സങ്കല്പമാണ്. അമ്മ പശ്ചാത്തലമായി വരുന്ന ചില ഗാനങ്ങൾ ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലൂടെ കേൾക്കാം. ആദ്യം രാപ്പകൽ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയത്. രചന കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
2: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: നമസ്തേ അനന്തപുരി തുടരുന്നു. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് നൌഷാദ് സംഗീതം പകർന്ന് യേശുദാസും സുശീലയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ധ്വനി.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: കുബേരൻ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ഗിരീഷ് പുതഞ്ചേരി, സംഗീതം മോഹൻ സിതാര, പാടിയത് യേശുദാസും സുജാതയും.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല്ല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് പി സുന്ദരരാജൻ സംഗീതം പകർന്ന എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം അപ്പു.

ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ് സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം കേൾക്കാം. ഇന്ന് ഗാനോപഹാരത്തിൽ 2021 മുതൽ 2025 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ്. ആദ്യം അജഗജാന്തരം എന്ന ചിത്രത്തിനു വേണ്ടി പ്രസീത ചാലക്കുടിയും ജസ്റ്റിൻ വർഗീസും പാടിയ ഗാനം.

0: ഒരു പാട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ, ഇവിടെ തന്നെയാവാം പാട്ടി. പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പൊ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
2: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
4: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
5: വേണം, ചെല്ലം പോവാം.
6: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
7: ഗാനോപഹാരത്തിലെടുത്ത ഗാനം കാന്താര എന്ന ചിത്രത്തിലേതാണ്. സന്തോഷിന്റെ വരികൾക്ക് അജനീഷ് ലോകനാഥ് സംഗീതം പകർന്ന് ഹരിചന്ദ്രനും ഭദ്രരഞ്ജനും പാടിയത്.
8: ചേ

പൊന്മാൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. സുഹൈൽ കോയയുടെ വരികൾക്ക് ജസ്റ്റിൻ വർഗീസ് സംഗീതം പകർന്ന് ചിത്രയും ജസ്റ്റിൻ വർഗീസും പാടിയത്.

0: നമുക്കുള്ള ഡെസേർട്ട് വന്നു, പക്ഷെ നമ്മുടെ ചാമ്പ്യൻ ഇനി വന്നില്ല.
1: ബിൽ കൊടുക്കും മുമ്പ് വരില്ലേ?
2: എന്താ ഇവിടെ പ്രശ്നം?
3: ബില്ലാണ് പ്രശ്നം.
0: നിന്റെ കാടുതാ. നിന്താ
4: RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആർക്കും നൽകരുത്. ഓൺലൈൻ ബാങ്കിംഗ് നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ. ഇത് തീറ്റ മത്സരമായിരുന്നു. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: ഗാനോപഹാരത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഭ ഭ ബ എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സംഘവും പാടിയത്. രചന വിനായക് ശശികുമാർ, സംഗീതം ഷാൻ റഹ്മാൻ.

ചിലർക്ക് മകന, ചിലർക്ക് നന്മന, ഇടഞ്ഞ കൊമ്പന, നമുക്ക് അണ്ണന. ചിലർക്ക് മകന, ചിലർക്ക് നന്മന, ഇടഞ്ഞ കൊമ്പന.

0: ഗാനോപഹാരം സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിങ് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെ വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു. ന്യൂഡൽഹിയിലെ IGI വിമാനത്താവളത്തിൽ ആരംഭിച്ച സ്കൈകാസ്റ്റ് സംവിധാനം മൂടൽമഞ്ഞിലും പ്രക്ഷുബ്ദ അവസ്ഥയിലും വ്യോമയാന പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് ഈ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കുന്നത് സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. പുതുതായി നിയമിതനായ സംയുക്ത സേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയ്ക്ക് ന്യൂഡൽഹിയിൽ ഗാർഡ് ഓഫ് ഓണർ നൽകി. സൌത്ത് ബ്ലോക്ക് ലോൺസിലായിരുന്നു ഗാർഡ് ഓഫ് ഓണർ. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. June 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ചൂരൽമല, മുണ്ടക്കൈ, ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ ഉപജീവന ഭത്ത 3 മാസത്തേക്ക് കൂടി തുടരാൻ തീരുമാനിച്ചു. മന്ത്രിമാരായ ടി സിദ്ദിഖ്, KM ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം. 2 മാസത്തെ ഒഴിവുകാലത്തിന് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ പ്രവേശനോത്സവം ഉണ്ടായിരിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവും UDF കോഴിക്കോട് മുൻ ജില്ലാ ചെയർമാനുമായ കടിയങ്ങാട് കിഴക്കയിൽ K ബാലനാരായണൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് പേരാമ്പ്ര EMS സഹകരണ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് FC ഗോകുലം കേരള FCയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9
1: ആകാശവാണി. ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചെപ്പിലേക്ക് ഹാർദമായ സ്വാഗതം.

ഇടവം പാതിയിലെത്തി അല്ലേ? അതായത് ഇടവപ്പാതി. ഈ വാക്ക് പറയുമ്പോൾ തന്നെ ഓർമ്മകളിൽ ഒരു മഴ പെയ്തു തുടങ്ങും. ഇന്നത്തെ പോലെ കുടയും മഴക്കോട്ടും ഒന്നും ലഭ്യമല്ലാതിരുന്ന കാലത്തേക്ക് ഒരു കടലാസ് തോണിയിലേറി മനസ്സ് അങ്ങനെ സഞ്ചരിക്കും. കലങ്ങിമറിഞ്ഞ ചെളിവെള്ളം ചവിട്ടിത്തെറിപ്പിച്ച് മഴ നനഞ്ഞ് കളിമേളം കൂട്ടിയ കാലം. മഴത്തുള്ളികൾ രോഗം തളിക്കുന്ന നീർത്തുള്ളികളല്ലാതിരുന്ന കാലം. എത്ര മഴ നനഞ്ഞാലും പനിയും ചുമയും പടിക്ക് പുറത്തുനിന്ന കാലം. മേൽക്കൂരയിലെ ഇറമ്പിലൂടെ ഒലിച്ചിറങ്ങിയ മഴവെള്ളം കൈക്കുമ്പിളിലാക്കി അടുത്തുനിന്ന കൂട്ടുകാരന്റെ മുഖത്ത് തളിച്ച കുസൃതിക്കാലം. മഴ പെയ്തു തോരും നേരം മരം പിടിച്ച് കുലുക്കി സ്വയം നനഞ്ഞും കൂടെയുള്ളവരെ നനച്ചും പൊട്ടിച്ചിരിച്ച കാലം. കാലം തിരിഞ്ഞു തിരിഞ്ഞ് മഴവെള്ളത്തോടൊപ്പം എങ്ങോ ഒഴുകി മറയുന്നു അല്ലേ?

ഇന്നത്തെ ഓർമ്മച്ചെപ്പ് മഴയ്ക്കൊപ്പം സഞ്ചരിക്കുമ്പോൾ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് പന്തളം ഉള്ളന്നൂർ നിന്ന് പുഷ്പകുമാറാണ്. കടലുമായി ബന്ധപ്പെട്ട ഓർമ്മകളാണ് പുഷ്പകുമാർ കത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഞാൻ 2015 വർഷം കൊല്ലത്ത് ജോലി ചെയ്യുമ്പോൾ കൊല്ലം ബീച്ചിൽ പോയി കടലിലേക്ക് നോക്കിയിരിക്കാറുണ്ടായിരുന്നു. കടൽ തിരകളടിക്കുമ്പോൾ ഈ കടൽ ജലം എവിടെ വരെ പോകുമെന്നും കടലിൽ എത്ര ജീവികളുണ്ടെന്നും എത്ര വള്ളങ്ങളും ബോട്ടുകളും കപ്പലുകളും സഞ്ചരിക്കുന്നുണ്ടാകുമെന്നും അങ്ങനെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കാറുണ്ട്. പലപ്പോഴും മനസ്സ് ശാന്തമാക്കാൻ നാം കടൽ തീരങ്ങളിൽ പോകാറുണ്ട് അല്ലേ? വെറുതെ തിരയെണ്ണിയിരിക്കും. സന്ധ്യാസമയം കടൽ കാണാൻ പ്രത്യേക സുഖമാണെന്ന് ചിലരൊക്കെ പറയാറുണ്ട്. മഴ പോലെ തന്നെ കടലിനും ഭാവം പലതാണ്. കത്ത് തുടർന്ന് വായിക്കാം. പണ്ട് അച്ഛന്റെ കൈ പിടിച്ച് കടൽ കാണാൻ പോയ ഓർമ്മകളും ഇതോടൊപ്പം പങ്കുവെക്കട്ടെ. ഈ ഓർമ്മകളിൽ നിന്ന് കടലിനെ കുറിച്ചുള്ള ഒരു ഗാനം കേൾപ്പിക്കുമോ എന്നാണ് പുഷ്പകുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കണ്ണൂർ എന്ന ചിത്രത്തിലെ കടലറിയില്ല കരയറിയില്ല എന്ന ഗാനമാണ് ഓർമ്മച്ചപ്പിലൂടെ കേൾക്കേണ്ടത്. ഈ പാട്ട് കേൾപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പന്തളം ഉള്ളന്നൂർ നിന്ന് പുഷ്പകുമാർ. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഭാവമാണല്ലോ കടലിനും. മഴയും കടലും ചേരുമ്പോൾ അത് ഒരു പ്രത്യേക അനുഭൂതി ഉളവാക്കും എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. കണ്ണൂർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ഇത്. ഈ ഗാനത്തിന്റെ വരികൾ കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

ആകാശവാണിയുടെ വാട്സാപ്പിൽ വന്ന സന്ദേശമാണ് ഓർമ്മിച്ചപ്പിൽ. ഇനി ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ആറ്റിങ്ങിൽ നിന്ന് ശ്രീകല കെ. സന്ദേശം വായിക്കാം. മകര കൊയ്ത്ത് കഴിഞ്ഞ് ഒഴിഞ്ഞ പാടത്തിലൂടെ നടക്കാൻ എനിക്കെന്നും ഉത്സാഹമായിരുന്നു. മധ്യവേനൽ അവധിയായാൽ ഏറ്റവും കാത്തിരിക്കുന്ന സ്വപ്നം വലിയ പാടവും പറമ്പുമുള്ള എൻ്റെ കസിൻസിൻ്റെ നാട്ടിലേക്ക് പോവുക എന്നതായിരുന്നു.

വിശാലമായ പറമ്പിൻ്റെ നടുവിൽ കുളവും പറമ്പ് അതിരിടുന്നിടത്ത് അതിവിശാലമായ പാടശേഖരവുമുണ്ട്. പാടത്ത് കൊയ്ത്ത് കഴിഞ്ഞ് നിൽക്കുന്ന നെൽക്കുറ്റികളിൽ പ്രഭാതത്തിൽ അടർന്നു വീഴാൻ കൊതിച്ചു നിൽക്കുന്ന മഞ്ഞുനീർക്കണവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള മണ്ണാങ്കട്ടയും ചവിട്ടിത്തെറിപ്പിച്ച് നടക്കാൻ എന്ത് സന്തോഷമാണെന്നോ. അങ്ങനെ ഒരു കൊയ്ത്തൊഴിഞ്ഞ പാടത്തുകൂടി ഞാനും എൻ്റെ കസിൻ ചേച്ചിയും കൂടി ഓടിച്ചാടി കളിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ കാൽ ഒരു ചെളിക്കുണ്ടിലേക്ക് ആണ്ടുപോയി. വാർഷിക പരീക്ഷ നന്നായി എഴുതിയതിന് വീട്ടിൽ നിന്നും സമ്മാനമായി കിട്ടിയ റബ്ബർ ചെരുപ്പായിരുന്നു കാലിൽ കിടന്നത്. ആകെ ഭയന്നു വിറച്ച് കരഞ്ഞ എന്നെ ചേച്ചി കളിയാക്കുകൂടി ചെയ്തപ്പോൾ സങ്കടം ഇരട്ടിച്ചു. കാൽ വലിച്ചെടുക്കാൻ എന്നെ ചേച്ചി സഹായിച്ചു. പക്ഷേ ചെരുപ്പ് ചെളിയിലാണ്ടുപോയി. എനിക്ക് ആകെ സങ്കടമായി. എൻ്റെ സങ്കടത്തിൽ എരിതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ചേച്ചി പറഞ്ഞു, അത് പാതാളത്തിലേക്ക് ആണ്ടുപോയി എന്ന്. എൻ്റെ കരച്ചിൽ ഉച്ചസ്ഥായിയിലായി. കുറേ സമയം എന്നെ കളിപ്പിച്ച ശേഷം അവൾ ആ ചെരുപ്പെടുത്ത് തോട്ടിലെ ഒഴുക്കു വെള്ളത്തിൽ കഴുകി തിരിച്ചു തന്നു. എനിക്കാണെങ്കിലോ സ്വർഗം കിട്ടിയ സന്തോഷം. ചെരുപ്പിനെക്കുറിച്ചുള്ള മറ്റൊരു ഓർമ്മ, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് കമ്പ്യൂട്ടർ ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്ന് കമ്പ്യൂട്ടർ ക്ലാസ് റൂമിൽ ചെരുപ്പിട്ട് കയറാൻ നമുക്ക് അനുവാദമില്ലല്ലോ. ക്ലാസ് എടുക്കുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകൻ, നീണ്ട വിരലുകളുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ ഒരു പിയാനോയിലെന്ന പോലെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിൽ സഞ്ചരിക്കുന്നത് കാണാൻ ഏഴഴകാണ്. ഒരു ദിവസം ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെന്ന് അടച്ചിട്ട വാതിലിന് പുറത്തുനിന്ന് മുട്ടിയപ്പോൾ അകത്തുനിന്നും എന്നെ വാതിലിൻ്റെ വിടവിലൂടെ കണ്ട കമ്പ്യൂട്ടർ സാർ വളരെ മനോഹരമായി പാടി, പുഷ്പപാതകം പുറത്തു വെച്ചു നീ നഗ്നപാതയായി അകത്തു വരൂ എന്ന്. ചെരുപ്പിനെക്കുറിച്ചുള്ള എൻ്റെ രണ്ട് ഓർമ്മകളാണിത്. ഇന്ന് വയലുകളെല്ലാം നികത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് അടച്ചുപൂട്ടി അധ്യാപകൻ ലോകത്തിൻ്റെ ഏതോ കോണിൽ എവിടെയോ ആണ്. അന്നത്തെ ഓർമ്മയ്ക്കായി എനിക്ക് വേണ്ടത് ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു എന്ന ഗാനമാണ്. ആ ഗാനത്തിലെ പുഷ്പപാതകം പുറത്തു വെച്ചു നീ നഗ്നപാതയായി അകത്തു വരൂ എന്ന വരികൾ ഇന്നും എൻ്റെ മനസ്സിൽ കുളിരുകോരിയിടുന്നു. ദയവായി ഓർമ്മച്ചപ്പിലൂടെ ആ പാട്ട് കേൾപ്പിക്കുമോ എന്നാണ് ശ്രീകല കെ ആറ്റിങ്ങൽ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും കേൾപ്പിക്കുമല്ലോ. ഇത്തരം ഓർമ്മകൾക്ക് അകമ്പടിയായാണല്ലോ നല്ല നല്ല ഗാനങ്ങൾ ഓർമ്മച്ചപ്പ് പ്രക്ഷേപണം ചെയ്യുന്നത്. ഗാനം കേൾക്കാം. വയലാർ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ മനോഹരമായ ഗാനം ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു.

0: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: മഴ,
6: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
5: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
6: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
5: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
6: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
5: വേലായുധൻ പിള്ള ആൻഡ് സൺസ്, റഹ്മാനിയ ലൈൻ, ചാല.
7: ഇനിയിപ്പോ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
8: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കൂടെയും വാങ്ങണ്ടേ?
10: വേണം വേണം.
11: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
12: ഓർമ്മച്ചപ്പ് തുടരുന്നു.
13: ഓർമ്മച്ചപ്പിലെ അടുത്ത സന്ദേശം വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ ഓമന ബാബുരാജ്, കോട്ടയം ജില്ലയിലെ വെള്ളാവൂർ മുടിമലയിൽ താമസിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും DEO ആയി 2025 റിട്ടയർ ചെയ്തു. ഇപ്പോൾ വിശ്രമം. ഓർമ്മ വെച്ച നാൾ മുതൽ റേഡിയോ കേട്ട് വളർന്ന എനിക്ക് ആകാശവാണിയുമായി അടർത്തി മാറ്റാനാവാത്ത ഒരു ബന്ധവും കുറേ ഓർമ്മകളുമുണ്ട്. എല്ലാ ആഴ്ചയും കത്തയക്കണമെന്ന് ആഗ്രഹിക്കും, പക്ഷേ മറ്റുള്ളവർക്കും അവസരം കൊടുക്കണ്ടേ? ഇന്ന് ഓർമ്മച്ചപ്പിലേക്ക് കത്തയക്കുന്നത് കുറേ നല്ല ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ച, എൻ്റെ ഓർമ്മച്ചപ്പിനോടുള്ള ഇഷ്ടമൊക്കെ പങ്കുവയ്ക്കാറുള്ള, മെയ് മാസത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന എൻ്റെ 3 സുഹൃത്തുക്കൾക്കായി പാട്ട് ആവശ്യപ്പെടാനാണ്. ഒരാൾ അമ്പിളി മുഹമ്മ, ഗവൺമെന്റ് HSലെ സംസ്കൃതം അധ്യാപികയാണ്. 1997 മുതൽ ആരംഭിച്ച സൗഹൃദം ഇന്നും ഒളിമങ്ങാതെ തുടരുന്നു. അമ്പിളി ഒരു പാട്ടുകാരി കൂടിയാണ്. അടുത്തയാൾ ബിന്ദു, ആലപ്പുഴ മുഹമ്മദൻസ് ഗേൾസ് സ്കൂളിൽ മാത്തമാറ്റിക്സ് അധ്യാപിക. ബിന്ദുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുക, മറ്റുള്ള കണക്ക് അധ്യാപകരിൽ നിന്നും വ്യത്യസ്തമായി ബിന്ദുവിനുള്ള വായനശീലം എന്ന ഗുണമാണ്. പിന്നെ ആളുകളുടെ ഇഷ്ടഗായകൻ മൺമറഞ്ഞ ജയചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പാട്ട് എപ്പോൾ എവിടെ കേട്ടാലും ഞാൻ ബിന്ദുവിനെ ഓർക്കും. മൂന്നാമത്തെ ആൾ മേരിക്കുട്ടി ടീച്ചർ. കോട്ടയം ജില്ലയിൽ ഞാൻ 6 വർഷം ഹെഡ്മിസ്ട്രസ്സായി ജോലി ചെയ്ത മുക്കട കൂവക്കാവ് ഗവൺമെൻറ് ഹൈസ്കൂളിലെ ടീച്ചറാണ്. കൂടെ പിറപ്പാകാൻ കൂടെ പിറക്കണമെന്നില്ലല്ലോ എന്ന് എന്നെ പഠിപ്പിച്ച സ്നേഹം, അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഈ May 31 വിരമിക്കുന്ന ഈ 3 കൂട്ടുകാർക്കുമായി, ബിന്ദു നീ ആനന്ദ ബിന്ദുവോ, എന്നാത്മാവിൽ വിടരും വർണ്ണപുഷ്പമോ എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്നാണ് മുടിമലയിലുള്ള ഓമന ബാബുരാജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താ ഗാനം കേൾപ്പിച്ചു തരാമല്ലോ. പ്രിയപ്പെട്ട 3 കൂട്ടുകാർക്കുമായി ഇതാ ഗാനം കേട്ടുകൊള്ളൂ. 1975 പുറത്തിറങ്ങിയ ചന്ദനച്ചോല എന്ന ചിത്രത്തിന് വേണ്ടി ഡോക്ടർ ബാലകൃഷ്ണൻ എഴുതി, KJ ജോയ് സംഗീതം നൽകി, P സുശീല ആലപിച്ച ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: കേരളത്തിലെ ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 14,395 രൂപയും പവന് 115,160 രൂപയും എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30 കേൾക്കാം.
0: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
1: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
0: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഓർമ്മച്ചപ്പ് തുടരുന്നു.
4: ഓർമ്മച്ചപ്പിൽ സ്ഥിരമായ കത്തുകൾ എഴുതുന്നത് ജീവിതത്തിന്റെ പല വഴികളിലൂടെ യാത്ര ചെയ്തവരാണ്. ഓർമ്മകൾ നിറഞ്ഞ ഭണ്ഡാരമുണ്ട് അവർക്ക്. എന്നാൽ ഈ കത്ത് ഒരു കൊച്ചു കൂട്ടുകാരൻ്റെതാണ്. രഘുറാം എന്നാണ് ഈ കത്തെഴുതിയിരിക്കുന്ന കൊച്ചു കൂട്ടുകാരൻ്റെ പേര്. കുനുകുനായുള്ള അക്ഷരത്തിൽ ചെറിയ തെറ്റുകളും ഒക്കെയായി ഓമനത്വമുള്ള ഒരു കത്ത്. കത്ത് വായിക്കട്ടെ, നല്ല എഴുത്താണ് കേട്ടോ, ഇഷ്ടപ്പെട്ടു. പ്രിയ ഓർമ്മച്ചപ്പേ, ഞാൻ രഘുറാം. 3-ാം ക്ലാസ്സിൽ നിന്ന് 4-ലോട്ടായി. ആ, ജയിച്ചു അല്ലേ, നല്ല കാര്യം. എന്റെ ചേട്ടനും, ചേട്ടന്റെ പേര് രാഘവ് റാം. രഞ്ജിനിക്ക് കത്തെഴുതാറുണ്ട്. ഞങ്ങൾക്ക് പാട്ട് വെച്ച് തന്നിട്ടുണ്ട്, അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്.

ഖുറാമിന്റെ കത്ത് കിട്ടിയപ്പോ നമുക്ക് സന്തോഷമുണ്ട് കേട്ടോ. കത്ത് തുടർന്ന് വായിക്കാം. ഞാൻ 3ാം ക്ലാസ് വരെ കാവും ഭാഗം GLPS ആണ് പഠിച്ചത്. ഈ വർഷം ഞാൻ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. അമ്മയ്ക്ക് ബാംഗ്ലൂരിലാണ് ജോലി. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സാറന്മാരെയും വിട്ടുപോകുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട്. എന്റെ ചിറ്റപ്പന്റെ മക്കളാണ് ശ്രീഹർഷ്, ശ്രീഹൃദ്യ. ശ്രീഹർഷ്, ശ്രീഹൃദ്യ എന്നുള്ളത് വലിയ അക്ഷരത്തിലാണ് കേട്ടോ രഘുറാം എഴുതിയിരിക്കുന്നത്. അവരോട് അത്രയും സ്നേഹമായിരിക്കും അല്ലേ മോനെ. എന്റെ എല്ലാ കൂട്ടുകാർക്കും അധ്യാപകർക്കും ഒരു പാട്ട് വെച്ച് തരാമോ? പിന്നെ മോൻ ചോദിച്ചാ പിന്നെ പാട്ട് കേൾപ്പിക്കല്ലേ? പിഞ്ച് ഹൃദയം ദേവാലയം എന്ന പാട്ടാണ് വേണ്ടത്. അച്ചമ്മയാണ് കത്തെഴുതാൻ പഠിപ്പിച്ചത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. അച്ചമ്മയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു കേട്ടോ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കൂട്ടുകാരൻ ഇത്രയും കാര്യങ്ങൾ എഴുതിയല്ലോ. ആ കുഞ്ഞു മനസ്സിന് ഓർമ്മിച്ചപ്പിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും. നല്ലത് വരട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നാണ് രഘുറാം ആശംസിച്ചിരിക്കുന്നത്. രഘുറാമിനും രഘുറാമിന്റെ കൂട്ടുകാർക്കും രഘുറാമിന്റെ വീട്ടുകാർക്കും എല്ലാം നല്ലത് വരട്ടെ അല്ലേ. സ്നേഹത്തോടെ രഘുറാം ഒരു ഹൃദയത്തിന്റെ ഒരു ചിഹ്നം കൂടി എഴുതിയിട്ടുണ്ട് കേട്ടോ. അഴിയിടത്ത് ചിറ തിരുവല്ലയിൽ നിന്നാണ് രഘുറാം ഈ കത്ത് അയച്ചിരിക്കുന്നത്. ഈ ഓമനത്വമുള്ള കത്തിന് ഓമനത്വമുള്ള ഒരു പാട്ട് തന്നെ കേൾക്കാം. സേതുബന്ധനം എന്ന ചിത്രത്തിന് വേണ്ടി മാധുരിയും ലതാരാജുവും പാടിയ ഗാനം. ഈ ഗാനം എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ.

പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിന്, കുറേ നാളായി നിനക്ക് കത്തെഴുതിയിട്ട്. ചെപ്പ് തുറക്കുമ്പോൾ വരുന്ന സുഗന്ധമുള്ള ഓർമ്മകൾക്കായി ഞായറാഴ്ചകളിൽ കാത്തിരിക്കാറുണ്ട്. ഓർമ്മച്ചെപ്പിനായി കാത്തിരിക്കുന്ന പ്രിയ ശ്രോതാവ് ആരാണെന്നറിയണ്ടേ? കിടങ്ങൂർ നിന്ന് അക്കാമ ജോസഫാണ് ഞായറാഴ്ചകളിൽ വരുന്ന ഓർമ്മകൾക്കായി ചെവിയോർത്തിരിക്കുന്നത്. കത്ത് തുടർന്ന് വായിക്കാം. കഴിഞ്ഞുപോയ നാളുകളിൽ ഉടലെടുത്ത്

കാലത്ത് പിന്നീട് കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദം പിന്നീട് റേഡിയോ എന്ന അത്ഭുതപ്പെട്ടി വഴി തിരിച്ചു കിട്ടിയാൽ എന്തൊരു രസകരമായ അനുഭവമായിരിക്കും അല്ലെ? അങ്ങനെ ഒരു അനുഭവം ഞാൻ ഇന്ന് ഓർമ്മച്ചപ്പിലൂടെ പങ്കുവയ്ക്കട്ടെ. ഞാൻ അക്കമ്മ ജോസഫ്, കിടങ്ങൂർ കോട്ടയത്ത് നിന്നാണ് ഈ കത്തെഴുതുന്നത്. എന്റെ ചില കത്തുകൾ വായിച്ചതിന് ആദ്യമേ തന്നെ നന്ദി പറയട്ടെ. 2025 ഡിസംബർ മാസത്തിൽ എനിക്ക് ഒരു കത്ത് കിട്ടി. കത്തിൽ വീട്ടുപേരുണ്ടായിരുന്നില്ല. പോസ്റ്റ് ഓഫീസിന് ഞാൻ പരിചിതയായിരുന്നതിനാൽ കത്ത് കൃത്യമായി ലഭിച്ചു. കത്ത് ഇങ്ങനെ: മാഡം, ഞാൻ കോട്ടയം പെരുമ്പനച്ചിയിൽ നിന്നും, തോമസ് ടി കുന്നിൻപുറം. ഞാൻ മാഡത്തോടൊപ്പം കുറച്ചുനാൾ ജോലി ചെയ്തിട്ടുണ്ട്. സ്ഥലം തിരുവാർപ്പ്. മാഡത്തിന്റെ കത്തുകൾ എഴുത്തുപെട്ടിയിൽ കേട്ടപ്പോൾ സൗഹൃദം പുതുക്കണമെന്ന് തോന്നി. എന്റെ ഫോൺ നമ്പർ ഇതിലെഴുതുന്നു, വിളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ. കുറേ നാളുകൾക്ക് മുമ്പ് എന്നോടൊപ്പം ജോലി ചെയ്ത് പിന്നെ ട്രാൻസ്ഫറായി പോയ തോമസിനെ ഞാൻ ഓർത്തെടുത്തു. ആത്മാർത്ഥതയോടെ ജോലി ചെയ്തിരുന്ന നല്ലൊരു വ്യക്തിയായിരുന്നു തോമസ്. ഇടസമയങ്ങളിലൊക്കെ ആത്മവിദ്യാലയമേ എന്ന ഗാനം പാടാറുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം ആകാശവാണിയിലൂടെ എനിക്ക് ആ സൗഹൃദം തിരിച്ചു കിട്ടിയതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ആ സന്തോഷം ഞാൻ പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഈ കത്ത് സ്വീകരിച്ച് വായിക്കുകയാണെങ്കിൽ ഞാൻ ധന്യയായി. ഞങ്ങളുടെ സൗഹൃദം തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഹരിശ്ചന്ദ്ര എന്ന ചിത്രത്തിൽ കമുകറ പാടിയ ആത്മവിദ്യാലയമേ എന്ന ഗാനം കേൾപ്പിക്കുമോ? ഈ ഗാനം ശ്രീ തോമസ് ടി കുന്നുംപുറം എന്ന നല്ല ശ്രോതാവിനായി പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും ഓർമ്മച്ചപ്പിലൂടെ നല്ലൊരു സൗഹൃദം തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷം ഓർമ്മച്ചപ്പും കൂടി പങ്കുവയ്ക്കണ്ടേ? നല്ലൊരു ഗാനം തന്നെ കേൾക്കാം. ഹരിശ്ചന്ദ്ര എന്ന ചിത്രത്തിനു വേണ്ടി കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ തിരുനയനാർ കുറിച്ചി, മാധവൻ നായർ. സംഗീതം ബ്രദർ ലക്ഷ്മൺ.

0: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
1: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
0: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
2: വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവനം മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: ഓർമ്മച്ചപ്പ് തുടരുന്നു.
4: ഓർമ്മച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ അർക്കന്നൂരിൽ നിന്ന് ശ്രീകല. കത്ത് വായിക്കാം. ഓർമ്മച്ചപ്പിലേക്ക് കുറച്ചു നാളിന് ശേഷം വീണ്ടും ഒരു കത്തെഴുതുന്നു. എൻ്റെ എല്ലാമെല്ലാമായ അപ്പയ്ക്ക് വേണ്ടിയാണ് ഈ കത്ത്. തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്നു അപ്പ. ഞങ്ങൾ 4 മക്കളിൽ ഇളയവളായ എന്നോട് കൂടുതൽ വാത്സല്യമായിരുന്നു. ജോലിക്കിടെ വീണ് പരിക്ക് പറ്റിയതോടെ ഞങ്ങളുടെ ജീവിതം തകിടം മറിഞ്ഞു. ഒത്തിരി വിഷമകരമായ അവസ്ഥയായിരുന്നു. നന്നായി ഭാഗവതം പാരായണം ചെയ്യുമായിരുന്ന അദ്ദേഹം നല്ല പാട്ടുകാരനുമായിരുന്നു. അർക്കന്നൂർ അമ്പലത്തിലെ സ്ഥിരം വായനക്കാരനുമായിരുന്നു. ഒത്തിരി നല്ല ഓർമ്മകൾ ബാക്കിവെച്ച് 2017 സെപ്റ്റംബർ 17 അപ്പ ഞങ്ങളെ വിട്ടുപോയി. ആ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ് നമിക്കുന്നു. അപ്പയുടെ ഇഷ്ടഗായകർ KS ജോർജ്, കമുകർ പുരുഷോത്തമൻ, KP ബ്രഹ്മാനന്ദൻ ഇവരായിരുന്നു. ബ്രഹ്മാനന്ദൻ പാടിയ നീലനിശീഥിനി എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് കൊല്ലം ജില്ലയിലെ അർക്കന്നൂരുള്ള ശ്രീകല എസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ശ്രീകല ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിച്ചു തരാം. അപ്പയുടെ ഓർമ്മയ്ക്കായി ഈ ഗാനം കേൾക്കുമല്ലോ. 1971 പുറത്തിറങ്ങിയ CID നസീർ എന്ന ചിത്രത്തിനു വേണ്ടി ബ്രഹ്മാനന്ദൻ ആലപിച്ച ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ.

പ്രിയ ശ്രോതാക്കളെ, മഴയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണല്ലോ ഇന്നത്തെ ഓർമ്മച്ചെപ്പ് തുടങ്ങിയത്. ഓർമ്മകളുടെ പെരുമഴക്കാലമായിരുന്നു ഇന്നത്തെ ഓർമ്മച്ചെപ്പ് അല്ലേ? മഴയ്ക്ക് എന്തൊക്കെ ഭാവങ്ങളാണുള്ളത്? മഴ പ്രണയത്തോടൊപ്പം പെയ്യുന്ന അവസരങ്ങളുണ്ട്. രാത്രി മഴ പെയ്തു തോരുമ്പോൾ ഇളം കാറ്റിൽ ഇലച്ചാർത്ത് പൊഴിക്കുന്ന സംഗീതം കവി കാവ്യഭാവനയോട് കുറിച്ചിട്ടത് മറക്കാനാകുമോ? രാത്രി മഴ മുടിയഴിച്ചു പുലമ്പുന്നത് എത്രയോ തവണ വാക്കിലും മനസ്സിലും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഇങ്ങനെയൊക്കെയാണെങ്കിലും ചിലർക്ക് മഴക്കാലം ഭീതിയുടെ കാലം കൂടിയാണ്. ഒരു മഴത്തുള്ളി പോലും പുറത്തു പോകാതെ ചോരുന്ന മേൽക്കൂരയ്ക്ക് കീഴിൽ ദിനങ്ങൾ എണ്ണിക്കഴിയുന്നവരെ നാം മറക്കാതിരിക്കുക. മഴപ്പെയ്ത്ത് കലക്കിമറിച്ച ജീവിതങ്ങളെയും ഓർക്കാതിരിക്കാനാവില്ലല്ലോ. അങ്ങനെ പല പല ഭാവങ്ങളും രൂപങ്ങളുമായി മഴ പെയ്തിറങ്ങുന്നു. ഒപ്പം നാളെ പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുകയല്ലേ? സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കൂട്ടുകാർക്കും നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്ന് വിട പറയട്ടെ. സ്നേഹപൂർവം എൻ ജെ ജോഷിലാൽ.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മച്ചപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ, 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ഓർമ്മച്ചപ്പ് @aartvm@gmail.com.
1: വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് NJ ജോഷിലാൽ. നിർവഹണം MK ദിലീപ്. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.

0: आकाशवाणी और दूरदर्शन के संबद्ध प्रादेशिक केंद्रों से तथा संस्कृत भाषा में अनुवाद का प्रसारण आकाशवाणी दिल्ली के इंद्रप्रस्थ चैनल मीडियम वेव 366.3 मीटर अर्थात 819 किलोहर्ट्ज और एफएम गोल्ड 100.1 मेगाहर्ट्ज पर अभी किया जाएगा। मन की बात के क्षेत्रीय भाषाओं का पुनः प्रसारण आज रात 8 बजे आकाशवाणी के संबद्ध प्रादेशिक केंद्रों से और अंग्रेजी अनुवाद का प्रसारण एफएम रेनबो 102.6 मेगाहर्ट्ज पर किया जाएगा। यह कार्यक्रम आकाशवाणी के दिल्ली केंद्र से प्रसारित किया गया।
1: मन की बात പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
2: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
3: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാർ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രചോദനം ലഭിക്കും. അത്ലറ്റിക്സിൽ രാജ്യത്തിന്റെ അത്തരമൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത ഇനങ്ങളിലായി 4 ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർ വീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് 100 മീറ്റർ ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർ വീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർ വീർ. നമസ്കാരം. സത് ശ്രീ അകാൽ.
4: നമസ്കാരം സാർ. നമസ്കാരം.
5: നമസ്കാരം സാർ.
3: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാളത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
4: ഹലോ സാർ, എൻ്റെ പേര് അനിമേഷ് കുജൂർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഛത്തീസ്ഗഡ് ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എൻ്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോടൊരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
3: ഗുരീന്ദർ വീർ പറയൂ.
6: ഹലോ സാർ, എൻ്റെ പേര് ഗുരീന്ദർ വീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെറ്റി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിൻ്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീടി വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്?

0: ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു, എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
1: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
0: അതെ സാർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാ സിംഗിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാ സിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു. അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്നൊരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോഴൊക്കെ ഞാനും എൻ്റെ അച്ഛനും പറയുമായിരുന്നു ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങളത് ചെയ്തു കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ട് പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
1: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർ വീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്കിതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
0: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോൾ ഒക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച് അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമല്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
1: അനിമേഷ്.
2: സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ, ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വളരെ കുറച്ച് പേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിലേക്ക് വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക. നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും. എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും. ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക. ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക. കാരണം ഭാരതീയരുടെ ജീനുകൾ sub-10 അല്ലെങ്കിൽ sub-10.1 ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും ഭാരതീയർക്ക് സ്പ്രിൻ്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട്

0: പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല, വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു. മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ഇത് ചെയ്യാൻ കഴിയും. ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
1: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എന്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നോ? ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
0: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു. അത് എൻ്റേതായിരുന്നു. തുടർന്ന് സെമി ഫൈനലിൽ ഉരീന്ദർ വീർ ഭയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമി ഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എൻ്റെ സെമി ഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിൻ്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
1: ഗുരീന്ദർ വീർ, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?
2: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു, പിന്നീട് അനിമേഷ് റെക്കോർഡിട്ടു. ഞങ്ങൾ വാമപ്പ് ചെയ്യുമ്പോൾ ഞാൻ അനിമേഷിനോട് പറയും, അനിമേഷ് ആ ബ്ലോക്ക് നല്ലതാണ്, പോയി അതിൽ സ്ട്രൈഡ് ചെയ്യൂ, നമുക്ക് ഇവിടെ വാമപ്പ് ചെയ്യാം. വാമപ്പ് ഇവിടെയാണെങ്കിൽ നമുക്ക് പരസ്പരം സഹായിക്കാൻ പറ്റും. നമ്മൾ പരസ്പരം സഹായിച്ചാൽ ഇരുവരും മെച്ചപ്പെടും, നമ്മൾ മെച്ചപ്പെടും. അതിന് സൗഹൃദം ആവശ്യമാണ്. പക്ഷേ സാർ, അത് ഗ്രൗണ്ടിന് പുറത്താണ്, മത്സരത്തിന് പുറത്താണ്. അവിടെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ മത്സരാർത്ഥികളായി മാറുന്നു. അതിനാൽ ഞാൻ അവനേക്കാൾ വേഗത്തിൽ ഓടും എന്ന് ഇരുവരും ചിന്തിക്കും.
1: നോക്കൂ, നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ്, കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എൻ്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതി ഉണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ആശംസകൾ.
0: നന്ദി സാർ, നന്ദി.
2: നന്ദി സാർ,
1: വളരെ നന്ദി. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്. ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്, അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസ്സിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ

പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിൻ്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷേ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എന്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പഴുത്തതിനു ശേഷവും അതിൻ്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണ ഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിൻ്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിൻ്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എന്റെ കർഷക സഹോദരി സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിന്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ൽ അധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിനു പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താനറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തൻ്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല, വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തുനിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി
പങ്കിടാൻ ആ

ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പുതകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തൻ്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനയിമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പുതകിടുകൾ ചോളരാജവംശത്തിൻ്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിൻ്റെ ശക്തമായ നാവികശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കനേഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിൻ്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിൻ്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൗത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പുതകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശീയ രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പുതകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലി ഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണ സംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്. അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചിലറാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASCയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും

0: ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു, അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്, പ്രത്യേക സ്ട്രെച്ചറുണ്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത്, ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ, അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്, പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും, ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്, ചിലർക്ക് ആ മണ്ണിൻ്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ മനസ്സിൽ തങ്ങി നിൽക്കും. സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തൻ്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി, മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രമായി. അദ്ദേഹം തൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്വാല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്കുവഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജാമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദു വിദ്യാലയം അതിൻ്റെ 50ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിൻ്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത്ത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. സമയം 12 മണി കഴിഞ്ഞ 5 മിനിറ്റും 5 സെക്കൻഡും. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനമാലിക. ഇന്ന് ഗാനമാലികയിൽ ഏതാനും യുഗ്മഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേൾക്കാം ആദ്യ ഗാനം. കൈതപ്പുറം വരികൾ എഴുതി ജോൺസൺ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം തൂവൽ കൊട്ടാരം.

വ്യോമയാന മേഖലയിൽ ഉയർന്ന സാലറിയും ജോലി സാധ്യതയുമുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിക്കൂ, ജോലി ഉറപ്പാക്കൂ. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAD 2 of 2026. Registrations open.

0: on May 20th, 2026. Visit afghat.edcin.co.in and take the first step toward the blue.
1: ഇനി നമുക്ക് കൈതപ്പുറം വരികൾ എഴുതി ശരത്തേണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ക്ഷണക്കത്ത്.

0: ഏ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി ആനന്ദപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിഡിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
4: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് യേശുദാസും സുജാതയും പാടിയത് ചിത്രം പട്ടാളം.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
4: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
3: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
5: എസ് രമേശൻ നായർ സംഗീത് വരികൾ എഴുതി മോഹൻചിത്താര ഈണം പകർന്ന് ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം, ചിത്രം മന്ത്രികുമാരൻ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇന്റഗ്രൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
4: കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ നമ്മുടെ MRT വാങ്ങാം.
5: MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചു. May 1 മുതൽ June 1 വരെ ഷോപ്പ് ചെയ്യൂ. ആഴ്ച തോറും നടക്കുന്ന നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് സ്വർണ്ണ നാണയം സമ്മാനം. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
7: എല്ലാ
8: ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
9: ഗാനമാലികയിൽ ഇനി കൈതപ്പുറം വരികൾ എഴുതിയ SP വെങ്കടേഷ് ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയ ഗാനം ചിത്രം എന്നോട് ഇഷ്ടം കൂടാമോ.

0: നമുക്കുള്ള ഡെസേർട്ട് വന്നു, പക്ഷെ നമ്മുടെ ചാമ്പ്യൻ ഇനിയും വന്നില്ല.
1: ബിൽ കൊടുക്കും മുമ്പ് വരില്ലേ?
2: സോ ഗേൾസ്, എന്താ ഇവിടെ പ്രശ്നം?
3: ബില്ലാണ് പ്രശ്നം.
0: നിന്റെ കാർഡ് താ.
2: RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആർക്കും നൽകരുത്. ഓൺലൈൻ ബാങ്കിംഗ് നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ. ഇത് തീറ്റ മത്സരമായിരുന്നു. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
5: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

0: പ്രിയ ശ്രോതാക്കൾ, ഇന്ന് ഉച്ചയ്ക്ക് 1-2 കേൾക്കാം ഈണപ്പൂക്കൂടാ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വാട്സാപ്പ് നമ്പർ ഇതാണ്: 8281420305. ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഈണപ്പൂക്കൂടയിൽ ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 12 കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ പ്രകാശധാര.
1: ലോക പുകയില ഇല്ലാ ദിനത്തോടനുബന്ധിച്ച് ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലെ ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ശാരദ പി നമ്പി സംസാരിക്കുന്നു.
2: മനുഷ്യജീവിതത്തെ നിശബ്ദമായി നശിപ്പിക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക ദുരന്തങ്ങളിലൊന്നാണ് പുകയില ഉപയോഗം. 1987 ലോകാരോഗ്യ സംഘടന ലോകാരോഗ്യ സഭയുടെ യോഗത്തിൽ പുകയില ഉപയോഗം മൂലമുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനുള്ള തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായാണ് ലോക പുകയില വിരുദ്ധ ദിനം ആരംഭിച്ചത്. 1988 മുതൽ എല്ലാ വർഷവും മെയ് 31 ലോകമെമ്പാടും പുകയില വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നു. ഈ ദിനം ആചരിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പുകയിലയുടെ ദോഷഫലങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, യുവാക്കളെ പുകയില ഉപയോഗത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക, പുകയില വ്യവസായത്തിലെ തെറ്റായ പരസ്യങ്ങളെ ചെറുക്കുക, പുകയില നിയന്ത്രണ നിയമങ്ങൾ ശക്തിപ്പെടുത്തുക, ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ്. ലോകാരോഗ്യ സംഘടന ഓരോ വർഷവും പ്രത്യേക പ്രമേയം പ്രഖ്യാപിച്ച് അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ലോക പുകയില വിരുദ്ധ ദിനത്തിൽ ലോകമെമ്പാടും സംഘടിപ്പിക്കുന്നു. 2026 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം ഇതാണ്: അൺമാസ്ക് ദ അപ്പീൽ, കൌണ്ടറിംഗ് നിക്കോട്ടിൻ ആൻഡ് ടുബാക്കോ അഡിക്ഷൻ. ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തി ചെറുക്കുക. ലോകമെമ്പാടുമുള്ള ശക്തമായ

പുകയില നിയന്ത്രണ നടപടികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പുകയില നിക്കോട്ടിൻ വ്യവസായം പുതിയ തലമുറയെ, പ്രത്യേകിച്ച് കുട്ടികളെയും കൗമാരക്കാരെയും ആകർഷിക്കുന്നതിനായി ഒരുക്കുന്ന തന്ത്രങ്ങൾ ഈ ക്യാമ്പയിൻ തുറന്നുകാട്ടും. ആസക്തി നിലനിർത്തുന്നതിനും പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തുന്നതിനും കമ്പനികൾ ഇ സിഗരറ്റുകൾ, നിക്കോട്ടിൻ പൌച്ചുകൾ, സിന്തറ്റിക് നിക്കോട്ടിൻ ഉപകരണങ്ങൾ എന്നിവ പോലെയുള്ള പുതിയതും ഉയർന്നുവരുന്നതുമായ നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങൾ പലപ്പോഴും നവീകരണം എന്ന പേരിൽ ഹാനികരമല്ലാത്തത് എന്ന വ്യാജേന വിപണനം ചെയ്യുന്നു. ഈ തന്ത്രങ്ങൾ പുകയില നിയന്ത്രണത്തിൽ പൊതുജന ആരോഗ്യത്തിലും കഷ്ടപ്പെട്ട് നേടിയ നേട്ടങ്ങൾക്ക് ഭീഷണിയാകുന്നു. പുകയില നിക്കോട്ടിൻ വ്യവസായത്തിന്റെ വികസിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക എന്നതാണ് മുൻവർഷത്തെ പോലെ ഈ വർഷത്തെയും പുകയില വിരുദ്ധ ദിനാചരണ ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യം. പുകവലിയും നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളും പലപ്പോഴും ആത്മവിശ്വാസത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ, ആധുനിക ജീവിതശൈലിയുടെ ചിഹ്നമായി അവതരിപ്പിക്കപ്പെടുന്നു. ആകർഷകമായ പരസ്യങ്ങൾ, നിറങ്ങളാർന്ന പാക്കറ്റുകൾ, രുചിയേറിയ ഉൽപ്പന്നങ്ങൾ, സോഷ്യൽ മീഡിയയുടെ സ്വാധീനം എന്നിവ യുവാക്കളെ ഇവയിലേക്ക് ആകർഷിക്കുന്നു. എന്നാൽ ഈ ആകർഷണത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും അടിമത്വവുമാണ്. ലോകമെമ്പാടും 40 ദശലക്ഷം കൗമാരക്കാരാണ് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. പുകയില ഉപയോഗിക്കുന്ന കൗമാരക്കാരിൽ ആത്മവിശ്വാസക്കുറവ്, പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, കുടുംബ പ്രശ്നങ്ങൾ, മറ്റ് ലഹരി വസ്തുക്കളിലേക്കുള്ള പ്രവേശന സാധ്യത എന്നിവ കാണുന്നു. സിനിമകൾ, വെബ് സീരീസുകൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നിവ വഴി പുകയില ഒരു സ്റ്റൈൽ ആയി ചിത്രീകരിക്കപ്പെടുന്നു. ഇത് തടയാൻ സ്കൂൾതല ബോധവൽക്കരണം, കുടുംബ പിന്തുണ, കർശന നിയമങ്ങൾ, കൗൺസിലിംഗ് സേവനങ്ങൾ എന്നിവ ആവശ്യമാണ്. പുകയില ഉൽപ്പന്നങ്ങൾ വിവിധ രൂപങ്ങളിൽ ലഭ്യമാണ്. പുകയില ഉൽപ്പന്നങ്ങളിൽ പലയിനം രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ പലതും ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവയാണ്. ഇവയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ വളരെ ശക്തമായ ലഹരി സൃഷ്ടിക്കുന്ന രാസവസ്തുവാണ്. ഇത് തലച്ചോറിനെ ബാധിച്ച് താൽക്കാലിക സന്തോഷവും ആശ്വാസവും നൽകുന്നു. എന്നാൽ കുറച്ചു നാളുകൾക്കുള്ളിൽ തന്നെ ശരീരം അതിനോട് അടിമപ്പെടുകയും ഉപേക്ഷിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുന്നു. പലരും കൗതുകത്താലോ കൂട്ടുകാരുടെ സമ്മർദ്ദത്താലോ പുകവലി ആരംഭിക്കുമ്പോൾ പിന്നീട് അത് ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു ലഹരിയായി മാറുന്നു. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലം പ്രധാനമായി ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പുകയില മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ദോഷകരമായി ബാധിക്കുന്നു. ബ്രോങ്കൈറ്റിസ്, ആസ്മ, COPD, ശ്വാസകോശ ക്യാൻസർ തുടങ്ങിയ ഗുരുതരമായ രോഗങ്ങൾ പുകയില ഉപയോഗം കാരണം ഉണ്ടാകുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകുന്ന ക്യാൻസറുകളിൽ ഒന്നാണ് ശ്വാസകോശ ക്യാൻസർ. പുകയില ഉപയോഗം രക്തക്കുഴലുകൾ ചുരുങ്ങാൻ കാരണമാകുന്നു. ഇതുവഴി ഹൃദയാഘാതം, സ്ട്രോക്ക്, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഗുട്ക, പാൻ മസാല, മുറുക്കാൻ തുടങ്ങിയ പുകരഹിത പുകയില ഉപയോഗം വായിലെ ക്യാൻസറിന് പ്രധാന കാരണമാണ്. പലപ്പോഴും പുകയില ഉപയോഗിക്കുന്നവരിൽ ക്യാൻസർ ആകുന്നതിന് മുൻപായി പ്രീ ക്യാൻസറസ് ലീഷൻസ് ആയ ലൂക്കോപ്ലേക്യ, സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്നിവ വായിൽ കാണാറുണ്ട്. പ്രാരംഭഘട്ടത്തിൽ ഇത് തിരിച്ചറിഞ്ഞാൽ ക്യാൻസർ ആകുന്നത് തടയാൻ സാധിച്ചേക്കും. അതിനാൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ തീർച്ചയായും ഒരു ദന്തൽ സർജനെ കണ്ട് ഓറൽ ക്യാൻസർ സ്ക്രീനിംഗ് നടത്തേണ്ടതാണ്. ഗർഭിണികൾ പുകയില ഉപയോഗിക്കുന്നത് വഴി കുഞ്ഞിന് വളർച്ചക്കുറവ്, പ്രസവസമയ പ്രശ്നങ്ങൾ, ജന്മവൈകല്യങ്ങൾ എന്നിവ ഉണ്ടാകാം. പുകയില ഉപയോഗം ആ വ്യക്തിയെ ലഹരിയിലേക്ക് അടുപ്പിക്കുന്നു. ഇത് മാനസിക സമ്മർദ്ദം, വിഷാദം, സാമൂഹിക അകലം തുടങ്ങിയ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു. പുകവലിക്കാത്ത ആളുകൾക്കും പുകവലിക്കുന്നവരുടെ പുക ശ്വസിക്കുന്നതിലൂടെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു. ഇതിനെ പാസീവ് സ്മോക്കിംഗ് എന്ന് പറയുന്നു. പാസീവ് സ്മോക്കിംഗ് കുട്ടികളിൽ, പ്രായം ചെന്നവരിൽ, ഗർഭിണികളിൽ എല്ലാം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിക്കാനുള്ള പ്രധാന കാരണം ഇതാണ്. ദിവസേന പുകയില വാങ്ങാനുള്ള ചിലവ്, ചികിത്സാ ചിലവുകൾ, തൊഴിൽക്ഷമത കുറയുക എന്നിവ വ്യക്തിഗത നഷ്ടമാണെങ്കിൽ, ആരോഗ്യരംഗത്തെ ചിലവ് വർദ്ധിക്കുക, തൊഴിൽദിന നഷ്ടം, ദാരിദ്ര്യം വർദ്ധിക്കുക എന്നിവ രാജ്യത്തിനുണ്ടാകുന്ന നഷ്ടങ്ങളാണ്. പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നികുതി വരുമാനത്തേക്കാൾ വളരെ കൂടുതലാണ് പുകയില ഉപയോഗം കാരണം ആരോഗ്യരംഗത്ത് സർക്കാരിനുണ്ടാവുന്ന ബാധ്യത. പുകയില കൃഷിയും പുകവലിയും പരിസ്ഥിതിക്കും വലിയ ഭീഷണിയാണ്. വനനശീകരണം, മണ്ണിന്റെ ഗുണനിലവാരം കുറയുക, ജലമലിനീകരണം, വായുമലിനീകരണം, സിഗരറ്റ് കുറ്റികളും മറ്റും മൂലമുണ്ടാകുന്ന മാലിന്യം എന്നിവ പ്രകൃതിക്ക് ഹാനികരമാണ്. ഇന്ത്യ ഗവൺമെന്റ് പുകയില നിയന്ത്രണത്തിന് നിരവധി നടപടികൾ സ്വീകരിച്ചു.

0: ിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധനം, പുകയില പരസ്യ നിരോധനം, സിഗരറ്റ് പാക്കറ്റുകളിൽ ആരോഗ്യ മുന്നറിയിപ്പുകൾ, കൂടാതെ പ്രായപൂർത്തിയാകാത്തവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതും നിരോധിച്ചിരിക്കുന്നു. പുകയില ഉപേക്ഷിക്കുക എളുപ്പമല്ല, എന്നാൽ ശരിയായ മനോഭാവവും പിന്തുണയുമുണ്ടെങ്കിൽ അത് സാധ്യമാണ്. വ്യക്തമായ തീരുമാനമെടുക്കുക, കുടുംബത്തിന്റെ പിന്തുണ നേടുക, ഡോക്ടറുടെ സഹായം സ്വീകരിക്കുക, നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് ചികിത്സകൾ ഉപയോഗിക്കുക, വ്യായാമവും ധ്യാനവും പരിശീലിക്കുക, പുകയില ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കുക എന്നീ മാർഗങ്ങൾ സ്വീകരിച്ചാൽ പുകയിലയുടെ പിടിയിൽ നിന്ന് രക്ഷ നേടാനാകും. പുകയില ഉപയോഗം ഉപേക്ഷിക്കുന്നത് മൂലം ശ്വാസകോശത്തിന്റെയും ഹൃദയത്തിന്റെയും ആരോഗ്യം വർദ്ധിക്കും, സാമ്പത്തിക ലാഭമുണ്ടാകും, ആത്മവിശ്വാസം ഉയരും, അതുപോലെ കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുകയും ചെയ്യും. പുകവലിക്കെതിരായ പോരാട്ടത്തിൽ സർക്കാരിനൊപ്പം കുടുംബത്തിനും വിദ്യാലയങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. സ്കൂളുകളിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തുകയും ലഹരിവിരുദ്ധ ക്ലബ്ബുകൾ തുടങ്ങുകയും ചെയ്യുന്നത് പുകയിലക്കെതിരായ പോരാട്ടത്തിന് സഹായകമാണ്. യുവാക്കളോട് പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ശരീരവും മനസ്സും സംരക്ഷിക്കുക. യഥാർത്ഥ ധൈര്യം പുകയില ഉപയോഗിക്കുന്നതിലല്ല, അത് വേണ്ട എന്ന് പറയാനുള്ള ആത്മവിശ്വാസത്തിലാണ്. കേരളത്തിൽ ആരോഗ്യവകുപ്പ് വിവിധ ഗവൺമെന്റ് ആശുപത്രിയിലെ ദന്തൽ യൂണിറ്റുകളോട് ചേർന്ന് ടുബാക്കോ സെസേഷൻ ക്ലിനിക്കുകൾ നടത്തിവരുന്നുണ്ട്. പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർ അതിന്റെ ദോഷങ്ങൾ മനസ്സിലാക്കി ഈ ക്ലിനിക്കുകളുടെ സേവനം ഉപയോഗപ്പെടുത്തി നിക്കോട്ടിൻ അഡിക്ഷനിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കേണ്ടതാണ്. പുകയില രഹിത സമൂഹം സൃഷ്ടിക്കുക എന്നത് മനുഷ്യരാശിയുടെ ആരോഗ്യകരമായ ഭാവിക്ക് അനിവാര്യമാണ്. അതിന് സർക്കാർ, ആരോഗ്യ പ്രവർത്തകർ, അധ്യാപകർ, മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ, മാധ്യമങ്ങൾ, സാമൂഹിക സംഘടനകൾ എന്നിവരൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കണം. ഓരോ വ്യക്തിയും പുകയില ഉപേക്ഷിക്കുമ്പോൾ ഒരു കുടുംബം രക്ഷപ്പെടുന്നു, ഒരു സമൂഹം ആരോഗ്യകരമാകുന്നു, ഒരു രാജ്യം പുരോഗമിക്കുന്നു. 2026 ലോക പുകയില വിരുദ്ധ ദിനമായ ഇന്ന് നമ്മൾ ഓർക്കേണ്ടത് എന്തെന്നാൽ, പുകയിലയിൽ നിന്നും മറ്റ് ലഹരി വസ്തുക്കളിൽ നിന്നും നമ്മുടെ വരും തലമുറയെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതാണ്. പുകയില ഉപേക്ഷിക്കുന്ന ഓരോ തീരുമാനവും ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. നമുക്കൊരുമിച്ച് ഒരു പുകയില രഹിത ലോകം സൃഷ്ടിക്കാം. പുകയില ഒഴിവാക്കൂ, ജീവിതം സംരക്ഷിക്കൂ.
1: ലോക പുകയിലയില്ലാ ദിനത്തോടനുബന്ധിച്ച് ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രിയിലെ ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ ശാരദ പി നമ്പി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

ആകാശവാണി അനന്തപുരി എഫ് 101.9 സമയം 12 മണി കഴിഞ്ഞ 50 മിനിറ്റും 8 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. എസ് രമേശ് നായർ വരികളെഴുതി എം ജയചന്ദ്രൻ ഈണം പകർന്ന് ചിത്രയും കൂട്ടരും പാടിയത് ചിത്രം നാറാണത്ത് തമ്പുരാൻ.

ഇന്ന് ഒന്ന് രണ്ടിന് കേൾക്കാം ഈണപ്പൂക്കുട. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ. വാട്സാപ്പ് സന്ദേശം അയക്കേണ്ട നമ്പർ 8281423055. വാട്സാപ്പ് സന്ദേശം അയക്കുമ്പോൾ അയക്കുന്ന ആളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറന്നുപോകരുത്. നമ്പർ ഒരിക്കൽ കൂടി 8281423055.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കാറുണ്ടെന്നും അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ രാജ്യം ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന വിശ്വാസം കൂടുതൽ ദൃഢമാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹത്തിനുവേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിഞ്ഞ് അവരെ അഭിനന്ദിക്കുകയും പഠിക്കുകയും വേണമെന്ന് മൻ കി ബാത്തിൽ നരേന്ദ്രമോദി ജനങ്ങളെ ആഹ്വാനം ചെയ്തു. രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നുവെന്നും പ്രധാനമന്ത്രി. ആസ്ട്രോ കേരള രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരിയും സംഘടിപ്പിക്കുന്നതും ഇവിടെ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നതും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. രാജ്യത്തെ മാമ്പഴ കർഷകർ കാർഷിക സമ്പദ്വ്യവസ്ഥയിൽ പ്രധാന പങ്കുവഹിക്കുന്നതായും നരേന്ദ്രമോദി. ഹാപൂസ്, അൽഫോൻസോ, കേസർ, ദസഹരി, ലാംഗ്ര എന്നീ മാമ്പഴ ഇനങ്ങൾ ഓരോ നാടിന്റെയും മുഖമുദ്രകളാണെന്നും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ ആർട്ട് ഗാലറി നാളെ രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ഉദ്ഘാടനം ചെയ്യും.

പിഎം ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാൾ, സെമിനാർ കോംപ്ലക്സ്, ആധുനീകരിച്ച 40 സ്മാർട്ട് ക്ലാസ് മുറികൾ എന്നിവയും ഗവർണർ ഉദ്ഘാടനം ചെയ്യും. അന്തരിച്ച മുൻ കോഴിക്കോട് മേയറും സ്പോർട്സ് കൌൺസിൽ മുൻ പ്രസിഡന്റുമായ ടി പി ദാസിന്റെ ഭൌതികശരീരം മാവൂർ റോഡ് ശ്മശാനത്തിൽ സംസ്കരിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ തുടങ്ങിയവർ ഇന്നലെ വീട്ടിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. 27-ാമത് നാവികസേന മേധാവിയായി അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റു. ഇന്ത്യൻ നാവികസേന രാജ്യതാൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ജാഗ്രത പുലർത്തുന്നുണ്ടെന്നും എല്ലാത്തിനും സജ്ജമാണെന്നും കൃഷ്ണ സ്വാമിനാഥൻ ചുമതലയേറ്റതിനുശേഷം പറഞ്ഞു. ലക്ഷദ്വീപിൽ വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ലക്ഷദ്വീപ് ദുരന്ത നിവാരണ അതോറിറ്റിയും. ജൂൺ 3 വരെ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് കാലിക്കറ്റ് എഫ് സി ഗോകുലം കേരള എഫ് സിയെ നേരിടും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-ന് മത്സരം. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ഈണപ്പോക്കൂടാ. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാൻ ഇനി പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശങ്ങൾ അയക്കാം. സന്ദേശം അയക്കുമ്പോൾ അയക്കുന്ന ആളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറന്നുപോകരുത്. വാട്സപ്പ് നമ്പർ ഇതാണ്: 8281403 05. വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി: 8281403 05.

ഈണപ്പൂക്കൂടയിലെ ആദ്യ സന്ദേശം അയച്ചിരിക്കുന്നത് ജഗതിയിൽ നിന്നും രവീന്ദ്രനാണ്. രവീന്ദ്രൻ ഇഷ്ടപ്പെടുന്ന ഗാനം കൈതപ്പുറം വരികൾ എഴുതി ജോൺസൺ ഈണം പകർന്ന് ചിത്ര പാടിയ പാട്ടാണ് ചിത്രം ചമയം. രാജഹംസമി എന്ന ഗാനമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈണപ്പൂക്കൂടയിലെ ആദ്യ ഗാനം രവീന്ദ്രനായി ഇതാ.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനീഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഈണപ്പൂക്കുടയിൽ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കടക്കാവൂരിൽ നിന്നും ഡോക്ടർ ശ്രീലക്ഷ്മിയാണ്. ശ്രീലക്ഷ്മി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം വയലാർ രാമവർമ്മ വരികൾ എഴുതി ജി ദേവരാജൻ ഈണം പകർന്ന് പി മാധുരി പാടിയ ഗാനമാണ് അക്കരപ്പച്ച എന്ന ചിത്രത്തിലേത്. ഡോക്ടർ ശ്രീലക്ഷ്മിയുടെ ഇഷ്ടഗാനം നമുക്കും ഒരുമിച്ച് കേൾക്കാം. അക്കരപ്പച്ച എന്ന ചിത്രത്തിനു വേണ്ടി പി മാധുരി പാടിയത്.

0: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
1: ആ എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: നമ്മൾ കേൾക്കുന്നത് ഈണപ്പൂക്കൂട. ഈണപ്പൂക്കൂടയിൽ വാട്സാപ്പിലൂടെയാണ് സന്ദേശങ്ങൾ അയക്കേണ്ടത്. അയക്കേണ്ട നമ്പർ 8281420305. ഈണപ്പൂക്കൂടയിലെ അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ആറ്റുപുറത്ത് നിന്നും വിമല ശിവനാണ്. വിമല ശിവന് കേൾക്കേണ്ട ഗാനം കൈതപ്പുറം വരികളെഴുതി രവീന്ദ്രൻ ഈണമിട്ട് യേശുദാസും ചിത്രയും പാടിയ മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിലെ എന്തിനു വേറൊരു സൂര്യോദയം എന്ന ഗാനമാണ്. കേൾക്കാം വിമല ശിവന്റെ ഇഷ്ടഗാനം.

0: മെഡിക്കൽ ഫീൽഡിൽ ഹൈ സാലറിയും ഗ്ലോബൽ കരിയർ സാധ്യതകളും ഒരുക്കുന്ന ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുമായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെ രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: മാവേലിക്കര കല്ലാട്ടുമുക്കിൽ നിന്നും ലളിത അയച്ചിരിക്കുന്ന സന്ദേശമാണിനി. കേൾക്കേണ്ട ഗാനം കഥാവിശേഷൻ എന്ന ചിത്രത്തിലേതാണ്. ഗിരീഷ് പുത്തഞ്ചിരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് പി ജയചന്ദ്രനും വിദ്യാധരനും പാടിയത്. മാവേലിക്കര കല്ലാട്ടുമുക്കുള്ള ലളിതയുടെ ഇഷ്ടഗാനം കേൾക്കാം. പി ജയചന്ദ്രനും വിദ്യാധരനും പാടിയത്.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: അമ്മയല്ലാതൊരു ദൈവമുണ്ടോ? അതിലും വലിയൊരു കോവിലുണ്ടോ? ഈ ഗാനം കേൾപ്പിക്കണം. വാഴമുട്ടത്ത് നിന്നും ആർ കുട്ടപ്പനാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടഗാനം നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി MS ബാബുരാജ് ഈണം പകർന്ന് P ജയചന്ദ്രൻ പാടിയത്. ചിത്രം സംഭവാമി യുഗേ യുഗേ.

0: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
1: അസീസ് ചിക്കൻ ഷോപ്പ് കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
0: അസീസ് ചിക്കൻ ഷോപ്പ് തമലം റോഡ് കുഞ്ചാലമൂട്.
2: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദ് ആശംസകൾ.
3: മധ്യവേനൽ അവധിക്ക് ശേഷം നാളെ വിദ്യാലയത്തിലേക്ക് പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സമർപ്പിക്കുന്നു ഈ ഗാനം. തന്നെന്ന മൂയലായിടി, ചിത്രം വികൽപ്പം, ഇതെല്ലാം അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം നമുക്ക് കേൾക്കാം.

ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ ഗോവിന്ദൻ പുതുമനെയാണ്. കാസർഗോഡ് ജില്ല കാഞ്ഞങ്ങാട്, കാഞ്ഞങ്ങാട് നിന്നും ഡോക്ടർ ഗോവിന്ദൻ പുതുമന ആവശ്യപ്പെട്ടിരിക്കുന്ന ഇഷ്ടഗാനം കേൾക്കാം. മധ്യവേനൽ അവധിക്ക് ശേഷം നാളെ വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രണ്ട് ഗാനങ്ങളാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്, രണ്ട് ചിത്രങ്ങളിലേത്. ഏതെങ്കിലും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ആദ്യ ഗാനം 101 ചോദ്യങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രൻ പാടിയ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ശോഭി കണ്ണങ്ങാട്ട് വരികൾ എഴുതി എം കെ അർജുനൻ ഈണം പകർന്ന ഗാനമാണ് ചിത്രം 101 ചോദ്യങ്ങൾ. ഡോക്ടർ ഗോവിന്ദൻ പുതുമനയുടെ ഇഷ്ടഗാനം. നാളെ വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന എല്ലാ കുരുന്നുകൾക്കും വേണ്ടി നമുക്കും ഈ ഗാനം ഒരുമിച്ച് കേൾക്കാം.

0: ഹേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
1: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ് സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീ കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഈണപ്പൂക്കുടയിൽ അടുത്ത വാട്സ്ആപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത് നാവായിക്കുളത്തു നിന്നും തങ്കരാജാണ്. തങ്കരാജിന് കേൾക്കേണ്ട ഗാനം യേശുദാസും ചിത്രയും സാഗരമെന്ന സർഗമെന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനമാണ്. യൂസഫിലെ കേച്ചേരി വരികളെഴുതി ബോംബെ രവി ഈണം പകർന്നത്. കൃഷ്ണകൃപാസാഗരം എന്ന ഗാനമാണ് തങ്കരാജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തങ്കരാജിനൊപ്പം ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു.

0: പാർട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ, ഇവിടെ തന്നെയാവാം പാർട്ടി, പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾ.
0: എവിടെയാ പോകുന്നത്?
1: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
3: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: നമ്മൾ കേൾക്കുന്നത് ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. ഈണപ്പൂക്കൂടയിലെ അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ബാലരാമപുരത്ത് നിന്നും അംജദ് ഖാനാണ്. അംജദ് ഖാൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം മദനോത്സവം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ പാട്ടാണ്. ONV കുറുപ്പിന്റെ പരികൾക്ക് സലീൽ ചൌധരിയുടെ സംഗീതം. ഈ ഗാനം കുറച്ചുപേർക്ക് സമർപ്പിക്കണമെന്നും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജ്യേഷ്ഠനായ അഫ്സൽ ഖാൻ, ഭാര്യ അൽഫി, മകൾ മിൻഹ മറിയം, വന്ദന, ആൻസി, അനു, ജിബു തുടങ്ങിയവർക്ക് ഈ ഗാനം സമർപ്പിക്കണമെന്നും ആകാശവാണിയിൽ എല്ലാവർക്കുമായി ഈ ഗാനം അദ്ദേഹം സമർപ്പിക്കുന്നുവെന്നും സന്ദേശത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ബാലരാമപുരത്തു നിന്നുള്ള അംജദ് ഖാന്റെ ഇഷ്ടഗാനം നമുക്ക് ഒരുമിച്ച് കേൾക്കാം. യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം മദനോത്സവം.

അടുത്ത സന്ദേശം അയച്ചിരിക്കുന്നത് ഫർഹാനയാണ്. June 2 എൻ്റെ ഇത്താടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് വേണ്ടി നല്ലൊരു പാട്ടിട്ട് തരുമോ? സ്ഥലം തൊളിക്കുഴി. ഒരു നല്ല ഗാനം പ്രക്ഷേപണം ചെയ്യണമെന്നാണ് ഫർഹാന ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഫർഹാനയുടെ ഇത്തായ്ക്ക് വേണ്ടിയിട്ട് നമുക്കും നല്ലൊരു ഗാനം പ്രക്ഷേപണം ചെയ്യാം. June 2 ജന്മദിനം ആഘോഷിക്കുന്ന ഇത്തായ്ക്ക് എല്ലാവിധ ആശംസകളും ആകാശവാണിയും അറിയിക്കുകയാണ്. ഒരു ജന്മദിന ഗാനമായാലോ? പൂവച്ചൽ ഖാദർ വരികളെഴുതി, KV മഹാദേവൻ ഈണം പകർന്ന്, യേശുദാസും S. ജാനകിയും പാടിയത്. ചിത്രം പിരിയില്ല നാം.

ഇനി ജയ്സിംഗ് അയച്ചിരിക്കുന്ന സന്ദേശമാണ്. കൊല്ലം ജില്ലയിൽ കടക്കലിൽ നിന്നുമാണ് അദ്ദേഹം സന്ദേശം അയച്ചിരിക്കുന്നത്. എൻ്റെ മകൻ്റെ ബർത്ത്ഡേ 30 നോമ്പ് സന്ദേശം അയച്ചിരുന്നു, അതിനു മുൻപ് കിട്ടിയില്ല. എനിക്ക് എൻ്റെ മോന് വേണ്ടി ഒരു ഗാനം ആവശ്യപ്പെടുന്നു. മോൻ്റെ പേര് ദിബിൻ ഡി ബിജു. എൻ്റെ പേര് ദീപ. ഞാൻ കൊല്ലം ജില്ലയിൽ കടക്കൽ എന്ന സ്ഥലത്താണ്. ഏതായാലും ജയ്സിംഗും ഭാര്യയും ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം നമുക്കും കേൾക്കാം. മകൻ്റെ ബർത്ത്ഡേക്ക് ആശംസ അറിയിച്ചാണ് അദ്ദേഹം സന്ദേശം അയച്ചിരിക്കുന്നത്. ഇന്നലെയായിരുന്നു ജന്മദിനം. വൈകിയാണെങ്കിലും ആകാശവാണി അനന്തപുരി FM ജന്മദിനാശംസകൾ അറിയിക്കുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം പി കെ ഗോപി വരികളെഴുതി രവീന്ദ്രൻ ഈണം പകർന്ന് ചിത്ര പാടിയ പാട്ടാണ്. ചിത്രം ധനം. ജയ്സിംഗ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഗാനം നമുക്കും കേൾക്കാം.

ഈണപ്പൂക്കൂടയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കൊല്ലം കൂട്ടിക്കടയിൽ നിന്നും ശ്യാം ആവശ്യപ്പെട്ടിരിക്കുന്നു, മറക്കുമോ നീയൻ മൗനഗാനം. കാരുണ്യം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനമാണ്. കേൾക്കാം ശ്യാമിൻ്റെ ഇഷ്ടഗാനം.

0: പ്രിയശ്രോത, ക്ലേശുദാസ് പാടിയ ഗാനത്തോടെ ഇന്നത്തെ ഈണപ്പൂക്കോടെ ഇവിടെ പൂർണ്ണമാവുകയാണ്. സന്ദേശങ്ങളെല്ലാം ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അയച്ച എല്ലാവർക്കും, സന്ദേശം അയച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. പരിപാടി കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇന്ന് ഈണപ്പൂക്കുടയിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അനീഷ് പി നായർ. ആകാശവാണി അനന്തപുരി എഫ് 101.9, സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: തുറന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പശ്ചിമ ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ്. വടക്കു കിഴക്കൻ മേഖലയെ രാജ്യത്തിന്റെ മറ്റു മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന ഇടനാഴി ശക്തിപ്പെടുത്തണമെന്നും അദ്ദേഹം സിലിഗുഡിയിൽ പറഞ്ഞു. നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ ക്രൂരമായി പീഡനമേറ്റ് മരിച്ച സംഭവത്തിൽ പഴുതുകൾ ഇല്ലാതെ അന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കൊല്ലത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കർണാടക മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് ബംഗളൂരുവിലെ ലോക്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. 3 പതിറ്റാണ്ടിലേറെ കാലം തനത് ശബ്ദമാധുരിതാൽ മലയാളി ശ്രോതാക്കളെ റേഡിയോയ്ക്ക് മുന്നിലിരുത്തിയ ആകാശവാണി വാർത്താ അവതാരകൻ അനിൽചന്ദ്രൻ സർവീസിൽ നിന്നും വിരമിച്ചു. കോഴിക്കോട് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ ഗ്രേഡ് 2 ആയി സേവനമനുഷ്ഠിക്കുകയായിരുന്നു അനിൽചന്ദ്രൻ. മുതിർന്ന കോൺഗ്രസ് നേതാവും UDF കോഴിക്കോട് മുൻ ജില്ലാ ചെയർമാനുമായിരുന്ന കെ ബാലനാരായണന്റെ സംസ്കാരം വൈകിട്ട് പേരാമ്പ്ര കടിയങ്ങാട്ടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. ശ്രീലങ്കയിൽ എല്ലാ ഇന്ധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചു. നിരക്കുകൾ ഇന്നലെ അർദ്ധരാത്രിയിൽ പ്രാബല്യത്തിലായി. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് ഫൈനൽ ഇന്ന്. നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക്.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: ഷിബു ചക്രവർത്തി വരികൾ എഴുതി, എസ് പി വെങ്കടേഷ് ഈണം പകർന്ന് ചിത്ര പാടിയ ഗാനം. ചിത്രം സാമൂഹ്യ പാഠം.

0: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട് പട്ടം പഴവങ്ങാടി.
1: ചിത്രപാടി ഒരു ഗാനം കൂടി. ഗിരീഷ് പുത്തഞ്ചിരിയുടെ വരികൾക്ക് രഘുകുമാറിന്റെ സംഗീതം. ചിത്രം പൗരൻ.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്ക് തിരയിപ്പൂക്കളിലൂടെ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസർ പരിപാടി ലംഹേ.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ തിരൈപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഇളയരാജ ഈണം പകർന്ന് മിത്താലിയും കൂട്ടരും പാടിയത്, ചിത്രം തളപതി.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: തിരയിപ്പൂക്കളിലെ അടുത്ത ഗാനം ഒരുക്കിയത് വൈരമുത്തുവും ദേവയും. SP ബാലസുബ്രഹ്മണ്യവും ചിത്രയും കോട്ടിലും പാടിയതാണ് ഈ ഗാനം. ചിത്രം 'ഭാഷ'.

തിരയിപ്പൂക്കളിൽ ഇനി നമുക്ക് യുവൻ ശങ്കർ രാജ സംഗീതം പകർന്ന് ഹരിഹരനും സാധന സർഗവും പാടിയ ഗാനം കേൾക്കാം. ചിത്രം പൂവെല്ലാം കേട്ടു പാർ.

എസ് പി ബാലസുബ്രഹ്മണ്യവും ജാനകിയും പാടിയ ഗാനത്തോടെ ഇന്നത്തെ തിരിപ്പൂക്കൾ ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9, ഇപ്പോൾ റേഡിയോ ഹെൽത്ത് NHM സ്പോൺസർഡ് പരിപാടി.

0: സ്വാധീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. പ്രായഭേദമന്യേ ഇന്ന് ഒരു വലിയ വിഭാഗം ആളുകളിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പൈൽസ്. മലദ്വാരത്തിൽ ഉണ്ടാകുന്ന വീക്കമായതിനാൽ പലരും ഈ രോഗത്തെ മറച്ചുവെക്കുകയും പുറത്തു പറയാനുള്ള വിമുഖത കാട്ടുന്നതും പതിവാണ്. പൈൽസ് രോഗത്തെ ഒരിക്കലും നിസാരവൽക്കരിക്കരുത്. പ്രാരംഭ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഡോക്ടറുടെ സേവനം തേടുക. പൈൽസ് രോഗത്തെക്കുറിച്ചും ഈ രോഗത്തിന്റെ പ്രതിരോധത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് കുമാർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: ഡോക്ടർ. എന്താണ് പൈൽസ് എന്ന രോഗം? ഇത് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: പൈൽസ് എന്ന് വെച്ചാൽ വളരെ സാധാരണമായ രോഗമാണ്. ഇപ്പോഴത്തെ കാലത്ത് പുതിയ ജീവിത

0: കാരണമാണ് പൈൽസ് മെയിനായിട്ട് വരുന്നത്. പൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും മലദ്വാരത്തിൻ്റെ ഒരു 1-2 സെൻറ്റിമീറ്ററിന് മുകളിലായിട്ട് ഏനൽ കുഷൻസ് എന്ന് പറഞ്ഞ് 3 കുഷൻസ് ഉണ്ട്. ഇതെല്ലാവർക്കും അത്യന്താപേക്ഷിതമാണ്. കാരണം മോഷൻ പോയി കഴിഞ്ഞ് മലദ്വാരത്തിനെ സീൽ ചെയ്ത് അടയ്ക്കുക, അതാണ് എൻ്റെ ജോലി. അപ്പം ഈ മലദ്വാരത്തിൻ്റെ ചില ആളുകളുടെ ഒരുപാട് ടോയ്ലറ്റിൽ ഇരുന്ന് മുക്കുന്ന ശീലമുണ്ട്. അതാണ് പൈൽസ് വരാൻ ഏറ്റവും പ്രധാന കാരണം. അങ്ങനെ മുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഏനൽ കുഷൻസ് അതിൻ്റെ ഒരു തള്ളൽ അനുഭവപ്പെടുകയും ഇത് വളർന്ന് വളർന്ന് വളർന്ന് മലദ്വാരത്തിന് പുറത്തേക്ക് വളരാനുള്ള ടെൻഡൻസി വരികയും ചെയ്യും. ചിലതരം ഭക്ഷണ പദാർത്ഥങ്ങളും ഇങ്ങനെ മുക്കാൻ ഉള്ള ഒരു ടെൻഡൻസി കൂട്ടും. പ്രത്യേകിച്ചും നോൺ വെജിറ്റേറിയൻ ഫുഡ്, അതായത് ഒരുപാട് മുട്ട, ഇറച്ചി അങ്ങനെ ഇത് കഴിക്കുന്നവർക്കാണ് കൂടുതൽ. വെജിറ്റേറിയൻ ഫുഡിന് ഇതിന് ഒരുപാട് പ്രൊട്ടക്ഷൻ കിട്ടും. കാരണം വെജിറ്റേറിയൻ ഫുഡിന് ഒരുപാട് നാരടങ്ങിയ ഭക്ഷണമാണെങ്കിൽ മലം വളരെ സുഗമമായിട്ട് പോകും. ഇങ്ങനെ സുഗമമായിട്ട് മലം പോകാതിരിക്കുമ്പോൾ മനുഷ്യർക്ക് മുക്കാനൊരു ടെൻഡൻസി ഉണ്ട്. ഒരുപാട് ടോയ്ലറ്റിൽ ഇരുന്ന് മുക്കുന്നവർക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ വലിയ പൈൽസ് വരുന്നത്. അപ്പം ഇതാണ് പൈൽസ്, 3 കുഷൻസ് ചുരുക്കം പറഞ്ഞാൽ 3 ഏനൽ കുഷൻസ് ക്രമത്തിലധികം വലുതാവുന്നതിനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത്.
1: സർ, ഈ രോഗത്തെ എങ്ങനെയാണ് നമുക്ക് തുടക്കത്തിലേ തന്നെ തിരിച്ചറിയാൻ സാധിക്കുക?
0: തുടക്കത്തിൽ ഇതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം ബ്ലീഡിങ് തന്നെയാണ്. അപ്പം ഈ നമ്മൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് മുക്കുക, ഇങ്ങനെ ഈ തമ്മിൽ ഒരയുക, ഇതൊക്കെയാണ് അതിന് ഉണ്ടാകാനുള്ള പ്രധാന കാരണം. അപ്പം തുടക്ക സ്റ്റേജിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ബ്ലീഡിങ് ആയിട്ട് ചിലത് പ്രസൻറ്റ് ചെയ്യും. ഇറിറ്റേഷൻ തന്നെയാണ്, മോഷൻ കട്ടി പിടിച്ച മോഷൻ ഉരഞ്ഞു പോകുന്നു. ഉരഞ്ഞു പോകുമ്പോൾ ചെറിയ രീതിയിൽ ബ്ലഡ് തുടങ്ങും, ബ്ലഡ് ബ്ലീഡിങ്. ഇതാണ് ഫസ്റ്റ് ലക്ഷണം. ഫസ്റ്റ് ഡിഗ്രി പൈൽസ് എന്ന് പറഞ്ഞാൽ വെറും ബ്ലീഡിങ് മാത്രമേ കാണത്തുള്ളൂ, തള്ളലൊന്നും കാണത്തില്ല. പിന്നെ രണ്ടാമത്തെ സെക്കൻഡ് ഡിഗ്രി എന്ന് വെച്ചാൽ അല്പം വളർന്നു തുടങ്ങി. വളർന്നു തുടങ്ങിയിട്ട് ഈ മലദ്വാരത്തിൻ്റെ മുകളിൽ ഡെൻഡേറ്റ് ലൈൻ എന്നൊരു ഒരു ലൈൻ കാണാം നമ്മൾ ഉള്ളു വരച്ചു വയ്ക്കും. ഈ ഡെൻഡേറ്റ് ലൈനിന് തൊട്ട് താഴെ വരെ വളരുന്നതിനാണ് നമുക്ക് സെക്കൻഡ് ഡിഗ്രി പൈൽസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ട്യൂബ് ഇട്ട് നോക്കുമ്പം കാണാൻ പറ്റും. ഇതും പുറത്ത് വരുന്നില്ല, അകത്ത് തന്നെ ഇരിക്കും. പിന്നെ അടുത്തത് തേർഡ് ഡിഗ്രി പൈൽസ് എന്ന് വെച്ചാൽ മോഷൻ പോകുമ്പോൾ നമ്മൾ മുക്കുമ്പം സ്ട്രെയിൻ ചെയ്യുമ്പം ഈ പൈൽ മാസം വെളിയിൽ തള്ളി വരികയും അത് മോഷൻ പോയി കഴിഞ്ഞ് ആനയെ തിരിച്ചു കയറുകയും ചെയ്യും. ഇതിനെയാണ് തേർഡ് ഡിഗ്രി പൈൽസ്. ഫോർത്ത് ഡിഗ്രി എന്ന് വെച്ചാൽ പെർമനൻ്റ് ആയിട്ട് പുറമേ നിൽക്കും, അത് തള്ളിക്കയറ്റാൻ പറ്റത്തില്ല. നമ്മൾ തള്ളിയാലും അകത്ത് കയറത്തില്ല. അതിനെയാണ് 4th degree, 4th degree pils എന്ന് പറയുന്നത്. അപ്പം എൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ബ്ലീഡിങ് ആണ് ഒന്ന്. പിന്നെ വലിപ്പം കൂടുന്നതോറും ചിലർക്ക് ബ്ലീഡിങ് കാണത്തില്ല, ഈ തള്ളൽ മാത്രമേ കാണത്തുള്ളൂ. ചിലർക്ക് അതിൽ ഇൻഫെക്ഷൻ വരും, അണുബാധ വരും, അങ്ങോട്ട് ഉരഞ്ഞു വരും. ഒരയുക നമുക്കൊന്നും പുറത്ത് ചാടി നിൽക്കുന്ന പൈൽസ് വെളിയിൽ നിന്ന് ഉരയാം. പിന്നെ മലം കട്ടിപിടിച്ച് പോകുന്ന മലത്തിൻ്റെ ഉരച്ചിലും വരാം. ഈ രണ്ടിങ് സ്ഥിരമായിട്ട് ഉരച്ചിൽ മുക്കൽ, ഈ രണ്ട് കാരണം കൊണ്ട് പൈൽ മാസം വളർന്ന് വളർന്ന് വളർന്ന് വരികയും അതിൻ്റെ ഒരു ഫ്രയബിലിറ്റി എന്ന് പറയും, അതിന് തൊട്ടാൽ പൊട്ടുന്ന രീതിയിൽ ഒരുമാതിരി കട്ടി പിടിച്ചിരിക്കും. അപ്പോഴാണത് ചെറുതായിട്ട് ഒടിഞ്ഞ് ചെറിയ ചെറിയ പീസസ് ഒടിഞ്ഞു പോവുകയും ബ്ലീഡിങ് വരികയും അണുബാധ വരികയും ഭയങ്കര വേദന ഉണ്ടാക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് വൈൽസ് വേദന ഉണ്ടാക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ ബ്ലീഡിങ്, വേദന, തള്ളി വരിക, ഇത്രയാണ് എൻ്റെ ലക്ഷണം. പിന്നെ ഇതിൻ്റെ കൂടെ എല്ലാ മിക്കവാറും പേർക്ക് മലബന്ധവും കൂടി കാണും.
1: സർ, അതുപോലെ തന്നെ മലദ്വാരത്തിലെ ചൊറിച്ചിൽ ഈ രോഗത്തിൻ്റെ ഒരു ഭാഗമാണോ?
0: ചൊറിച്ചിൽ മെയിനായിട്ട് വരുന്ന ഫംഗസ് ഇൻഫെക്ഷനാണ്. അപ്പോൾ ഈ ഇതിന് തന്നെ പൈൽസിന് തന്നെ നമുക്ക് ചെറിയ ഡിസ്ചാർജ് വരും. ചെറിയ ചെറിയ വലിയ പൈൽ മാസ വലിപ്പം കൂടുന്തോറും ഇതിന് ചെറിയ രീതിയിലുള്ള സെക്രീഷൻസ്, നീരൊലിപ്പ് വരും. ഈ നീര് വെളിച്ചാടി ചെറിയ രീതിയിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും അതിന് പുറത്ത് ഇൻഫെക്ഷൻ വരും, അണുബാധ വന്ന് അതിൻ്റെ ചൊറിച്ചിൽ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഇതിൻ്റെ പുറത്ത് അണുബാധ മാത്രമല്ല ഫംഗസ് ഇൻഫെക്ഷൻ കൂടി വരും. അപ്പോൾ അതാണ് ചൊറിച്ചിലിൻ്റെ അടുത്തൊരു ഒരു ഒരു പത്തോളജി.
1: സർ, ഈ പൈൽസ് എന്ന രോഗത്തിൻ്റെ സങ്കീർണതകൾ എന്തെല്ലാമാണ്?
0: സങ്കീർണതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പൈൽസ് ബ്ലീഡിങ് ഉണ്ടാകുന്നു, ഒരു പിന്നെ മലബന്ധമാണ്, മലബന്ധം പൈൽസ് കൊണ്ടല്ല ഉണ്ടാകുന്നത്, മലബന്ധം കാരണമാണ് പൈൽസ് ഉണ്ടാകുന്നത്. പിന്നെ ഈ നമ്മൾ ഒരു ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ വെറും പൈൽസ് ചില പ്രത്യേകതര അസുഖങ്ങളിലും പൈൽസ് പ്രസൻ്റ് ചെയ്യും. ഒന്ന്, കരളിന് അസുഖം ബാധിച്ചവർക്ക് ഈ പോർട്ടൽ പ്രഷർ കൂടും. ഈ പ്രഷർ കൂടുമ്പോഴത്തേക്ക് പൈൽസിൻ്റെ പ്രഷറും കൂടി അത് വളർന്ന് വളർന്ന് വരും. അതാണ് ഒരു കോംപ്ലിക്കേറ്റഡ് പൈൽസ് എന്ന് പറയുന്ന ഒന്ന്, ഈ പറഞ്ഞ കരൾ രോഗം ബാധിച്ചവർ. രണ്ട്, ഈ മലദ്വാരത്തിനും ഈ വെൻകുടലിനൊക്കെ ക്യാൻസർ ബാധിക്കുന്നവർക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ അത് കാരണം ബ്ലീഡിങ് വരാം, അത് കണക്കിന് ബാക്ക് പ്രഷർ കൂടും. അങ്ങനെ വരുമ്പോഴും പൈൽസ് വരാറുണ്ട്. അപ്പോൾ നമ്മളെ ബ്ലീഡിങ്ങോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ അത് പൈൽസ് ആണെന്ന് അനുമാനിക്കാതെ യഥാർത്ഥത്തിൽ നമ്മൾ ഉള്ളു പരിശോധിച്ച് നോക്കിയും വേണ്ടി വന്നാൽ ട്യൂബ് ഇട്ട് കുടൽ മുഴുവൻ നോക്കി വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കി കൂടി ചെയ്യേണ്ടി വരും. പിന്നെ പൈൽസ് വേറെ സങ്കീർണതയിലോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ ബ്ലീഡ് ചെയ്ത രോഗിക്ക് വളരെ അധികം രക്തം നഷ്ടപ്പെടുകയും അതിൻ്റെ അതായ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യും. പിന്നീട് അത് അണുബാധ ബാധിച്ച് അതെപ്പോഴും അതിഭയങ്കരമായ വേദന വരിക, പിന്നീട് ഈ ഡിസ്ചാർജ് വന്ന് ചൊറിച്ചിലുണ്ടാവുക.

0: ഇങ്ങനെ ചില സങ്കീർണതകളിലോട്ടും കൂടെ പോകാറുണ്ട്.
1: സർ, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഗർഭാവസ്ഥയിൽ സ്ത്രീകൾക്ക് പൈൽസ് രോഗം ബാധിക്കാറുണ്ടോ? അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: അതിന്റെ കാരണം ഇത് തന്നെയാണ്. കുഞ്ഞകത്ത് കിടക്കുമ്പോൾ ഈ ഇതിനകത്തെ പ്രഷർ കൂടുന്നു, രക്തയോട്ടം അകത്ത് മേലോട്ടുള്ള രക്തയോട്ടം ചെറിയ രീതിയിൽ തടസ്സപ്പെടുന്നു. അപ്പം അത് മാത്രമല്ല, ചിലർക്ക് മലബന്ധം കൂടി വരും. ഈ മൂന്ന് കാരണങ്ങളും കൂടി ചേർന്ന് വരുമ്പം പൈൽസ് വളർന്നു വരാനുള്ള സാധ്യതയുണ്ട്. കുഞ്ഞിൻ്റെ ഡെലിവറി കഴിയുമ്പോൾ മിക്ക ആളുകൾക്കും ഇത് തിരിച്ച് റിവേഴ്സായി പഴയ രീതിയാകാനും സാധ്യതയുണ്ട്. ഗർഭധാരണ സമയത്ത് മിക്കവർക്കും ചെറിയ രീതിയിൽ പൈൽസ് ഉണ്ടാകാറുണ്ട്.
1: സർ, ഈ പൈൽസ് രോഗം ഭാവിയിൽ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: പൈൽസ് രോഗം നമുക്ക് ഭാവിയിൽ വരാതിരിക്കാൻ നമുക്ക് ഈ പറഞ്ഞ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്ന ഒഴിവാക്കുക, ഈ കൂടുതൽ ചില പ്രത്യേകതരം ഭക്ഷണം, അതായത് ഈ പറഞ്ഞ നാര് കലർന്ന ഭക്ഷണം കൂടുതൽ കഴിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പൈൽസ് വരുന്ന തടയാൻ പറ്റും. അതേസമയം നമ്മൾ എപ്പോഴും മറ്റുള്ള ഈ നോൺ വെജ് ഫുഡ് കൂടുതൽ കഴിച്ചു പോകുന്നവർക്കും ഒരുപാടിരുന്ന് മുക്കാൻ ശ്രമിക്കുന്നവർക്കുമാണ് പൈൽസ് കൂടിക്കൂടി വരിക. നമുക്ക് ഈ വാസ്തവത്തിൽ പൈൽസ് ഒരു അക്കോട് രോഗം തന്നെ, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രോഗം തന്നെയാണ് യഥാർത്ഥത്തിൽ, നമ്മുടെ ചില ജീവിതശൈലി രോഗം തന്നെയായിട്ട് പറയാം. അപ്പോൾ അതൊന്ന് മാറ്റിയെടുത്താൽ പൈൽസ് വരുന്നത് നമുക്ക് നല്ലൊരു ശതമാനങ്ങൾക്കും തടയാൻ സാധിക്കും. അതായത് മലബന്ധം ഉണ്ടാണ് പ്രധാന കാരണം. മലബന്ധം കുറയ്ക്കാൻ നമുക്ക് വേണ്ടി വന്നാൽ മലം പോകുന്ന മരുന്ന് കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു നാല് കൂടിയ ഭക്ഷണം കഴിക്കുകയോ, ഒരേ കണക്കിന് ഇരിപ്പ് അടുത്തൊരു കാരണമാണ്. അപ്പോൾ അതേ ആയിരിക്കും നമുക്ക് മിക്കവാറും ആ രക്തം അവിടെ ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് വരികയും തിരിച്ച് ഒഴുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. ഒരു വ്യായാമക്കുറവും അതിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. ഒരേ കണക്കിന് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കും പൈൽസ് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. രക്തം ആ ഒരു ഭാഗത്ത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു പൈൽ മാസിൽ. അങ്ങനെയുള്ളവർക്കാണ് ഈ സ്ട്രെയിനിങ് ഒക്കെ കുറച്ച് കൂടുതൽ വരുന്നത്. പിന്നെ നമുക്ക് ചിലപ്പം ഇപ്പോൾ കുട്ടികൾക്ക് തന്നെ രാവിലെ അവർക്ക് ടോയ്ലറ്റിൽ പോകാൻ ആ അധിക സമയം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ പോയി ഇരുന്ന് മുക്കാനുള്ള ടെൻഡൻസി വരും. അപ്പോൾ പ്രോപ്പർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്, അതായത് ഈ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് ഒരുപാട് മുക്കാതെ മോഷൻ പോകുന്ന ഒരു രീതി പ്രാക്ടീസ് ചെയ്ത് എടുക്കണം. അപ്പോൾ അത് ചില പൊസിഷൻസ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ചില സ്ക്വാറ്റ് ചെയ്തിരുന്നാൽ, ഇപ്പോൾ നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കാലൊന്ന് പൊക്കി വെച്ച് ചെറിയ സ്റ്റൂളിൻ്റെ പുറത്ത് കാല് പൊക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്വാറ്റിംഗ് പൊസിഷൻ, ഇപ്പോൾ പഴയ ടോയ്ലറ്റ് ക്ലോസറ്റിൻ്റെ ഒരു ഏതാണ്ട് അരി, അപ്പോൾ അങ്ങനെ ഒരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ മലദ്വാരം കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയി വരികയും ആ മുക്കുന്ന ടെൻഡൻസി അല്പം കുറഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ സ്ഥിരം മുക്കാൻ ടെൻഡൻസി ഉള്ളവർക്ക് ഈ രീതിയിലൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിസ്റ്റം അങ്ങ് മാറിക്കിട്ടുകയും അവർക്ക് പൈൽസ് വരുന്ന അല്പം കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത്രയും പിന്നെ മാരുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുക, ഇതൊക്കെയാണ് എൻ്റെ പ്രധാന കാര്യം.
1: സർ, ഈ രോഗത്തിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: അപ്പം പൈൽസ് ആദ്യം പറഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഈ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് വരാതിരിക്കാനുള്ളതും അല്ല, ഫൈബർ കൂടുതലുള്ള ഡയറ്റും ഉപ്പുള്ള തീരിക്കുക, ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ പരമ്പരാഗതം ചെയ്തുകൊണ്ടിരുന്ന ഓപ്പറേഷനുകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ പറ്റാത്തവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് നൂതന ചികിത്സ വന്നത്. പ്രധാനമായിട്ടും ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ രോഗിക്ക് നല്ല വേദനയാണ്. ഈ വേദന കാരണമാണ് പലരും ഓപ്പറേഷൻ മടിക്കുന്നത്. നൂതന ചികിത്സ എന്ന് പറയുന്നത് അതിനുശേഷം ഇറങ്ങിയതാണ് സ്റ്റേപ്ലർ കൊണ്ട് ഹെമറോഡക്ടമി എന്ന് പറയുന്നത്. അതിന് വേദന വളരെ വളരെ കുറവാണ്. അത് മാത്രമേ നല്ല എഫക്റ്റീവാണ്. അതാണ് ഒരുപാട് കാലം നിലനിന്ന ഒരു പുതിയ ഒരു ചികിത്സയായിരുന്നു സ്റ്റേപ്ലർ ഹെമറോഡക്ടമി. ഇപ്പം അത് കഴിഞ്ഞ് വന്നിരുന്നതാണ് ലേസർ ചികിത്സ. ലേസർ ചികിത്സ എന്ന് വെച്ചാൽ ഈ മലദ്വാരത്തിൽ കൊടുക്കുന്ന രക്തം കിട്ടുന്ന രക്തക്കുഴലുകളെ നമ്മൾ ലേസർ പ്രോബ് അകത്ത് കയറ്റി അതിനെ കരിച്ചു കളയുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് ഒരു പരിധി വരെ എഫക്റ്റീവാണ്. പിന്നെ ചെറിയ ചെറിയ പൈൽ മാസത്തിന് പണ്ട് മുതലുള്ള ചികിത്സയാണ് ബാൻഡിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നൂതന ചികിത്സ ഇപ്പം എന്ന് പറയുന്നത് ലേസർ തന്നെയാണ് പുതിയത്. പക്ഷേ ഏതാണ് നല്ല എഫക്റ്റീവ്, കൂടുതൽ എഫക്റ്റീവ് എന്ന് പറയുന്ന ഓരോ രോഗിയെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ വലിയ 4th degree പൈൽസ് വെളി അകത്ത് കയറുന്നില്ല പൈൽസ്, അതിനെ ഓപ്പൺ പഴയ ഓപ്പൺ ഹെമറോഡക്ടമി മാത്രമേ പറ്റത്തുള്ളൂ. ചെറിയ രീതിയിൽ ലേസറും പറ്റുമായിരിക്കും. പിന്നെ സ്റ്റേപ്ലർ ഹെമറോഡക്ടമി വളരെ പോപ്പുലർ മെത്തേഡാണ്, വളരെ നല്ലൊരു മെത്തേഡുമാണ്. അതിനൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേളിലൊരു സിലിണ്ടർ പോലെയുള്ള മ്യൂക്കോസ എടുത്ത് മാറ്റുന്നു, പൈൽസിനെ തൊടുന്നില്ല. അങ്ങനെ വരുമ്പോഴേ ആ ചുറ്റുപാടുള്ള എല്ലാ പൈൽസിനെ രക്തയോട്ടം കുറഞ്ഞ് അതില്ലാതാക്കുന്ന ഒരു മെത്തേഡ്. മാത്രമല്ല തള്ളി നിൽക്കുന്ന അത് വലിച്ച് മേലോട്ട് കയറ്റുകയും ചെയ്യും. അതിനും ചില കോംപ്ലിക്കേഷൻസൊക്കെ ഉണ്ട്. എന്നാലും കുറേ നാൾ നിന്ന ഒരു പ്രൊസീഡിയറാണത്. അതിപ്പോഴും തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ലേസറാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നത്. അതിനീ പറഞ്ഞ മറ്റേ രണ്ടിനെ അത്ര എഫക്റ്റീവ്നെസ് ചിലപ്പോൾ കാണത്തില്ല. എന്നാലും കുറച്ച് എല്ലാത്തിനും അതിൻ്റെതായ റോൾസും ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ മൂന്ന് ചികിത്സാ രീതികളാണ് ഇപ്പം പ്രധാനമായിട്ടും നമ്മൾ പൈൽസിനെ അവലംബിക്കുന്നത്.
1: സർ, ഒരിക്കൽ സർജറി ചെയ്താൽ ഈ രോഗം വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ?
0: അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഴയ ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പൈൽസ് മാസിനെ സർജറി ചെയ്ത് തടിച്ച പൈൽസിനെ കട്ട് ചെയ്ത് കളയുന്നു. കുറേ കാലം കഴിയുമ്പോൾ ഈ കട്ട് ചെയ്തതിൻ്റെ ഇടയ്ക്കുള്ള പൈൽസും വേണേ ഉണ്ടായി വരാം. ഇതിനെ ഒരു പരിധി വരെ കുറയ്ക്കാനാണ് സ്റ്റേപ്ലർ ഹെമറോഡക്ടമി. സ്റ്റേപ്ലർ ഹെമറോഡക്ടമി പൈൽസിനെ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ പൈൽസിനെ മണ്ടയ്ക്ക് ഒരു സിലിണ്ടർ ഓഫ് മ്യൂക്കോസ ഇത്രയും എടുത്ത് മാറ്റി അതിനെ അപ്പം തന്നെ അനാസ്റ്റമോസ് ചെയ്ത് കൊടുക്കുന്നു. അതിൻ്റെ ടെക്നിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ചുറ്റുപാടുള്ള എല്ലാ

0: തുമ്പത്തുള്ളിലോട്ടുള്ള വയൽസിലോട്ടുള്ള രക്തയോട്ടം കുറയ്ക്കുകയും അതിനെ കുറേ കുറച്ച് നിർത്തുകയും ചെയ്യും. അപ്പം ഇതാണെങ്കിൽ പോലും കുറേ നാൾ കഴിയുമ്പോൾ വീണ്ടും രക്തം ഓടുകയും ഈ രോഗിയുടെ ഇതേ സ്ഥിതി തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, മുക്കലും ആ രീതിയിലുള്ള ഭക്ഷണ രീതിയും തുടർന്നുകൊണ്ട് വീണ്ടും വളർന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാലും കുറേ വർഷത്തേക്ക് ഇത് കാണത്തില്ല. പിന്നെയുള്ളത് ഈ പറഞ്ഞ ലേസർ, ഇതെല്ലാം ഒരു പരിധിവരെ പൈൽസിനെ ചുരുക്കത്തേ ഉള്ളൂ. അത് ഒരിക്കലും പൂർണ്ണമായിട്ട് വീണ്ടും വരത്തില്ല എന്ന് ഒരിക്കലും ഗ്യാരണ്ടി കിടക്കാൻ പറ്റത്തില്ല.
1: സർ, മറ്റൊരു കാര്യം, എന്താണ് സിറ്റ്സ് ബാത്ത്?
0: സിറ്റ്സ് ബാത്ത് എന്ന് വെച്ചാൽ നമ്മൾ ചെറിയൊരു ഉപ്പിലിട്ട വെള്ളം അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചെറിയ നേർത്ത രീതിയിൽ ഇട്ട് അതിൽ ഇരിക്കുക. അപ്പോൾ ഈ വെള്ളം അകത്ത് കയറി കഴിയുമ്പം കുറേ ക്ലീനിങ് ആക്ഷൻ ഉണ്ട്. പിന്നെ ഈ പൈൽസിന് ഒരുപാട് ഡിസ്ചാർജ് നീര് പോകുന്നതൊക്കെ കുറേ അത് വലിച്ചെടുക്കും. പിന്നെ ആ നീർക്കട്ടിച്ചിരി കുറയ്ക്കുകയാണ്, പൈൽസിന് നീര് കുറയ്ക്കുകയാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഇത് വളരെ എഫക്റ്റീവായിട്ടൊരു മെത്തേഡ് തന്നെയാണ്. മിക്കവാറും വലിയ പൈൽസ് കിട്ടുമ്പോൾ നമ്മളിങ്ങനെ സിറ്റ്സ് ബാത്തും പിന്നെ മലം ശോധന സഹായിക്കുന്ന മരുന്നും കൊടുത്ത് പൈൽസിന് അല്പം ചുരുക്കിയിട്ട് തന്നെയാണ് മിക്ക കേസിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഈ ഓപ്പറേഷൻ ചെയ്താൽ ഒരുപാട് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും, പേഷ്യൻ്റിന് ഒരുപാട് വലിയ മുറിവുണ്ടാകും, വേദന കൂടും. അതുപോലെ സ്റ്റേപ്ലർ ചെയ്യണമെങ്കിലും ഈ സാധനം പൈൽസിനെയൊക്കെ മുഴുവൻ പുഷ് ചെയ്ത് അകത്ത് കയറ്റാവുന്ന സ്റ്റേജ് എത്തിയാൽ മാത്രമേ സ്റ്റേപ്ലറോ ലേസറോ ഒക്കെ നമുക്ക് കൂടുതലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ സിറ്റ്സ് ബാത്ത് എടുത്താണ് നമ്മൾ കുറയ്ക്കുന്നത്. പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വയ്യാത്ത രോഗികൾ, അവർക്കും സിറ്റ്സ് ബാത്ത് പ്രയോജനകരമാണ്.
1: അവസാനമായി, ഈ പൈൽസ് രോഗമുള്ള ഒരു വ്യക്തി ആഹാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: നാര് കൂടിയ ഭക്ഷണം കഴിക്കലാണ് ഇതിൻ്റെ പ്രധാന കാര്യം. പിന്നെ ഒരുപാട് നേരം ഇരിക്കുക എന്നുള്ളത് കുറയ്ക്കുക. ഭക്ഷണം നമ്മൾ വെള്ളം ധാരാളം കുടിക്കുക. മലബന്ധം ഒഴിവാക്കുക, അതാണ് ഏറ്റവും പ്രധാനം. മലം കട്ടിപിടിക്കുന്നതാണ് പൈൽസയും, കട്ടിപിടിച്ച മലം ഉരഞ്ഞു പോവുകയും ആ പൈൽസിനൊരു സ്റ്റിമുലസ് ഉണ്ടാകുകയും അതിന് വളരാനൊരു ടെൻഡൻസി ഉണ്ടാക്കുകയാണ് മലബന്ധം കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. അതിനെ ഒഴിവാക്കി ഈസിയായിട്ട് മലം പോകുന്ന ഒരു ഇത് വന്നു കഴിഞ്ഞാൽ മലദ്വാരത്തിനകത്തെ പ്രഷർ വളരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഈ പ്രഷർ കൂടുന്നതും രക്തയോട്ടം തടസ്സപ്പെടുത്തും, തിരിച്ചുള്ള വീനസ് റിട്ടേൺ തടസ്സപ്പെടുത്തുന്നതാണ് പൈൽസ് വളരാനുള്ള പ്രധാന സാധ്യത. അപ്പം അതിനെ കുറയ്ക്കലാണ് നമ്മൾ ഈ ആഹാരം കൊണ്ട് ചെയ്യുന്നത്. പിന്നെ ചില ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല എരിവുള്ള ആഹാരം നമുക്ക് എപ്പോഴും ഒരു മുക്കാൻ ടെൻഡൻസി വരും, അതൊന്ന് അതും ഈ പൈൽസിനെ വളർച്ച സഹായിക്കുന്ന ഒന്നാണ്. അത് കുറയ്ക്കുകയും അടുത്തൊരു നമുക്ക് ചികിത്സയുടെ ഒരു ഭാഗം തന്നെയാണ്.
1: പൈൽസ് രോഗത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ് കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

ആകാശവാണിയാണ് പുരി FM 101.9. സമയം 4 മണി കഴിഞ്ഞ 1 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി ശരത് തീണമിട്ട് യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം സാഗരം സാക്ഷി.

0: തിരുവനന്തപുരത്തും പാലക്കാടും. ആദ്യമായി ബി ടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: കൈതപ്പുറം വരികൾ എഴുതിയ എസ് പി വെങ്കടേഷ് ഈണമിട്ട് ബിജു നാരായണനും ചിത്രയും പാടിയത്. ചിത്രം ഹിറ്റ്ലർ ബ്രദേഴ്സ്.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി യൂസഫിലേക്ക് ചേരി വരികൾ എഴുതി മോഹൻജിത്താര ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനമാണ് ചിത്രം സ്നേഹിതൻ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ചലച്ചിത്ര ഗാനങ്ങളുമായി നിങ്ങൾക്കൊപ്പമുണ്ടായിരുന്നത് അനീഷ് പി നായർ. ഏവർക്കും ശുഭസായാഹ്നം. ഇനി സായാഹ്ന പരിപാടികളുമായി കൂടെ ചേരും ദീപ്തി വി ആർ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നിർവഹിച്ചു. മിൽമ പാലിന്റെ പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുക. വർധനയിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 പൈസ ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. പരിപാടിയിൽ മന്ത്രിമാരായ ബിന്ദു കൃഷ്ണ, CP ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക് ലോർ ആർട്ട് ഗാലറിയും കൈത്തറി മ്യൂസിയവും നാളെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ ഉദ്ഘാടനം ചെയ്യും. എക്സൈസ് വകുപ്പിനെ പരിവർത്തനം ചെയ്യണമെന്ന് മന്ത്രി M. Liju. ആന്റി നാർക്കോട്ടിക് ആക്ഷനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും പൊതുജനങ്ങളുടെ അഭിപ്രായം സ്വീകരിക്കുമെന്നും അദ്ദേഹം ഹരിപ്പാട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഓൺമാർക്ക് പോർട്ടലിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. അനന്തപുരി FM ൽ ന്യൂസ് ഹെഡ്ലൈൻസ്. ഇനി 6 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഈ സായാഹ്ന പ്രക്ഷേപണത്തിൽ പ്രിയ ശ്രോതാക്കളൊപ്പം കൂടെയുള്ളത് ദീപ്തി വി ആർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സർഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, യൂസഫലി കേച്ചേരിയുടെ വരികൾ, ബോംബെ രവിയുടെ ഈണം.

0: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബി ടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: മഴ
4: ഓരോ മഴക്കാലവും കുടയുടെ കാലമാണ്.
3: കുട പോപ്പിയോ ജോൺസോ ഏതുമാകട്ടെ,
4: കുട വാങ്ങാൻ ഏവരും വന്നെത്തുന്നു.
3: വേലായുധൻ പിള്ള ആൻഡ് സൺസ് ചാല,
4: പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നഗരത്തിലെ പ്രമുഖ കുട വ്യാപാരി.
3: വേലായുധൻ പിള്ള ആൻഡ് സൺസ് റഹ്മാനിയ ലൈൻ ചാല.
5: ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് എം ജയചന്ദ്രൻ ഈണം നൽകി യേശുദാസും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം നമ്മൾ തമ്മിൽ.

0: ആഗ്രഹം എന്താ?
1: ഡിഗ്രി ആണ്, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ. ബീം യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് പാറ്റേണിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: അടുത്ത ഗാനം അനിൽ പനച്ചുരാന്റെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി ജി വേണുഗോപാൽ പാടിയ ഗാനം ചിത്രം ഭ്രമരം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇന്റക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?
5: ഇല്ലെങ്കിൽ ഉടനെ പുറപ്പെട്ടോളൂ. പ്ലംബിംഗ്, സാനിറ്ററി സാധനങ്ങൾ ഇഷ്ടാനുസരണം വാങ്ങാനായി അനന്തപുരി സാനിറ്റേഷൻസിലേക്ക്. ടാപ്പുകളുടെ വ്യത്യസ്ത ആക്സസറീസ്, വാട്ടർ ടാങ്ക്സ്, ക്ലോസറ്റ് സീറ്റ് കവറുകൾ എന്നിവയുടെ കിടിലൻ ബ്രാൻഡഡ് കളക്ഷൻസും ഇവിടെയുണ്ട് കേട്ടോ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്. കൊല്ലം സുപ്രീം.
1: വേണുഗോപാൽ.

0: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട. കുഞ്ചാലം മൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
1: അസീസ് ചിക്കൻ ഷോപ്പ് കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം.
0: അസീസ് ചിക്കൻ ഷോപ്പ് തമലം റോഡ് കുഞ്ചാലം മോഡ്.
2: ഏവർക്കും അസീസ് ചിക്കൻ ഷോപ്പിന്റെ ബക്രീദാശംസകൾ.
3: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
4: വേണം വേണം, ചെല്ലം പോവാം.
5: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അടുത്ത ഗാനം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രാഹുൽ രാജ് സംഗീതം നൽകി ഹരിചരൺ പാടിയത് ചിത്രം ലണ്ടൻ ബ്രിഡ്ജ്.

0: നിന്റെ ആഗ്രഹം എന്താ?
1: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം.
0: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ, ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% IAS ടീച്ചിംഗ് ബാറ്റിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
3: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
4: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
3: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
5: ഒരു ഗാനം കൂടി. കൈത്തപ്പുറം രചിച്ച് കൈത്തപ്പുറം വിശ്വനാഥൻ ഈണം നൽകി ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം തിളക്കം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 5:45 തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. നമുക്ക് കേൾക്കാം കണ്ടതും കേട്ടതും.
1: എടി സുലോചനെ, അടുത്ത 2 ദിവസം ഇവിടെ വെള്ളം ഉണ്ടാവില്ലെന്നാ പറയണേ. നീ വെള്ളം പിടിച്ചു വെച്ചോ.
2: ദൈവമേ, ഇത് ആര് പറഞ്ഞു?
1: എടി, വാട്ടർ അതോറിറ്റിക്കാര് ദേ കുഴിക്കാൻ തുടങ്ങി. അവരാ പറഞ്ഞേ,
2: അയ്യോ, നാളെ കഴിഞ്ഞ് കൊച്ചിന്റെ കല്യാണമാണ്, ബന്ധുക്കളെല്ലാം വന്നു തുടങ്ങി. ഇപ്പൊ വെള്ളം മുടങ്ങുമെന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യും? ഇവിടെയാണെങ്കിൽ കുഴൽ കിണറും ഇല്ല.
3: പ്രിയപ്പെട്ട നാട്ടുകാരെ, കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ സോപ്പ് കണ്ണിൽ കുടുങ്ങിയ സമയത്ത് വാട്ടർ സപ്ലൈ നിന്നുപോയവരെ, ബാത്റൂമിൽ പോകാൻ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന നാട്ടുകാരെ, നിങ്ങളുടെ വിളി ദൈവം കേട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട വെള്ളവുമായി ഞാനിതാ എത്തിയിരിക്കുന്നു. തെച്ചിക്കാട്ട് വാട്ടർ സപ്ലൈ 1800 ലിറ്റർ വെള്ളത്തിന് വെറും 2500 രൂപ മാത്രം.
2: അത്രയും പൈസ കൊടുത്ത് എങ്ങനെയാടി വെള്ളം വാങ്ങിക്കുന്നത്?
1: ഓ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നേ. 2 ദിവസം കഴിയുമ്പോ മോളുടെ കല്യാണമാണ്, അതിന് നീ വെള്ളത്തിന് എവിടെ പോവും?
2: ആ, ഞാനും അതാ ആലോചിക്കുന്നത്. കല്യാണത്തിന്റെ ഫംഗ്ഷൻ എല്ലാം നമുക്ക് കുടുംബ വീട്ടിൽ വെച്ചങ്ങ് നടത്തിയാലോ?
1: അതിന് ബന്ധുക്കളെല്ലാവരോട് ഇങ്ങോട്ട് വരാൻ അല്ലേ പറഞ്ഞിരിക്കണേ.
4: എടി സുലോചനെ, നമ്മളെ കുടുംബ ജ്യോത്സ്യൻ വിളിച്ചിരുന്നു. കല്യാണ തലേന്ന് വെള്ളം കൂടി മുട്ടുന്നത് ശുഭലക്ഷണം അല്ല എന്നാണ് പറയുന്നത്.
2: അയ്യോ,
4: അതുകൊണ്ട് ഈ കല്യാണം വേണോ എന്ന് ഒന്നുകൂടി ആലോചിക്കാനാണ് ജ്യോത്സ്യം പറയുന്നത്.
1: ഒരു പെണ്ണിന്റെ കല്യാണവും വാട്ടർ അതോറിറ്റിയും തമ്മിൽ ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നത്. കല്യാണപ്പെണ്ണിന്റെ വീട്ടിനടുത്തുള്ള പൈപ്പ് പൊട്ടിയതിന്റെ പേരിൽ കല്യാണം മുടങ്ങുന്ന ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്.
3: ചേച്ചി, 1000 ലിറ്റർ വെള്ളത്തിന് വെറും 3000 രൂപ മാത്രമേ ഉള്ളൂ.
2: എടോ എടോ, താൻ അതിനിടയ്ക്ക് വില കൂട്ടിയോ? താനല്ലേ 1800 ലിറ്റർ വെള്ളത്തിന് 2500 എന്ന് തൊട്ടു മുമ്പ് പറഞ്ഞത്?
3: അതെ, നേരത്തെ ഞാൻ അനൗൺസ് ചെയ്തപ്പോ വാട്ടർ സപ്ലൈ മുടങ്ങി എന്ന കാര്യം നാട്ടുകാരറിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ അതിന്റെ ഡിമാൻഡ് കൂടി, അതാണിപ്പോ വില കൂടുന്നത്. അപ്പോൾ 1800 ലിറ്റർ വെള്ളത്തിന് വെറും 4000 രൂപ.
2: എന്റെ ദൈവമേ, 4000 രൂപയോ?
3: ചേച്ചി, നമ്മള് സംസാരിച്ചു തുടങ്ങിയപ്പോ 3000 ആയിരുന്നു. സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് 4000 ആയി. ഇപ്പൊതാ 5000 ആകാൻ പോവുകയാണ്.
2: തന്റെ വെള്ളം നമുക്ക് വേണ്ട.
3: ഇപ്പൊ ഈ വിലക്ക് കിട്ടും. പൈപ്പിന്റെ പണി നീണ്ടുപോയാലേ പിന്നെ 2-3 ദിവസത്തേക്ക് വെള്ളം ഉണ്ടാവില്ല.
1: എന്നാലും കുടിവെള്ളത്തിന്റെ പേര് ഇങ്ങനെ കൊള്ളലാഭം ഉണ്ടാക്കിയാലേ അവസാനം വെള്ളം കിട്ടാതെ ചാവാതെ നോക്കിക്കോ.
3: എന്റെ ചേച്ചി, ഈ പ്രാക്കിലൊന്നും ഞാൻ വീഴൂല. നിങ്ങക്ക് വെള്ളം വേണമെങ്കിൽ പറ, ഞാൻ തരാം.
2: എന്നാലും തന്റെ വെള്ളം വേണ്ട. ഞാൻ എന്റെ മോളുടെ കല്യാണമേ എന്റെ കുടുംബ വീട്ടിൽ വെച്ചങ്ങ് നടത്തിക്കോളാം.
3: കുടുംബ വീട്ടിലേക്ക് നിങ്ങൾ എങ്ങനെ പോകുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്? പൈപ്പ് നന്നാക്കാൻ വേണ്ടി നിങ്ങളുടെ ചുറ്റുമുള്ള റോഡ് മുഴുവൻ കുഴിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പുറത്തു പോകണമെങ്കിലേ ഹെലികോപ്റ്റർ തന്നെ പുറത്തു പോവേണ്ടി വരും.
4: എടി സുലോചനെ, ജോൽസിന്റെ ഫോൺ പിന്നെയും വന്നു.
2: എന്താ?
4: നമ്മുടെ മകളുടെ പൊരുത്തം പിന്നെയും നോക്കാൻ പോയപ്പോഴേ അവരുടെ പൈപ്പിൽ വെള്ളമില്ല.
2: ആണോ?
4: ആ നിമിത്തം ശരിയല്ല എന്നാണ് അയാൾ പറയുന്നത്.
1: സർക്കാരിന് വെള്ളം കുടി മുട്ടിച്ച് തന്റെ മോളുടെ കല്യാണം മുടക്കേണ്ട ഒരാവശ്യമില്ല.
5: ചേച്ചി, കുറച്ച് വെള്ളം തരുമോ?
2: താനാരാ?
5: ഞാനിവിടെ പൊട്ടിയ പൈപ്പ് നന്നാക്കാൻ വന്നതാ. രാവിലെ മുതൽ പണിയെടുത്തിട്ട് ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല. കുറച്ച് വെള്ളം കിട്ടുമോ?
2: എടോ, പണിയാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെയുള്ള മുഴുവൻ വാട്ടർ സപ്ലൈ ഓഫ് ചെയ്തതല്ലേ. പിന്നെ താൻ എന്തർത്ഥത്തിലാണ് എന്റെ വീട്ടിൽ വന്ന് വെള്ളം ചോദിക്കുന്നത്?
5: അയ്യോ, ആ ലോജിക്ക് ചിന്തിച്ചില്ല.
3: എടോ, തനിക്ക് വെള്ളം വേണോ? ഒരു കുപ്പി വെള്ളം 50 രൂപ.
5: വേണ്ട, ഞാൻ നടന്നു പോയി വല്ല കടയിൽ നിന്നും 20 രൂപയുടെ കുപ്പി വെള്ളം വാങ്ങി കുടിച്ചോളാം.
3: നിങ്ങൾ വെറുതെ ഇങ്ങനെ വാശി കാണിക്കരുത്. ഇപ്പൊ വെള്ളം വാങ്ങിയ നിങ്ങക്ക് ഉപയോഗിക്കാം.
1: അത് നീ അങ്ങ് സമ്മതിച്ചു കൊടുക്ക്.
2: എടി സുമിത്രേ, വെള്ളം അങ്ങനെ വാങ്ങാമെന്ന് വെച്ചാൽ തന്നെ എത്ര വാങ്ങേണ്ടി വരും? അതിന് ഒരുപാട് പൈസ ആവില്ലേ?
1: അതൊന്നും നോക്കിയിട്ട് കാര്യമില്ലെന്നേ.
3: അവസാനം എന്റെ വലയെ കുടുങ്ങി. 1800 ലിറ്റർ വെള്ളത്തിന് 10000 രൂപ, അതാണ് ഇപ്പോഴത്തെ റേറ്റ്. ഇത് കൂടുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് വാങ്ങിച്ചോ.
2: പിന്നെ
3: ഇങ്ങനെ 2-3 പൈപ്പ് പൊട്ടിയാലേ നമുക്ക് കുറച്ച് ചക്രം ഉണ്ടാക്കാൻ പറ്റൂ.
5: അയ്യോ ചേച്ചി, വെള്ളം വാങ്ങല്ലേ, വാട്ടർ സപ്ലൈ വരും.
1: ഹാ, ഇത്ര പെട്ടെന്ന് നന്നാക്കിയോ?
5: അത് പിന്നെ കള്ളിക്കാടുന്ന സ്ഥലത്ത് പൈപ്പിന് ലീക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. കേട്ട പാതി കേൾക്കാത്ത പാതി നിങ്ങളുടെ സ്ഥലമായ വള്ളിക്കാട് വന്ന് നമ്മൾ റോഡ് കുഴിച്ച് പൈപ്പ് ശരിയാക്കാൻ പോയി.
2: അപ്പോ വള്ളിക്കാടാണ് പ്രശ്നം അല്ലേ?
5: ഹാ അതെ, വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്. ഒന്ന് പൈപ്പ് തുറന്നു നോക്കിയേ.
2: ആ പൈപ്പില് വെള്ളം വന്നു.
3: അതിപ്പോ നഷ്ടമായല്ലോ. ആ, ഇനി കള്ളിക്കാട് പോയി വെള്ളം വിൽക്കാം.
4: എടി സുലോചനെ, നമ്മുടെ ജ്യോത്സ്യനോട് ഞാൻ ഒന്നുകൂടി നോക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ മോളുടെയും മരുമോന്റെയും ജാതകം ഒന്നുകൂടി നോക്കി തിരിഞ്ഞപ്പോഴേക്കും പൈപ്പിൽ വെള്ളം വന്നു.
2: അല്ല പിന്നെ,
4: അത് നല്ല നിമിത്തമാണെന്നും ഈ കല്യാണം മാറ്റിവെക്കണ്ട എന്നും ജ്യോത്സ്യം പറഞ്ഞു.
2: അത് തന്നെ.
5: അല്ല ചേച്ചി, വെള്ളം വന്ന സ്ഥിതിക്ക് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം.

0: പിന്നണിയിൽ സന്ദീപ് സുരേഷ്, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, ശാന്തി എം എസ്, രജു കോലിയക്കോട്. രചന ആശിഷ് മോഹൻദാസ്.
1: നമ്മൾ കേട്ടത് കണ്ടതും കേട്ടതും.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി അടുത്ത ഗാനം ചന്ദ്ര ഉത്സവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ വിദ്യാസാഗറിന്റെ ഈണം.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രവികസനം എന്നത് വ്യക്തിയുടെയോ രാഷ്ട്രീയ പാർട്ടികളുടെയോ മാത്രം ചുമതല അല്ലെന്നും മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി നിർവഹിച്ചു. രാജ്യത്തിന്റെ പൈതൃക കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരുവ് കച്ചവടക്കാർക്ക് താങ്ങായ PM സ്വനിധി പദ്ധതി 2030 വരെ ദീർഘിപ്പിച്ചതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. തുറന്നുകിടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പശ്ചിമബംഗാൾ ഗവർണർ RN രവി. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ ഉപജീവന ബത്ത 3 മാസത്തേക്ക് കൂടി തുടരാൻ തീരുമാനം. ദുരന്ത ബാധിതർക്ക് നിലവിൽ സ്വന്തമായി വരുമാന മാർഗം കണ്ടെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. കനത്ത മഴയെ തുടർന്ന് താമരശ്ശേരി ചുരത്തിൽ മരം വീണ് ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. 2nd വളവിലാണ് മരം വീണത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. June 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. IPL ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. കിരീടത്തിനായി ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുമായി ഏറ്റുമുട്ടും. അനന്തപുരി FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6:02 ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, 6:50 വയലും വീടും, ആടുവസന്ത കാരണങ്ങളും പരിഹാര മാർഗങ്ങളും, ഡോക്ടർ സൌമ്യ വിജയകുമാറുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11:00 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം, 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീത സുധ പാപനാശം അശോക് രമണി അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിക്കുന്നു. നാളെ രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00, 5:00, 6:00, രാത്രി 8:00 എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി ചങ്ങമ്പുഴയുടെ രമണൻ എന്ന

കവിത ആലപനം ഡോക്ടർ എസ് അശ്വതി, തുടർന്ന് ഉദയഗീതം എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയത്. തുടർന്ന് പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരം തുടർന്നു. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ നിന്ന് ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ആരണ്യകം, ആയുരാരോഗ്യം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുബേദ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 35. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 യോഗ സൌഖ്യം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായകയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളൈ ശിവനും പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 11:02 ഹലോ ആകാശവാണി, വനയാത്രയും വനപഠനവും എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ വൈൽഡ് ലൈഫ് എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ റെനി ആർ പിള്ളൈ മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം. 12:02 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരയ്പൂക്കൾ. 12:40 പ്രകാശധാര, സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സൌമ്യ എസ് നായർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഏകതാര, രണ്ട് ഹലോ ഡോക്ടർ, അസ്ഥിരോഗങ്ങളും ആയുർവേദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി മറുപടി നൽകി. ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയ്പൂക്കൾ, 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി, 6:02 അറിയിപ്പുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലം വീടും ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി, തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 7:30 രാഗരസം രാഗം ഹരികാംബോജി, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീത സുധ ആറ്റുവാശ്ശേരി മോഹനൻ പിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, കെ സി വിവേക് വയലിൻ, ആലുവ ഗോപാലകൃഷ്ണൻ മൃദംഗം, വൈക്കം എൻ ഗോപാലകൃഷ്ണൻ ഖടം. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 35.6 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു.

0: കൺമണി, സ്കൂൾ ബാഗ് വാങ്ങണ്ടേ? ഷൂസും കുടയും വാങ്ങണ്ടേ?
1: വേണം വേണം, ചെല്ലം പോവാം.
2: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം ചിത്രം ഗൗരി ശങ്കരം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീത സംവിധാനം എം ജയചന്ദ്രൻ.

0: സ്കൂൾ ബാഗ് വാങ്ങുമ്പോ ലഞ്ച് ബാഗ് ഫ്രീ, ടിഫിൻ ബോക്സ് വാങ്ങുമ്പോ വാട്ടർ ബോട്ടിൽ ഫ്രീ.
1: അല്ല ഇത് എവിടെ സംഭവം?
0: നമ്മുടെ MRT ഓംനിഡ്സിൽ ഇപ്പൊ ബാക്ക് ടു സ്കൂൾ ഓഫർ നടക്കുവല്ലേ, May 15 മുതൽ June 7 വരെ.
1: എന്നാ പിന്നെ പിള്ളേർക്ക് വേണ്ടി ഞാനും അവിടെ തന്നെ വാങ്ങാം.
2: MRT ഓംനിഡ്സ്, മെയിൻ റോഡ്, ചാല.
3: കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി. വിനീത് ശ്രീനിവാസനും റിമി ടോമിയും പാടിയത് ചിത്രം ഉദയനാണ് താരം.

ആകാശവാണി, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ സന്ധ്യാഗീതം ആദ്യഗാനം പി കെ ഗോപി രചിച്ച്, ജോൺസൺ ഈണം നൽകി, ചിത്രപാടി ഗാനം ചിത്രം നാരായം.

0: ഡിഗ്രി ചെയ്യണം, IAS ഒന്ന് ട്രൈ ചെയ്യണം
1: എങ്കിൽ നിഷ് കന്യാകുമാരിയിൽ BA പൊളിറ്റിക്കൽ സയൻസ് കോഴ്സ് ഉണ്ടല്ലോ, ഡീംഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവരുടെ സിലബസിന്റെ 60% ശതമാനവും IAS ടീച്ചിംഗ് ബാറ്റിലാണ്.
2: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.

0: ചെല്ലം പോവാം.
1: എല്ലാ ബാക്ക് ടു സ്കൂൾ പ്രോഡക്ട്സും ഫ്രം ചെല്ലം അംബ്രല മാർട്ട്, പട്ടം, പഴവങ്ങാടി.
2: സന്ധ്യഗീതത്തിൽ ഒരു ഗാനം കൂടി. യേശുദാസ് പാടിയത് ചിത്രം വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, ഗാനരചന സത്യൻ നന്ദിക്കാട്, സംഗീതം ജോൺസൺ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മികവുറ്റ സമൂഹത്തിന് രൂപം നൽകാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സംഭാവന ആവശ്യമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു.
1: പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ അനേവർക്കും നമസ്കാരം. All the good efforts should be encouraged by every section of the society. We may belong to different religion, we may belong to different caste, we may belong to different, our mother tongue may be different. What is important is we have to appreciate the right work, positive effort, the right effort of everyone. Positive society cannot be created overnight. Without the contribution of everyone, creating a positive society is never possible.
0: ഒരു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിയെ കൊച്ചി വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും ചേർന്നാണ് സ്വീകരിച്ചത്. കണ്ണൂരിൽ രാജ്യസഭാ എം പി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിച്ച സ്വകാര്യ ചടങ്ങിൽ അദ്ദേഹം ഇപ്പോൾ പങ്കെടുക്കുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ടത് ഏറെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 134th പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ആംപന്ന, ലസി, പാനകം, മോര്, സംഭാരം, ബേൽപാന തുടങ്ങിയ നാടൻ പാനീയങ്ങളുടെ സവിശേഷതകളും വിശദീകരിച്ചു. ഭാരതം ജ്യോതിശാസ്ത്രത്തോട് എക്കാലവും പ്രത്യേക ആഭിമുഖ്യം പുലർത്തിയിരുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. വാനനിരീക്ഷണ സംഘങ്ങളുടെ ഭാഗമാകണമെന്ന് അദ്ദേഹം യുവജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പ്രത്യേകം പരാമർശിച്ചു.
2: സാധ്യോ രാത് മേ താരോ കോ നിഹാർന അപ്നെ ആപ് മേ അദ്ഭുത അനുഭവ ഹോതാ ഹൈ. ആസ്ട്രോ കേരള नाम की एक संस्था नाइट ऑब्जर्वेशन कैंप और वर्कशॉप आयोजित करती है. यहाँ युवा साथी टेलीस्कोप बनाना और स्टार मैप्स का इस्तेमाल करना सीखते हैं.
0: ഝാർഖണ്ഡിലെ റാഞ്ചിയിൽ നടന്ന നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷനിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ച കായിക താരങ്ങൾക്ക് പ്രധാനമന്ത്രി അഭിനന്ദനം അറിയിച്ചു. ആലുവയിൽ നീന്തൽ ക്ലബിലൂടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഉൾപ്പെടെ 15,000-ലധികം പേരെ നീന്തൽ പരിശീലിപ്പിച്ച സജി വാളശ്ശേരിലിനെയും അദ്ദേഹം മൻ കി ബാത്തിൽ അഭിനന്ദിച്ചു. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പ്രചോദനം പകരുന്നതായി ശ്രീ സജി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
3: ഞാനൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് ഇത്രയും നാളിത് നടത്തിയത്. പക്ഷെ ഇന്ന് എനിക്ക് വന്നു ചേർന്ന പ്രതിഫലമാണ് ഏറ്റവും

0: പ്രധാനമന്ത്രി സാധാരണക്കാരനായ എന്നെയും പരാമർശിച്ചല്ലോ. അപ്പൊ ഇതിൽ വലിയ അംഗീകാരം എനിക്ക് ഇനി കിട്ടാനില്ല. അത്രയും സന്തോഷവാനാണ് ഞാൻ ഇതിനകത്ത്. 17 വർഷമായി നീന്തൽ തുടങ്ങിയിട്ട്, ഇനി തുടർന്ന് നടത്താനുള്ള പ്രചോദനം കൂടിയായി എനിക്ക്.
1: ഇന്ത്യയുടെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് തിരികെ ലഭിച്ചതിനെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. ചോള രാജവംശത്തിന്റെ നേട്ടങ്ങൾ വിവരിക്കുന്ന ചെമ്പ് തകിടുകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെയാണ് നെതർലാൻഡ്സ് കൈമാറിയത്. ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നടക്കുന്ന പ്രചോദനാത്മകമായ ശ്രമങ്ങളെ തിരിച്ചറിയുകയും അഭിനന്ദിക്കുകയും വേണമെന്ന ആഹ്വാനത്തോടെയാണ് പ്രധാനമന്ത്രി മൻ കി ബാത് അവസാനിപ്പിച്ചത്. മന്ത്രിമാർക്ക് വിവിധ ജില്ലകളുടെ ചുമതല നൽകി സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. പത്തനംതിട്ട ജില്ലയുടെ ചുമതല പി സി വിഷ്ണുനാഥിനും ഇടുക്കിയുടേത് അനൂപ് ജേക്കബിനും കോഴിക്കോടിന്റെ ചുമതല എ പി അനിൽകുമാറിനും കാസർഗോഡ് ജില്ലയുടേത് കെ എം ഷാജിക്കുമാണ്. തിരുവനന്തപുരം സി പി ജോൺ, കൊല്ലം ഷിബു ബേബി ജോൺ, ആലപ്പുഴ എം ലിജു, കോട്ടയം മോൻസ് ജോസഫ്, എറണാകുളം റോജി എം ജോൺ, തൃശൂർ ഒ ജെ ജനീഷ്, പാലക്കാട് എൻ ഷംസുദ്ദീൻ, മലപ്പുറം പി കെ ബഷീർ, വയനാട് ടി സിദ്ദിഖ്, കണ്ണൂർ സണ്ണി ജോസഫ് എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളുടെ ചുമതല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും ഇതോടൊപ്പം പ്രവേശനോത്സവം സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ പ്രവേശന ദിവസമായ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്ത് കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിഡ് ഗ്ലോവ് പ്രോജക്ട് സംസ്ഥാനത്താകമാനം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. June 1 സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ 2 സമ്മേളനം പുനരാരംഭിക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച നടക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ June 4 തുടരും. മിൽമ പാലിന്റെ പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 വർദ്ധിക്കുക. വർധനയിൽ 3.35 രൂപ ക്ഷീര കർഷകർക്കും 25 ക്ഷീര സഹകരണ സംഘങ്ങൾക്കും ലഭിക്കും. നിലവിലുള്ള പാൽ കവറുകളുടെ സ്റ്റോക്ക് തീരുന്നതുവരെ പുതുക്കിയ വില ഇതിൽ അച്ചടിക്കും. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ആനയാടിക്കുത്തിൽ സന്ദർശകരുടെ വൻ തിരക്ക്. മഴയെ തുടർന്ന് ജലസമൃദ്ധമായ വെള്ളച്ചാട്ടം കാണാൻ കുടുംബസമേതം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മഴ പെയ്തതോടെ ആനയാടിക്കുത്ത് വെള്ളച്ചാട്ടം അതിന്റെ പൂർണ്ണതയിൽ എത്തിയിരിക്കുകയാണ്. ഈ മനോഹര ദൃശ്യം കാണാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 സഞ്ചാരികളാണ് ദിവസവും എത്തുന്നത്. നേരത്തെ വെള്ളച്ചാട്ടത്തിന് താഴെ വാഹനം നിർത്തി കുത്തനെയുള്ള കയറ്റം നടന്നു കയറേണ്ടി വന്നിരുന്ന സാഹചര്യം ഇവിടേക്ക് എത്തുന്നതിൽ നിന്നും സഞ്ചാരികളെ പിന്തിരിപ്പിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മുകൾ ഭാഗം വരെ BMBC നിലവാരത്തിൽ റോഡ് സൌകര്യം ഒരുങ്ങിയതോടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ സുഗമമായി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം ആരംഭിക്കുക. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. കാലവർഷം കേരളത്തിൽ അടുത്ത 3-4 ദിവസങ്ങൾക്കുള്ളിൽ എത്തിച്ചേരുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിലും മറ്റന്നാൾ 10 ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ബുധനാഴ്ച മുതൽ മഴ അതിശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് പ്രസക്തമായ പങ്കുണ്ടെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതിക്ക് ഊഷ്മള വരവേൽപ്പ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ചൂട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം ശ്രദ്ധിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജ്യോതിശാസ്ത്ര മേഖലയോടുള്ള ഭാരതത്തിന്റെ ആഭിമുഖ്യത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പരാമർശം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. മിൽമ പാലിന്റെ വില വർധന നാളെ മുതൽ പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 വർധന. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് കിരീട പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി അനന്തപുരി FM 101.9.

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 134-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
1: മേരെ പ്യാരെ ദേശവാസിയോ നമസ്കാർ. മൻ കി ബാത് മേ ഏക് ബാർ ഫിർ ആപ്സേ ജുഡ്കർ മുജേ ബേഹദ് ഖുശി ഹോ റഹി ഹൈ.
0: കായിക രംഗത്ത് അടുത്ത കാലത്തായി രാജ്യം കൈവരിച്ച നേട്ടം പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത് പരിപാടിയുടെ 134-ാം ഭാഗത്തിന് തുടക്കമിട്ടത്.
1: ആജ് കാര്യക്രം കി ശുരുആത് മേ അത്ലറ്റിക്സ് മേ ദേശ് കി ഐസി ഹി ഉപലബ്ധി സേ കരുംഗ. കുദ് ദിൻ പെഹ്ലെ ഹി ജാർഖണ്ഡ് കെ റാഞ്ചി മേ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പിറ്റിഷൻ ഹുവാ. ഇസ് ദൌരാൻ ചാർ അലഗ് അലഗ് ഇവന്റ് മേ ചാർ നാഷണൽ റിക്കോർഡ് ടൂട്ടെ. ഗുരിന്ദർ വീർ സിംഗ്, വിശാൽ ടീകെ, തേജസ്വിനി ശങ്കർ, ദേവ് മീണ ഓർ കുൽദീപ് കുമാർ.
0: നാഷണൽ സീനിയർ അത്ലറ്റിക് ഫെഡറേഷൻ മത്സരത്തിൽ 100 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ച ഗുരീന്ദർ വീർ സിംഗ്, അനിമേഷ് കുജൂർ എന്നിവരുമായി പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയിൽ സംവദിച്ചു.
1: അനിമേഷ് ജി നമസ്കാർ, ഗുരീന്ദർ വീർ ആപ്കോ ഭി നമസ്കാർ, സത് ശ്രീ അകാല്.
2: നമസ്കാർ സർ. നമസ്കാർ.
3: നമസ്കാർ സർ.
1: അച്ഛ ഭയ്യ ആപ്നെ തോ ബഹുത് ബഡാ അച്ചീവ്മെന്റ് കിയാ ഹൈ.
2: നമസ്തേ സർ, മേ നാം അനിമേഷ് കുജൂർ ഹൈ. മേ 200 മീറ്റർ ഓർ 4x100 മീറ്റർ കാ നാഷണൽ റെക്കോർഡ് ഹോൾഡർ ഹൂ. And मैं छत्तीसगढ़ से बिलोंग करता हूँ सर.
1: और गुरिंदर वीर जी का क्या है?
2: नमस्ते सर, मेरा नाम गुरिंदर वीर है और मैं इंडियन नेवी में पैटी ऑफिसर हूँ और मैं इंडिया का सबसे तेज स्प्रिंटर हूँ. अभी मैंने 100 मीटर में 10.09 का नेशनल रिकॉर्ड बनाया है.
0: ഇപ്പോൾ രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണെന്നും ഈ സാഹചര്യത്തിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. കഠിനമായ വെയിലിൽ ജാഗ്രത പാലിക്കുകയും വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: മേരെ പ്യാരെ ദേശവാസിയോ, ഇസ് സമയ ദേശ് കെ ജ്യാദാതർ ഹിസ്സോ മേ ബഹുത് ഗർമി പഡ് റഹി ഹൈ. ഇസ് ദിശ മേ സർക്കാർ കി ഭിന്ന ഭിന്ന ഡിപ്പാർട്ട്മെന്റ്സ് നേ ജോ ഗൈഡ്ലൈൻസ് ജാരി കി ഹൈ വോ ഭി ഭൂലിയേഗാ നഹി.
0: വേനൽക്കാലത്ത് നാടൻ പാനീയങ്ങൾ ഉപയോഗിക്കണമെന്നും ഉത്തരേന്ത്യയിൽ പ്രചാരത്തിലുള്ള പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആം പന്ന തുടങ്ങിയവ നമ്മുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണെന്നും അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിന്റെ സത്തയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്തിന്റെ തനതായ മാമ്പഴ ഇനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വേനൽക്കാലത്ത് രാജ്യത്തെ എല്ലാ വീടുകളിലും മാമ്പഴം സുലഭമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പ്രദേശത്തെയും സവിശേഷമായ മാമ്പഴങ്ങൾ ഇപ്പോൾ ആഗോള വിപണിയിലെത്തിയതായും മാമ്പഴ കർഷകർ രാജ്യത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: अपने किसान भाई बहनों की प्रशंसा करूंगा. आप देश की कृषि अर्थव्यवस्था के लिए आम किसान नहीं, बहुत विशेष हैं.
0: കേരളത്തിലെ ആലുവയിൽ ശ്രീ സജീവ് വാലശ്ശേരിയിൽ നൽകുന്ന നിസ്വാർത്ഥ സേവനത്തെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. സജീവ് വാലശ്ശേരിയിൽ നടത്തുന്ന നീന്തൽ ക്ലബ്ബ് പ്രായഭേദമന്യേ നിരവധി പേരെ ശാക്തീകരിച്ചതിന്റെ കഥയാണ് പ്രധാനമന്ത്രി ശ്രോതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ബോട്ടപകടത്തിൽ നിരവധി വിദ്യാർത്ഥികൾ മരണമടഞ്ഞ സംഭവമാണ് സജിയെ ഈ രംഗത്ത് സേവന സന്നദ്ധനാകാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുവരെ 18,000-ത്തോളം പേരെ നീന്തൽ അഭ്യസിപ്പിക്കാൻ കഴിഞ്ഞതായും ഇത്തവണത്തെ മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ഇക്കാര്യം പരാമർശിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സജീവ് വാലശ്ശേരിയിൽ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: കഴിഞ്ഞ 17 വർഷമായിട്ട് ഞാൻ ആലുവ പെരിയാറിലെ കുട്ടികളോ മുതിർന്നവരോ മുങ്ങി വരിക്കാതിരിക്കാൻ വേണ്ടി നീന്തൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം 18,000-ത്തിലധികം ആളുകളെ എനിക്ക് നീന്തൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു. ഈ വർഷം തന്നെ വളരെ മേന്മയുണ്ടായിരുന്നു. എന്നുവെച്ചാൽ 1 നവംബർ മെയ് 31 വരെയുള്ള കാലയളവിൽ 3,620 പേര് പഠിക്കാൻ വന്നു. ഒരു ദിവസം തന്നെ 912 പേരെ പഠിപ്പിച്ചു. അങ്ങനെയാണ് ഇവിടുത്തെ ക്ലാസ് രീതികൾ.
0: ഭാരതത്തിന്റെ അമൂല്യമായ പൈതൃകം സംരക്ഷിക്കാൻ സർക്കാർ നിരന്തരം ശ്രമിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. യൂറോപ്പിലെ നെതർലാൻഡ് സന്ദർശന വേളയിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകടുകൾ വീണ്ടെടുക്കാനായത് ഏറെ സന്തോഷകരമായ നിമിഷമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗ്യാൻ ഭാരതം ദൌത്യത്തിന് കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ നിന്നും 1500 വർഷം പഴക്കമുള്ള ചെമ്പ് തകടുകൾ കണ്ടെത്തിയതിനെ കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു.
1: പ്രാചീന താമ്രപട്ടികായ ഭാരത് കോ വാപിസ് സൗപി ഗൈ. ഉസ് കാര്യക്രം മേ നെതർലാൻഡ്സ് കെ പ്രധാനമന്ത്രി ഭീ മൗജൂദ് തേ. ഇൻ താമ്രപട്ടികാവോ കോ ലേക്കർ മുജേ ദേശ് വിദേശ് സേ ലഗാതാർ സന്ദേശ് മിൽ രഹേ ഹൈ.
0: രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി, രാത്രികാല നക്ഷത്ര നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്ന തിരുവനന്തപുരത്തെ ആസ്ട്രോ കേരള എന്ന സ്ഥാപനത്തെക്കുറിച്ച് മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ ഏറെ അഭിമാനമുണ്ടെന്നും ആസ്ട്രോ കേരള ഉദ്യമത്തിലൂടെ യുവാക്കൾക്ക് ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പരിശീലനം നൽകുന്നുണ്ടെന്നും ആസ്ട്രോ കേരള ജ്യോതി ശാസ്ത്ര പരിചരണ കൂട്ടായ്മയുടെ സ്ഥാപക സെക്രട്ടറി വി എസ് ശ്യാം പറഞ്ഞു.
3: ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്ത് എന്ന പ്രഭാഷണത്തിൽ ഈ രാജ്യത്തുടനീളം വളർന്നു വരുന്ന ജ്യോതിശാസ്ത്ര പ്രചരണ കൂട്ടായ്മകളെക്കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ ഞങ്ങളുടെ സംഘടനയെ സംബന്ധിച്ചും പരാമർശിക്കുകയുണ്ടായി. അതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷവും അഭിമാനവുമുണ്ട്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായിട്ട് ഞങ്ങൾ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. 2009 അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര വർഷത്തെ തുടർന്നാണ് ഈ ആസ്ട്രോ കേരള എന്ന ഒരു കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. തിരുവനന്തപുരത്തെ ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം പ്ലാനറ്റേറിയം കേന്ദ്രീകരിച്ചാണ് ഇത് രൂപം കൊണ്ടതും ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നതും. സംസ്ഥാനത്തുടനീളം അതിൻ്റെ ജില്ലാ ചാപ്റ്ററുകൾ വഴി വിദ്യാർത്ഥികളും അധ്യാപകരും ശാസ്ത്രപ്രേമികളും പൊതുജനങ്ങളുമായിട്ടുള്ള എല്ലാവരെയും ഒന്നിച്ചണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നത്. ജ്യോതിശാസ്ത്രം എന്നത് കേവലം പുസ്തകങ്ങളിലോ സിലബസിലോ ഒന്നും ഒതുങ്ങേണ്ട ഒരു കാര്യമല്ല, മറിച്ച് പ്രായോഗികമായി എല്ലാവരും അനുഭവിച്ചറിയേണ്ടുന്ന ഒന്നാണെന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. രാത്രികാല നക്ഷത്ര നിരീക്ഷണ പരിപാടികൾ, സ്റ്റാർ മാപ്പുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശീലനം, അതുപോലെ ടെലിസ്കോപ്പ് നിർമ്മാണം, സമ്മർ സ്കൂളുകൾ, ശാസ്ത്ര ക്ലാസ്സുകൾ, ആസ്ട്രോ ഫോട്ടോഗ്രാഫി, അങ്ങനെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷങ്ങളായിട്ട് എല്ലാ മാസത്തെയും ആദ്യത്തെ വ്യാഴാഴ്ച തിരുവനന്തപുരം പ്ലാനറ്റേറിയത്തിൽ വെച്ച് മുടക്കമില്ലാതെ ജ്യോതിശാസ്ത്ര ശാസ്ത്ര പ്രഭാഷണ പരമ്പര ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. ഈ പരിപാടിയിലൂടെ ഈ രംഗത്തെ നിരവധി പ്രമുഖരായ ആൾക്കാർ ക്ലാസ്സുകൾ എടുക്കുകയും അവരുടെ അറിവ് നമ്മളോട് പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിലൊരു ശാസ്ത്രീയ മനോവൃത്തി അല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ പങ്കുവഹിക്കാൻ കഴിഞ്ഞെന്നുള്ളത് വളരെ അഭിമാനകരമാണ്. കൂടാതെ ഞങ്ങളുടെ ഈ പരിപാടികളിൽ നിന്ന് പങ്കെടുത്ത് ഇവിടെ നിന്നും പരിശീലനം നേടിപ്പോയ ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് രാജ്യത്തിൻ്റെ അകത്തും വിദേശത്തുമായിട്ടുള്ള പ്രമുഖ സർവകലാശാലകളിലും പല സ്ഥാപനങ്ങളിലും ശ്രദ്ധേയമായ ഗവേഷണങ്ങൾ നടത്തി വരുന്നുണ്ട്. അവർ അന്താരാഷ്ട്ര തലത്തിലൊക്കെ കൈവരിക്കുന്ന നേട്ടങ്ങൾ ഞങ്ങൾക്ക് വലിയ സംതൃപ്തി നൽകുന്നതാണ്. ഇപ്പോൾ വിദ്യാർത്ഥികളും യുവാക്കളും ഒക്കെ ഇത്തരം ജ്യോതിശാസ്ത്ര വനനിരീക്ഷണ കൂട്ടായ്മകളിലൊക്കെ പങ്കാളികളാകണമെന്നുള്ള പ്രധാനമന്ത്രിയുടെ ഒരു ആഹ്വാനം കൂടുതൽ പേരിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങളെ എത്തിക്കാൻ കാരണമാകും. അപ്പോൾ ഈ ഒരു വലിയ അംഗീകാരം ഇത്തരം ശാസ്ത്ര ജ്യോതിശാസ്ത്ര പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കും വലിയ ഊർജ്ജമാണ് നൽകുന്നത്.
0: അടുത്തിടെ ദൂരദർശനിലൂടെ ഒരു ഗംഗാ ഡോൾഫിനെ സവിശേഷമായ ആംബുലൻസിന്റെ സഹായത്തോടെ രക്ഷിക്കുന്ന ദൃശ്യം കാണാനിടയായതായി പ്രധാനമന്ത്രി പറഞ്ഞു. 13 മണിക്കൂറുകൾ ശ്രമപ്പെട്ടാണ് ആ ഡോൾഫിന്റെ ജീവൻ രക്ഷിച്ചത്. നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നതെന്നും ഗംഗയുടെ ജൈവ വൈവിധ്യതയാണ് സംരക്ഷിക്കുന്നതെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. രാജ്യം കാക്കുന്ന സൈനികരുടെ സേവനത്തെ ആദരിക്കാനും അവരുടെ ക്ഷേമനിധിയിലേക്ക് സഹായം നൽകാനും അധ്യാപികയായ തമിഴ്നാട്ടിലെ ഗിരിജമ കാണിച്ച താൽപര്യത്തെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഏറെ പ്രാധാന്യത്തോടെയാണ് പരാമർശിച്ചത്. ഈ രാജ്യസ്നേഹം ഓരോ ഭാരതീയനും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 15 സ്കൂളുകൾ നടത്തുന്ന അവർ വിദ്യാർത്ഥികളിൽ പ്രതിദിനം നൽകിയ ഓരോ രൂപ സമാഹരിച്ച് 40 ലക്ഷം രൂപയാണ് സൈനികർക്കായി നൽകിയത്. രാജ്യത്ത് നടക്കുന്ന ഇത്തരം ഓരോ സൽപ്രവൃത്തികളെയും അതിൻ്റെതായ പ്രാധാന്യത്തോടെ ജനങ്ങൾക്ക് മുന്നിലെത്തിക്കുന്ന പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടി ഏറെ ശ്ലാഘനീയമാണെന്ന് അധ്യാപികയായ ബിന്ദു KS അഭിപ്രായപ്പെടുന്നു.
5: നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രോഗ്രാം വിദ്യാർത്ഥികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഈ പ്രോഗ്രാമിന്റെ ശ്രോതാക്കളാണ്. ഇതിനകം തന്നെ ബഹുജന ശ്രദ്ധ നേടിയ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ മൻ കി ബാത് എപ്പിസോഡിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഒരു അധ്യാപികയെ കുറിച്ചാണ്. അപ്പോൾ തീർച്ചയായും ഈ നാഗർകോവിലെ ഗിരിജാമ കാണിച്ചു തന്ന ഈ മഹനീയ പ്രവൃത്തി എല്ലാവർക്കും അനുകരിക്കാവുന്നതാണ്. വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് ഗിരിജാമ കാണിച്ചത്. അത് സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ച പ്രധാനമന്ത്രിക്കും ഗിരിജാമയ്ക്കും ആശംസകൾ.
0: സമൂഹത്തിനു വേണ്ടി ഗിരിജാമയെ പോലുള്ളവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തിരിച്ചറിയാനും അഭിനന്ദിക്കാനും ശ്രമിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് അവസാനിപ്പിച്ചത്.
1: ജോ ലോഗ് സമാജ് കെ ലിയേ അച്ഛാ കാം കർ റഹേ ഹേ ഉൻഹേ പെഹ്ചാനിയേ ഉൻകി സരാഹന കീജിയേ ഉൻസേ സീഖിയേ ഓർ ഹോ സകേ തോ ഖുദ് ഭീ കിസി അച്ഛേ കാം സേ ജുഡിയേ അഗ്ലേ മഹീനേ മൻ കി ബാത് മേ कुछ और प्रेरक गाथाओं के साथ मैं फिर आपसे जुड़ूंगा. बहुत बहुत धन्यवाद. नमस्कार.
0: നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 134 പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.

0: വയനും വേടും.
1: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,
2: പെരുമാറ്റം താക്കോൽ പോലെയാണ്. തുറക്കാത്ത ഏത് വാതിലും തുറക്കാൻ അതിന് കഴിയും. വീണ്ടും ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയാത്ത വിധം പൂട്ടുവാനും അതിനാകും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ. ആടുവസന്ത കാരണങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ ഒരു അഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. വളരെ സങ്കീർണമായ ഒരു കാലാവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോകുന്നത്. ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ടെങ്കിലും ചൂടിന് ഒരു കുറവും വരുന്നില്ല. ചൂടും മഴയും ഇടവിട്ട് വരുമ്പോൾ ധാരാളം ആരോഗ്യ പ്രശ്നങ്ങളും നമുക്കുണ്ടാകും. പനി പോലുള്ള പകർച്ചവ്യാധികൾ കൂടുന്ന സമയവും കൂടിയാണിത്. ചൂട് കഴിഞ്ഞു വരുന്നത് ഇടവപ്പാതിയിലെ ഇടമുറിയാത്ത മഴയാണ്. മഴ തണുപ്പുള്ള നല്ല സുഖമുള്ള കാലാവസ്ഥയാണ്. എന്നാലും രോഗസാധ്യത കൂടുന്ന സമയം കൂടിയാണ്. രോഗങ്ങൾ മനുഷ്യന് മാത്രമല്ല മൃഗങ്ങൾക്കും കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഉണ്ടാകും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും ആടുകളിലും ചെമ്മരിയാടുകളിലും കണ്ടുവരുന്ന ആടുവസന്ത എന്ന ഗുരുതര രോഗത്തെക്കുറിച്ചാണ്. മരണനിരക്ക് വളരെ കൂടുതലായ ഈ രോഗം വരാതിരിക്കാൻ നല്ല മുൻകരുതലുകൾ ആവശ്യമാണ്. ആടുവസന്ത രോഗത്തിന്റെ കാരണങ്ങളെയും പരിഹാരമാർഗങ്ങളെയും കുറിച്ച് വിശദമായി പറഞ്ഞുതരുന്നത് വെറ്റിനറി സർജൻ ഡോക്ടർ സൗമ്യ വിജയകുമാറാണ്. ഷിബു ജോർജാണ് ഡോക്ടർ സൗമ്യയുമായി സംസാരിക്കുന്നത്.
3: ഡോക്ടർ, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ PPR എന്ന് പറയുന്ന ഏത് രോഗമാണിത്?
4: ആടുകൾക്കും ചെമ്മരിയാടുകളിലും കാണുന്ന തീവ്രവും അതിസാംക്രമികവുമായ ഒരു രോഗമാണ് PPR. അതായത് പെസ്റ്റേഡി പെറ്റിറ്റ്സ് റൂമിനൻസ്. ഇത് ഈ ചെറിയ അയവെട്ടുന്ന മൃഗങ്ങളിൽ കാണുന്ന ഒരു പകർച്ചവ്യാധിയാണ്. അതായത് വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ആനിമൽ ഹെൽത്ത്, ലോക മൃഗാരോഗ്യ സംഘടന നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ് ബൗണ്ടറി രോഗമാണിത്. ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വേഗം തന്നെ ഇത് പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉള്ള ഒരു അസുഖമാണ്. ഇത് കേരളത്തിൽ പൊതുവെ ആടുവസന്ത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
3: അപ്പോൾ ഇതിന്റെ പകർച്ചശേഷി കൂടുതലാണ്?
4: ഒത്തിരി കൂടുതലാണ്. ഏകദേശം 100% ഇതിൻ്റെ അകത്ത് പകർച്ചവ്യാധി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
3: ഒരു സ്ഥലത്ത് വന്നാൽ മറ്റേ സ്ഥലത്തോട്ട് പോകാനുള്ള ചാൻസസ് ഒത്തിരി അധികം.
4: അതായത് ഒരു ഫാമില് ഒരു 100 മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഒരെണ്ണത്തിന് വന്നു കഴിഞ്ഞാൽ 100 എണ്ണത്തിനും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
3: അത് തടുത്തു നിർത്താൻ പാടാണ്.
4: അത് നമുക്ക് ഒരുപാട് കൺട്രോൾ മെഷേഴ്സ് എടുക്കാവുന്നതാണ്. എന്നാൽ കൂടി ഈ വൈറസിന്റെ ഒരു പ്രത്യേകതയാണ് ഇതെന്ന്.
3: ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ചരിത്രത്തെ കുറിച്ചൊന്ന് പറയാം.
4: 1942 പശ്ചിമ ആഫ്രിക്കയിലെ ഐവറി കോസ്റ്റ എന്ന രാജ്യത്താണ് ആദ്യമായി ഈ രോഗം കണ്ടെത്തിയത്. 1984 വരെ ഈ രോഗം പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രം കാണുന്ന ഒരു രോഗമായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇത് പിന്നീട് ബാക്കിയുള്ള രാജ്യങ്ങളിലേക്ക്, അതായത് ഏഷ്യയിലേക്കും പിന്നെ യൂറോപ്പിലേക്കും എല്ലാം പകരുകയുണ്ടായി. ഇപ്പോൾ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ വില്ലുപുരത്താണ് 1987 ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ഒരു 2000 കാലയളവിലാണ് കേരളത്തിൽ PPR റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പക്ഷേ അന്ന് ഇതിന്റെ അളവ് വളരെ കുറവായിരുന്നെങ്കിലും 2011 മുതൽ 2015 വരെയുള്ള കാലയളവിൽ ഇതിന്റെ ഔട്ട്ബ്രേക്കുകളുടെ എണ്ണം വളരെ കൂടുകയുണ്ടായി. 2022-23 ഒരു സ്ഥിരീകരിക്ക റിപ്പോർട്ടുകൾ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ 2021 ഏകദേശം 12 ഔട്ട്ബ്രേക്കുകൾ കേരളത്തിൽ തന്നെ ഉണ്ടായി. അതിൽ തന്നെ ഏകദേശം 134 മൃഗങ്ങൾക്ക് അസുഖം വരികയും 34 മൃഗങ്ങൾ മരണപ്പെടുകയും ചെയ്തു. 2024 തിരുവനന്തപുരത്തും കൊല്ലത്തും ഈ റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്.
3: അപ്പൊ ഇതിന്റെ ഈ രോഗത്തിന്റെ കാരണങ്ങൾ എന്തുവാണ്?
4: അതായത് പാരാമിക്സോ വൈറിഡ എന്ന ഫാമിലിയിൽപ്പെട്ട മോർബിലി വൈറസ് ജീനസിൽപ്പെട്ട വൈറസാണ് ഇത്. അതായത് PPR വൈറസ്. ഇതൊരു RNA വൈറസ് ആണ്. കന്നുകാലികളിൽ കാണുന്ന റിൻഡർപെസ്റ്റ് വൈറസ്, മനുഷ്യരിൽ കാണുന്ന മീസൽസ് വൈറസ്, നായ്ക്കളിൽ കാണുന്ന കനൈൻ ഡിസ്റ്റംബർ എന്നീ അസുഖങ്ങളിലെല്ലാം ഉണ്ടാക്കുന്ന വൈറസുകളെല്ലാം ഈ ജീനസിൽപ്പെട്ടവ
3: തന്നെയാണ്.
4: അതായത് ഈ ആർ എൻ എ വൈറസ് ആകുമ്പോൾ അതൊരു ഫ്രജൈൽ, അതായത് അതിന് ഒരു സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. ഡി എൻ എ വൈറസുകൾക്കാണ് സാധാരണ കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഇത് ആർ എൻ എ വൈറസ് ആണ്.
3: അപ്പൊ ഏതൊക്കെ മൃഗങ്ങളിലാണ് ഇത് കണ്ടുവരുന്നത്?
4: ആടുകളിലും ചെമ്മരി ആടുകളിലുമാണ് ഇത് സാധാരണയായി കണ്ടുവരുന്നത്. അതിൽ തന്നെ ആടുകളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. പിന്നെ ആടുകളുടെ ഒരു പോപ്പുലേഷൻ 2019 സെൻസസ് പ്രകാരം നമ്മുടെ കേരളത്തിലെല്ലാം ഏകദേശം 3.5 ലക്ഷത്തോളം ഉണ്ട്. ചെമ്മരി ആടുകളുടെ എണ്ണം വളരെ കുറവാണ്, എന്നാൽ കൂടി ആടുകളിലാണ് ഇത് കൂടുതലായും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത രോഗാവസ്ഥ, അതായത് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ ആണ് കന്നുകാലികളിലും പന്നികളിലുമെല്ലാം കൂടുതലായി കാണാറുണ്ട്. അതുപോലെ ഇപ്പം നോർത്ത് ഇന്ത്യൻ ഏരിയസിൽ ഒട്ടകങ്ങളിലും ഇത് കാണപ്പെടാറുണ്ട്. അതുപോലെ വന്യമൃഗങ്ങളിൽ തന്നെ ചെറിയ അയവെട്ടുന്ന മൃഗങ്ങൾ ആയിട്ടുള്ള കൃഷ്ണമൃഗം, മാനുകൾ എന്നിവയിലും ഈ അസുഖം കണ്ടിട്ടുണ്ട്.
3: അപ്പം ഡോക്ടർ പറഞ്ഞില്ലേ സബ് ക്ലിനിക്കലായിട്ടും ചില മൃഗങ്ങളിൽ ഇത് കാണാറുണ്ടെന്ന്. അപ്പം അവിടെ മരണനിരക്ക് അല്ലെങ്കിൽ ആ മൃഗത്തിന് ഇതിൽ കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ലേ?
4: സാധാരണഗതിയിൽ പശുക്കളിൽ അങ്ങനെ മരണം അധികമായി റിപ്പോർട്ട് ചെയ്യപ്പെടാറില്ല, എന്നാൽ ആടുകളിലാണ് കൂടുതലായും മരണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.
3: ഇതൊരു ജന്തുജന്യ രോഗമാണോ ഇത്?
4: ഇത് മനുഷ്യരിൽ പകരാറില്ല. മനുഷ്യർക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മനുഷ്യരിൽ ഈ വൈറസ് ഒരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല.
3: അതൊരു ആശ്വാസമായ കാര്യമല്ലേ?
4: അതെ അതെ.
3: അപ്പൊ ഇതിന്റെ ഒരു പകർച്ച രീതി എങ്ങനെയാണ്? ഡോക്ടർ പറഞ്ഞത് ഒത്തിരി സ്പീഡിൽ പകരും.
4: ഇത് പ്രധാനമായും ശ്വസനേന്ദ്രിയത്തിലൂടെയാണ് അണുബാധ ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ രോഗാവസ്ഥയിലുള്ള ആടുകളിൽ നിന്ന് അത് നേരിട്ട് പകരാം. ഉദാഹരണത്തിന് പൊതുയിടങ്ങളിൽ ആടുകളെ മേയ്ക്കാൻ വിടുക, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ വേഗം ഡയറക്റ്റ് കോണ്ടാക്ട് വഴി തന്നെ വരാം. പിന്നീട് അസുഖം ബാധിച്ച ആടുകളുടെ മലിനീകരിക്കപ്പെട്ട വസ്തുക്കൾ, അതായത് അവയുടെ വിസർജ്യങ്ങളിലെല്ലാം ഈ വൈറസിന്റെ ലോഡ് വളരെ കൂടുതലായിരിക്കും. പിന്നെ അവയുടെ തീറ്റ, പുല്ല്, വൈക്കോല്, പാത്രങ്ങൾ എന്നിവയിലെല്ലാം മലിനീകരിക്കപ്പെട്ടതായിരിക്കും. അപ്പോൾ അതുമായി ഒരു കോണ്ടാക്ട് വരുമ്പോഴും മറ്റ് മൃഗങ്ങളിലേക്ക് പകരാനും, അത് മാത്രമല്ല ഇപ്പം മനുഷ്യർ ഇവരെ പരിചരിക്കുന്ന ആ ഫാമിലെ ആൾക്കാർക്കും അവരുടെ വസ്ത്രങ്ങളിലും ചെരുപ്പുകളിലും എല്ലാം ഈ വൈറസ് ഇത് മലിനീകരിക്കപ്പെട്ടതുമായി ബന്ധം വരുമ്പോൾ അതും പിന്നെ ബാക്കിയുള്ള മൃഗങ്ങളിലേക്ക് പകരാൻ
3: പരിചരിക്കുന്ന
4: ആൾക്കാരിൽ നിന്ന് വരാം. അതായത് ആൾക്കാർക്ക് അസുഖം വരുന്നില്ല, പക്ഷെ ആൾക്കാർ വാഹകരായിട്ട് പ്രവർത്തിക്കുന്നു.
3: ഒരു ഹെൽത്തി ഫാമിലോട്ട് പോകുക കർഷകന്റെ കൂടെ അവിടെ വരെ പോകാനുള്ള സാധ്യതകളുണ്ട്.
4: ഇത് മാത്രമല്ല ഇപ്പോൾ പുതുതായി ആടുകളെ ഫാമുകളിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഏറ്റവും അധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല വിൽപ്പനയ്ക്കായി മാർക്കറ്റിൽ കൊണ്ടുപോവുകയും ഇപ്പോൾ വിൽപ്പന നടക്കാതെ ആ മൃഗങ്ങളെ തിരിച്ച് ഫാമിലേക്ക് തിരിച്ചു കൊണ്ടുവരുമല്ലോ. അങ്ങനെ കൊണ്ടുവരുമ്പോൾ അത് ചിലപ്പോൾ ആ മാർക്കറ്റിൽ നിന്നും രോഗം
3: കിട്ടാനുള്ള
4: സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ തിരിച്ച് ആ ഫാമിലേക്ക് വരുമ്പോഴും ബാക്കിയുള്ള മൃഗങ്ങൾക്ക് പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു കാര്യം കൂടെ, അതായത് വിരളമായിട്ടാണെങ്കിലും കാട്ടുമൃഗങ്ങളിൽ നിന്നും ഈ അസുഖം പകർന്നേക്കാം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കൊതുകിൽ നിന്നും ഈ രോഗം പകരുന്നതായിട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല.
3: നമ്മുടെ ഈ ആടുകൾക്ക് അല്ലെങ്കിൽ പശുക്കൾക്ക് എല്ലാം എക്സ്റ്റേണൽ പാരസൈറ്റ്സ് ഉണ്ടല്ലോ, പരാദങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൽ നിന്ന് ഈ രോഗം പകരുന്ന ചാൻസസ് ഉണ്ട്?
4: ഇല്ല ഇല്ല, അതുവഴിയും ചാൻസസ് ഇല്ല.
3: ഈ രോഗത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
4: ഈ രോഗത്തിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 മുതൽ 6 ദിവസം വരെയാണ്. അതായത് രോഗാണുവുമായി സമ്പർക്കം വന്ന് പിന്നീട് ലക്ഷണങ്ങൾ തുടങ്ങാൻ എടുക്കുന്ന ആ സമയം, അതെന്ന് പറഞ്ഞാൽ 2 മുതൽ 6 ദിവസം വരെയാണ്. പെട്ടെന്ന് കാണുന്ന ഈ ഒരു രോഗാവസ്ഥയിൽ ആദ്യമായി കാണുന്നത് ഇതിൻ്റെ ഒരു ഫെബ്രൈൽ ഫേസ്, അതായത് പനി വരുന്ന സ്റ്റേജാണ്. അത് 104 മുതൽ 105 ഡിഗ്രി വരെ ഫാരൻഹീറ്റ് വരെ ഇതിന് പനിക്കാവുന്നതാണ്.
3: ടെമ്പറേച്ചർ
4: അത്രയും കൂടും. പിന്നെ അതിൻ്റെ വരണ്ട ചർമ്മം, പിന്നെ മൂക്ക് വരണ്ടിരിക്കും, അതുപോലെ വിശപ്പില്ലായ്മ. പിന്നീട് അടുത്തതായിട്ട് വരുന്നത് അതിൻ്റെ മ്യൂക്കോസൽ ഫേസ്, അതായത് ഇതിൻ്റെ വായിലെല്ലാം ചുവപ്പ് കൂടി നിൽക്കുന്നതായിട്ട് കാണാം, മ്യൂക്കസ് മെംബ്രെയിനിലെല്ലാം. അത് മാത്രമല്ല മൂക്കൊലിപ്പ്, കണ്ണുനീര് വരിക, തുമ്മൽ, കണ്ണീർ പീള കിട്ടുക എന്നീ ലക്ഷണങ്ങൾ കാണാവുന്നതാണ്. ഇത് തുടർന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് ന്യൂമോണിയയുടെ ലക്ഷണങ്ങളായി മാറുന്നു. പിന്നെ ചുണ്ടിലും വായ്ക്കുള്ളിലുമെല്ലാം നീര് പോലെ വരികയും പോളങ്ങൾ, പുണ്ണ്, തുടർന്ന് ഭക്ഷണം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ അത് ക്ഷീണം വരികയും, ഇത് നമുക്കറിയാം ഇത് ഇങ്ങനെയെല്ലാം വരുമ്പോൾ തന്നെ അതിൻ്റെ പാല് കുറയുക തുടങ്ങിയ ലക്ഷണങ്ങളും കാണാം. എന്നാലും പ്രധാനമായും ഇതിന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരു അസുഖമാണിത്.
3: മനസ്സിലാക്കാൻ സാധിക്കുന്ന അത് വെച്ചാൽ
4: അതെ. പിന്നീട് പറയുകയാണെങ്കിൽ ഇത് തുടർന്ന് വരുമ്പം ഇതിന് ചികിത്സ എടുക്കാതിരിക്കുകയൊക്കെ ആണെങ്കിൽ അതിന് വയറ് സംബന്ധമായി

0: പ്രശ്നങ്ങൾ, അതായത് വളരെ ദുർഗന്ധത്തോടു കൂടിയ ഒരു വയറിളക്കമായിരിക്കും ഉണ്ടാകുന്നത്. അതിൽ ചിലപ്പോൾ കഫവും രക്തത്തിൻ്റെ അംശങ്ങളും കാണാൻ സാധിക്കും. പിന്നെ ഒരു ഡീഹൈഡ്രേഷൻ, നിർജലീകരണം ഉണ്ടാകും. പിന്നെ അതിൻ്റെ ടെമ്പറേച്ചർ കുറയുകയും പിന്നീട് അത് കിടപ്പിലാവുകയും തുടർന്ന് അവസാനമായിട്ട് അതിന് ശ്വാസം സംബന്ധമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വന്നിട്ടായിരിക്കും ഇത് മരണമടയുക. പിന്നെ ഇപ്പോൾ ചിലതെല്ലാം ഈ അസുഖത്തിൽ നിന്ന്, അതായത് നമ്മൾ ശരിയായ രീതിയിൽ ചികിത്സയും പരിചരണവും എല്ലാം നൽകുകയാണെങ്കിൽ അത് ഈ മൃഗങ്ങൾ ഈ രോഗം ഭേദമാവും. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇത് റിക്കവർ ചെയ്ത് വരുമ്പോൾ അതിന് ജീവിതകാലം മൊത്തം അതിനുള്ള ഇമ്മ്യൂണിറ്റി കാണും. പിന്നെ പ്രകടമായ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ ഗർഭം ഉണ്ടെങ്കിൽ അത് അലസിപ്പോവുകയും ചെയ്യാം.
1: ഇതിൻ്റെ ഒരു പകർച്ചനിരക്കും മരണനിരക്കും ഇത് എത്രയാണ്?
0: ഈ രോഗത്തിൻ്റെ പകർച്ചനിരക്ക് ഏകദേശം 100%. അതായത് ഏകദേശം 100 മൃഗങ്ങളുള്ള ഒരു ഫാമിൽ ഒരു മൃഗത്തിന് ഈ അസുഖം വന്നാൽ ബാക്കിയുള്ള 99 മൃഗങ്ങൾക്കും ഇത് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൽ തന്നെ ഒരു 90%, അതായത് ഈ അസുഖം വന്നതിൽ തന്നെ 90% മൃഗങ്ങൾക്കും മരണം വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്.
1: ഡോക്ടർ ആദ്യേ പറഞ്ഞില്ലേ ഇതിൻ്റെ ഈ ഒരു സിംപ്റ്റം അല്ലെങ്കിൽ ഈ ഒരു രോഗം ആടുകൾക്ക് മാത്രമല്ല മറ്റ് പശുക്കൾക്കും ഇത് വരാറുണ്ട്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ എല്ലാ മൃഗങ്ങൾക്കും ഒരേ മാതിരിയാണോ വരുന്നത്, അതോ അതിൽ വല്ലതും ഡിഫറൻസസ് ഉണ്ടോ?
0: ഇതിൽ കാണുന്ന ഈ ലക്ഷണങ്ങൾ പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും. അതായത് ഇപ്പോൾ വൈറസിൻ്റെ വീര്യം, അതായത് അതിൻ്റെ വിർലൻസ് അല്ലെങ്കിൽ ലീനേജ്, ഇതെല്ലാം ആശ്രയിച്ചിരിക്കും. ചിലപ്പോൾ കഠിനമായ വീര്യം കൂടിയ വൈറസുകളാണെങ്കിൽ അതിൻ്റെ അകത്ത് കൂടുതലായിട്ടുള്ള സിംറ്റംസും കാണിക്കും. ഇപ്പോൾ മൃഗങ്ങളിൽ തന്നെയാണെങ്കിൽ ആടുകളിലാണ് ചെമ്മരി ആടുകളെക്കാളും കൂടുതലായ ലക്ഷണങ്ങളും അതിൻ്റെ തീവ്രതയും ഉള്ളത്. പിന്നെ അതിൻ്റെ പ്രതിരോധ ശേഷി, അതായത് ഇപ്പോൾ വാക്സിനേറ്റ് ചെയ്ത അമ്മ ആടുകൾക്കുണ്ടാകുന്ന കുട്ടികളിൽ ഒരു 3 വരെ അവയുടെ ആൻറ്റിബോഡീസ് കാണും. എന്നാൽ 3 കഴിഞ്ഞ് ഈ ആടുകൾക്ക് രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ ഈ PPR എന്ന് നമുക്ക് സ്ഥിരീകരിക്കാനാവോ, ഈ രോഗം തന്നെ ആണെന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുമോ?
0: അതായത് ഇതേ ലക്ഷണങ്ങൾ കാണിക്കുന്ന മറ്റസുഖങ്ങളും ഉണ്ട്. അതായത് ആടുകളിൽ തന്നെ വയറ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ, അതായത് ഇ കൊളൈ, അതുപോലെ തന്നെ എൻഡ്രോടോക്സീമിയ, കോക്സീഡിയ, അതുപോലെ പണ്ടപുഴു എന്നിവയെല്ലാം ഈ വയറ് സംബന്ധമായിട്ടുള്ള വയറിളക്കം എല്ലാം ഉണ്ടാക്കാനുള്ള ചാൻസ് ഉള്ള അസുഖങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ബാക്കി ടെസ്റ്റുകൾ മുഖേന അതിനെ വേർതിരിച്ച് അറിയണം.
1: പിന്നെ ന്യൂമോണിയയും നോർമൽ ആണല്ലോ.
0: ഇപ്പം ന്യൂമോണിയ, അതായത് ശ്വാസകോശ രോഗങ്ങൾ സാധാരണയായിട്ട് നമ്മുടെ സാധാരണ നീരുവീഴ്ച, അതായത് സൈനസൈറ്റിസ് മുതൽ CCPP, കണ്ടേച്ചിയസ് കാപ്രൈൻ പ്ലൂറോ ന്യൂമോണിയ എന്ന് പറയുന്ന രോഗവും, അത് മാത്രമല്ല ഈ ന്യൂമോണിക് പാസ്ട്രലോസിസ് എന്ന് പറഞ്ഞ ഈ അസുഖത്തിലും എല്ലാം ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങളാണ് കാണാറുള്ളത്. അപ്പോൾ ആട് വസന്തയിലാണെങ്കിൽ അതിന് വയറിളക്കം, അതുപോലെ വായിലെ കുരുക്കൾ എന്നിവയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ ലക്ഷണങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് കുറേയൊക്കെ തിരിച്ചറിയാൻ സാധിക്കും. എന്നിരുന്നാലും നമ്മളൊരു വെറ്റിനറി ഡോക്ടറിൻ്റെ സഹായം തേടുന്നതായിരിക്കും ഉത്തമം. കാര്യം ഡോക്ടർക്ക് മാത്രമാണ് ഇത് കറക്റ്റായിട്ട് വേർതിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. പിന്നെ വായിലുള്ള ലക്ഷണങ്ങൾ മാത്രമാണ് കാണുന്നതെങ്കിൽ നമുക്ക് വൈറ്റമിൻ്റെ കുറവുകൾ, അതുപോലെ ഓർഫ് എന്ന് പറഞ്ഞ വേറൊരു വൈറസ് രോഗമുണ്ട്, അതുമെല്ലാമായിട്ട് നമുക്ക് ഇത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ തിരിച്ചറിയുമ്പോൾ തന്നെ ഓർഫ് എന്ന അസുഖം ബാധിക്കുമ്പോൾ അതിന് വയറിളക്കം അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല. അതുമാത്രമല്ല അതിൻ്റെ മരണനിരക്കും വളരെ കുറവായിരിക്കും, ഒരു 1% വരുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് വേർതിരിച്ചറിയാൻ സാധിക്കും. പിന്നെ അബോഷൻ അങ്ങനെയുള്ള ഒന്നും തന്നെ ഓർഫിലൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ കുളമ്പ് രോഗം, കുളമ്പ് രോഗത്തിലാണെങ്കിലും മുടന്ത്, ഈ വായ്പോളവും ഈ വായ്പോളം രണ്ടിലും കാണാം, അതിൻ്റെ അകത്ത് കൂടാതെ മുടന്തും കാണാം. എന്നാൽ നമ്മുടെ ആട് വസന്ത എന്ന് പറഞ്ഞ രോഗത്തിൽ മുടന്ത് അങ്ങനെ കാണാറില്ല. പിന്നെ വേറൊരു അസുഖമാണ് ബ്ലൂടങ്. ബ്ലൂടങ്ങിലും ഇതുപോലെ തന്നെ മുടന്തും കുളമ്പിന് തൊട്ട് മുകളിൽ ചുവന്ന തടുപ്പുള്ള വരകളും കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിയാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്.
1: ഓക്കെ, അപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യാനുള്ള സജ്ജീകരണമെല്ലാം നമ്മുടെ ഇവിടെ അവൈലബിൾ ആണോ?
0: മൃഗസംരക്ഷണ വകുപ്പിൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ പാലോട് സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഡിസീസസ് SIAD, ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള സജ്ജീകരണങ്ങളുണ്ട്. അവിടെ RT-PCR എന്ന ടെസ്റ്റ് മുഖാന്തരമാണ് ഈ രോഗാണുവിനെ തിരിച്ചറിയുന്നത്. മൃഗങ്ങൾക്ക് പനിയുള്ളപ്പോൾ എടുക്കുന്ന രക്തം, പിന്നെ അവയുടെ വായ, മൂക്ക്, മലദ്വരം എന്നിവിടങ്ങളിൽ നിന്ന് എടുക്കുന്ന സ്വാബുകൾ എന്നിവയെല്ലാം വെച്ച് നമുക്ക് ഈ ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ജീവനുള്ള മൃഗങ്ങളിൽ നിന്ന് നമുക്കിതെല്ലാം ടെസ്റ്റ് ചെയ്യാം. എന്നാൽ ഇത് മരണശേഷമാണെങ്കിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ഇതിൻ്റെ അവയവങ്ങൾ, അതായത് കരൾ, പ്ലീഹ, ലിംഫ് നോഡ്സ്, അതായത് ലസികാഗ്രന്ഥികൾ എന്നിവയെല്ലാം എടുത്ത് വൈറസ് ആൻറ്റിജനെ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്.
1: ഡോക്ടർ പറഞ്ഞില്ലായിരുന്നോ ഒരു കൂട്ടത്തിൽ ഈ രോഗം വന്നു കഴിഞ്ഞാൽ തടഞ്ഞു നിർത്താൻ ഒത്തിരി പാടാണ്? പക്ഷേ ഇത് നിയന്ത്രിക്കും.

0: ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ മാർഗം സ്വീകരിക്കണം?
1: ആദ്യമായി തന്നെ ഈ രോഗാവസ്ഥയിലുള്ള ആടുകളെ എത്രയും വേഗം തന്നെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റണം. അതാണ് ആദ്യമായി വേണ്ടത്. പിന്നെ കൂടും പരിസരവും അണുവിമുക്തമാക്കുക. 2% ഫീനോൾ അല്ലെങ്കിൽ 2% സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നിവയെല്ലാം അണുനശീകരണത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നല്ല രീതിയിൽ ശുചിത്വം പാലിക്കുകയും പിന്നെ ഫുഡ് ഡിപ്പ്, ഇപ്പോൾ ഫാമുകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഫാമിൽ വേറെ വസ്ത്രവും ചെരുപ്പും ധരിക്കുക. അതായത് അവർ ഫാമിലേക്ക് വരുമ്പോഴുള്ളതല്ല, ഫാമിൽ ഇടാനായിട്ട് തന്നെ വേറെ ഒരു വസ്ത്രവും ചെരുപ്പും വേണ്ടതാണ്. പിന്നെ പുതിയ മൃഗങ്ങളെ വാങ്ങുമ്പോഴാണ് ഏറ്റവും അധികം ഇത് ശ്രദ്ധിക്കേണ്ടത്. അതായത് രോഗാവസ്ഥയിലുള്ള ആടുകൾ ഒരിക്കലും വാങ്ങാതിരിക്കുക. ഒരു ലക്ഷണങ്ങളൊന്നും കാണിച്ചില്ലെങ്കിൽ തന്നെയും അതിനെ ഒരു 3 മുതൽ 4 ആഴ്ച വരെ അതിനെ ക്വാറന്റൈൻ ഫെസിലിറ്റിയിൽ തന്നെ വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിലും രോഗ ലക്ഷണങ്ങൾ വെളിയിലേക്ക് വരികയും നമുക്ക് അപ്പോൾ തന്നെ ബാക്കിയുള്ള മൃഗങ്ങളിലേക്ക് പകരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും.
0: ഡോക്ടർ, ഇതിൻ്റെ ചികിത്സയെക്കുറിച്ചൊന്ന് പറയാമോ?
1: ഇത് ഒരു വൈറസ് രോഗം ആയതിനാൽ തന്നെ ആടുവസന്ത വരുമ്പോൾ അനുബന്ധമായുള്ള സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് സ്വയം ചികിത്സ ചെയ്യാതിരിക്കുക, വെറ്റിനറി ഡോക്ടറെ തന്നെ കാണിക്കുക. ഇപ്പോൾ വായ്പുണ്ണിന് ഒരു താൽക്കാലിക ചികിത്സ എന്ന രീതിയിൽ നമുക്ക് ബോറിക് ആസിഡ് തേനിൽ ചാലിച്ച് ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ആൻറ്റിബയോട്ടിക്കുകളൊക്കെ എടുക്കേണ്ട സമയത്ത് തീർച്ചയായിട്ടും ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ ഡീഹൈഡ്രേഷൻ, നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ ധാരാളമായി വെള്ളം കൊടുക്കുകയും ഒരു കാരണവശാലും ഈ അസുഖം വന്ന മൃഗങ്ങളെ ശുശ്രൂഷിക്കുന്നവർ മറ്റു മൃഗങ്ങളുടെ അടുത്ത് ശുചിയാകാതെ പോകരുത്.
0: ഈ അസുഖം വന്നു കഴിയുമ്പോൾ ഈ മൃഗങ്ങൾ തീറ്റ എടുക്കാറുണ്ടോ? അതോ അതും കുറയുമോ?
1: തീറ്റ എടുക്കുന്നത് വളരെയധികം കുറയും. കാര്യം ഇതിൻ്റെ വായിലെല്ലാം പുണ്ണ് വരികയും അതുപോലെ ആ ഒരു ചുവപ്പും ഒരു പൊള്ള പോലെ വരികയും പിന്നീട് അത് പൊട്ടുകയോ ഒക്കെ ചെയ്യുന്ന കാരണം, അതായത് നെക്രോട്ടൈസിങ് സ്റ്റൊമറ്റൈറ്റിസ് എന്നാണ് പറയുന്നത്, അതെല്ലാം വരുമ്പോഴത്തേക്കും ഇതിന് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയും. അത് മാത്രമല്ല പിന്നെ അത് വയറിളക്കത്തിലേക്ക് പിന്നെ തുടർന്ന് വരികയും ചെയ്യും. അപ്പോൾ അതിന് ഭയങ്കരമായ ക്ഷീണവും അങ്ങനെയെല്ലാം സംഭവിക്കും.
0: അപ്പോൾ ഇതൊരു വൈറസ് രോഗമായതുകൊണ്ട് പ്രതിരോധ കുത്തിവെപ്പ് എല്ലാം ഇതിന് അവൈലബിൾ ആണോ?
1: ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ഹെൽത്ത് ആൻഡ് വെറ്റിനറി ബയോളജിക്കൽസ് IHNVB പാലോട് സ്ഥിതി ചെയ്യുന്ന മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വാക്സിൻ പ്രൊഡക്ഷൻ കേന്ദ്രമാണ്. അവിടെ PPR വാക്സിൻ എന്ന പേരിൽ ഈ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
2: ആടുവസന്ത കാരണങ്ങളും പരിഹാരമാർഗങ്ങളും. വെറ്റിനറി സർജൻ ഡോക്ടർ സൗമ്യ വിജയകുമാറുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി.
1: ഭാരതത്തിൽ അതിപുരാതന കാലം മുതൽ എണ്ണക്കുരുവായി വളർത്തിയിരുന്ന ഒരു സസ്യമാണ് എള്ള്. ആയുർവേദത്തിൽ ഇതിനെ സ്നേഹവർഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വിത്തിൻ്റെ നിറമടിസ്ഥാനമാക്കി ഇതിനെ കറുത്ത എള്ള്, വെളുത്ത എള്ള്, ചാരനിറമുള്ള എള്ള് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു. വിതയ്ക്കുന്ന കാലം കണക്കാക്കി മൂപ്പ് കുറഞ്ഞത്, ഇടത്തരം മൂപ്പുള്ളത്, മൂപ്പ് കൂടിയത് എന്നിങ്ങനെ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട്. എള്ളിൽ നിന്നും എടുക്കുന്ന പ്രധാന ഉൽപ്പന്നമാണ് എള്ളെണ്ണ. ഇതിന് നല്ലെണ്ണ എന്നും പേരുണ്ട്. പ്രധാനമായും എണ്ണയ്ക്ക് വേണ്ടി കൃഷി ചെയ്യുന്ന ഒരു വിളയാണിത്. എള്ള് വിത്തിൻ്റെ 50% വരെ എണ്ണ അടങ്ങിയിരിക്കുന്നു. 2 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഏകവർഷ ഔഷധി വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണിത്. സസ്യത്തിൽ മുഴുവനും രോമങ്ങൾ പോലെ വെളുത്ത നാരുകൾ കാണപ്പെടുന്നു. സാധാരണ 3 മാസമാണ് എള്ള് കൃഷിക്ക് വേണ്ടി വരുന്ന സമയം. ചെടി മൂടോട് പിഴുതെടുത്ത് കായ്കൾ വേർതിരിച്ചാണ് വിളവെടുക്കുന്നത്. എള്ളിൻ്റെ കായ്കൾക്ക് കത്തിക്ക എന്ന നാടൻ പേരുകൂടിയുണ്ട്.
2: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപ്പാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.
3: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. മഴക്കാല പച്ചക്കറികൾ ഈ സമയത്ത് നടാവുന്നതാണ്. സെന്റൊന്നിന് 3 കിലോ കുമ്മായമിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ്

0: തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടങ്ങളാണെങ്കിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകാവുന്നതാണ്. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കുരുമുളകിലെ ദ്രുതബാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിർത്തി നല്ലവണ്ണം ഇളക്കി ചേർത്ത് ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി തണലിൽ സൂക്ഷിക്കുക. 5 ദിവസത്തിന് ശേഷം വെള്ളം തളിച്ച് വീണ്ടും ഇളക്കി 3 ദിവസം കൂടി വയ്ക്കുക. ശേഷം ഇവ ഇളക്കി യോജിപ്പിച്ച് ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോഗ്രാം വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകിൻ തൈകൾ ഈ മാസത്തിലും നടാം. 12 മുതൽ 18 മാസം വരെ വളർച്ചയെത്തിയ നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപാദനശേഷി കൂടിയ ഇനങ്ങളാണ്. 60x60x60 സെന്റിമീറ്റർ വലിപ്പത്തിൽ കുഴികൾ 2.7x2.7 മീറ്റർ അകലത്തിൽ വടക്ക് തെക്ക് ദിശയിൽ എടുത്ത ശേഷം തൈകൾ കുഴിയുടെ നടുക്ക് നടുക. ഇതിനുശേഷം ചെടി 1 12 കിലോഗ്രാം ജൈവവളവും മേൽമണ്ണും ചേർത്ത് കുഴി മൂടുക. കുമിൽ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചുകൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം ഏതാണ്? ഉത്തരം, സിങ്ക് ആണ് ജിപ്സം ഉപയോഗിക്കുന്നതിലൂടെ മണ്ണിന് ലഭിക്കുന്ന പോഷകം.
1: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.
2: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കൈതപ്രം രചിച്ച് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകി എം ജി ശ്രീകുമാറും അഫ്സലും പാടിയ ഗാനം, ചിത്രം കല്യാണരാമൻ.

നന്ദനം ഈ ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും രാധിക തിലക്കും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ രവീന്ദ്രന്റെ ഇണം.

അടുത്ത ഗാനം കൈതപ്രം രചിച്ച് ഹെഷാം അബ്ദുൽ വഹാബ് സംഗീതം നൽകി സച്ചിൻ ബാലു, മേഘ ജോഷ്കുട്ടി എന്നിവർ പാടിയ ഗാനം ചിത്രം ഹൃദയം.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ, രാജീവം

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം യേശുദാസ് പാടിയത് ചിത്രം മീൻ. ഗാനരചന യൂസഫ് ഇലക്കേച്ചേരി, സംഗീത സംവിധാനം ജി ദേവരാജൻ.

0: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നമ്മുടെ നാട്ടുകാർ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി അത്ഭുതകരമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവരെക്കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പുതിയൊരു പ്രചോദനം ലഭിക്കും. അത്ലറ്റിക്സിൽ രാജ്യത്തിന്റെ അത്തരമൊരു നേട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മൻ കി ബാത് പരിപാടി ആരംഭിക്കാം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നാഷണൽ സീനിയർ അത്ലറ്റിക്സ് ഫെഡറേഷൻ കോമ്പറ്റീഷൻ നടന്നു. ഏകദേശം 800 അത്ലറ്റുകൾ അതിൽ പങ്കെടുത്തു. അവർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നു. 4 വ്യത്യസ്ത

0: ഇനങ്ങളിലായി 4 ദേശീയ റെക്കോർഡുകൾ തകർന്നു. ഗുരീന്ദർ വീർ സിംഗ്, വിശാൽ ടി കെ, തേജസ്വിൻ ശങ്കർ, ദേവ് മീണ, കുൽദീപ് കുമാർ ഇവർ വ്യത്യസ്ത വിഭാഗങ്ങളിലായി പുതിയ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, രാജ്യമെമ്പാടും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇവന്റ് 100 മീറ്റർ ഓട്ടമാണ്. വെറും 2 ദിവസത്തിനുള്ളിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ഓട്ടത്തിലെ ദേശീയ റെക്കോർഡ് 3 തവണ തകർന്നു. ഈ നേട്ടം കൈവരിച്ച 2 അത്ലറ്റുകൾ ഗുരീന്ദർ വീർ സിംഗും അനിമേഷ് കുജൂറുമാണ്. ഇത്തവണ മൻ കി ബാത്ത് പരിപാടിയിൽ ഈ 2 അത്ലറ്റുകളുമായി സംസാരിക്കാമെന്ന് ഞാൻ കരുതുന്നു. ഹലോ അനിമേഷ്. ഹലോ ഗുരീന്ദർ വീർ. നമസ്കാരം. സത് ശ്രീ അകാൽ.
1: നമസ്കാരം സാർ. നമസ്കാരം.
2: നമസ്കാരം സാർ.
0: നിങ്ങളൊരു മികച്ച നേട്ടമാണല്ലോ കൈവരിച്ചത്. നിങ്ങളുടെ കൂട്ടുകെട്ടും ഒരു മികച്ച നേട്ടം കൈവരിച്ചു. സംഗീതത്തിൽ നമ്മൾ ജുഗൽബന്ദി കണ്ടിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ കായിക മത്സരങ്ങളിലും ഇങ്ങനെ ജുഗൽബന്ദി കാണുന്നു. ഒരാൾ വെല്ലുവിളി ഉയർത്തുമ്പോൾ മറ്റേയാളത് ഏറ്റെടുക്കുന്നു, അത് വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങളുടെ വിഷയം വളരെ രസകരമായിരുന്നു. മൻ കി ബാത് ശ്രോതാക്കൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ചും അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
1: ഹലോ സാർ, എൻ്റെ പേര് അനിമേഷ് കുജൂർ. 200 മീറ്ററിലും 400 മീറ്ററിലും ഞാൻ ദേശീയ റെക്കോർഡ് ഇടവയാണ്. ഞാൻ ഛത്തീസ്ഗഡ്കാരനാണ് സാർ. ഇപ്പോൾ ഞാൻ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഒരു ഏഷ്യ മെഡലും വേൾഡ് യൂണിവേഴ്സിറ്റി ഗെയിംസിൽ മെഡലും നേടി. 2021 സ്കൂളിൽ നിന്ന് പാസ്സായപ്പോൾ ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചു. ഞാൻ അംബികാപൂരിലെ സൈനിക സ്കൂളിൽ നിന്ന് പാസ്സായ ആളാണ്. ഞാൻ നേരത്തെ ഫുട്ബോൾ കളിച്ചിരുന്നു. കോവിഡ് കാലഘട്ടത്തിൽ എൻ്റെ മാതാപിതാക്കൾ എനിക്കും പുറത്തുപോയി ഓടാനും കളിക്കാനും സ്വാതന്ത്ര്യം നൽകാറുണ്ടായിരുന്നു. കോവിഡ് കാലം കഴിയാറായപ്പോൾ എൻ്റെ ഫുട്ബോൾ സുഹൃത്തുക്കൾ എന്നോടൊരു സംസ്ഥാന മീറ്റ് നടക്കാനിരിക്കുന്നുവെന്നും പോയി പങ്കെടുക്കണമെന്നും പറഞ്ഞു. ഞാൻ പങ്കെടുത്തു. അവിടെ നിന്ന് ദേശീയതല സെലക്ഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ദേശീയ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ന് ഞാൻ ഭാരതത്തെ അന്താരാഷ്ട്ര തലത്തിൽ പ്രതിനിധീകരിക്കുന്നു.
0: ഗുരീന്ദർ വീർ പറയൂ.
3: ഹലോ സാർ, എൻ്റെ പേര് ഗുരീന്ദർ വീർ. ഞാൻ ഇന്ത്യൻ നാവികസേനയിലൊരു പെറ്റി ഓഫീസറാണ്. ഭാരതത്തിലെ ഏറ്റവും വേഗതയേറിയ സ്പ്രിൻ്ററാണ് ഞാൻ. 100 മീറ്ററിൽ 10.09 എന്ന ദേശീയ റെക്കോർഡ് ഞാനിപ്പോൾ നേടി. 10.1 ബാരിയറിന് താഴെ ഓടിയെത്തുന്ന ആദ്യത്തെ ഭാരതീയനാണ് ഞാൻ. ട്രാക്കിലും യൂണിഫോമിലും എൻ്റെ രാജ്യത്തെ സേവിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. എൻ്റെ അച്ഛനും മുത്തച്ഛനും സ്പോർട്സിൽ സജീവമായിരുന്നു. ദീപാവലി, ന്യൂഇയർ തുടങ്ങിയ ആഘോഷങ്ങൾ വരുമ്പോഴെല്ലാം വീട് വൃത്തിയാക്കുന്നത് ഭാരതീയരുടെ സംസ്കാരമാണല്ലോ. ഞാൻ എൻ്റെ അച്ഛൻ്റെ ട്രോഫികളും മെഡലുകളും വൃത്തിയാക്കുമായിരുന്നു. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുമായിരുന്നു. ഏതെങ്കിലും ട്രോഫി വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തോട് ഈ ട്രോഫി എവിടെയാണ് നേടിയത്, ഈ മെഡൽ എവിടെയാണ് നേടിയത്, ഈ ഫോട്ടോ എപ്പോഴാണ് എടുത്തത് എന്നൊക്കെ ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹം എന്നോട് അദ്ദേഹത്തിൻ്റെ കഥ പറയുമായിരുന്നു. ഞാൻ ഇവിടെ കളിക്കാൻ പോയി, ഞാൻ ഈ ദേശീയ മെഡൽ നേടി, എൻ്റെ ടീമിനെ ഞാൻ ജയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു എനിക്കും ഏതെങ്കിലും സ്പോർട്സിൽ പങ്കെടുക്കണമെന്ന്. അദ്ദേഹം രാവിലെ ഓടാൻ പോകുമായിരുന്നു. എന്നെയും കൂടെ കൂട്ടണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം എന്നെ കൂടെ കൊണ്ടുപോകാൻ തുടങ്ങി. അദ്ദേഹം സ്പോർട്സിൽ പഠിച്ചതെല്ലാം എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ താല്പര്യം വളർന്നു. ലോക റെക്കോർഡ് തകർക്കുന്ന ഉസൈൻ ബോൾട്ടിൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതിലൊരു രസകരമായ കഥയുണ്ട്. ഞാൻ ടി വി കാണുമ്പോൾ എൻ്റെ അമ്മ മോനെ പഠിക്കാൻ സമയമായി, നീ പഠിക്കണം എന്ന് പറഞ്ഞ് ടി വി ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇന്ന് എന്നെ ടി വി കാണാൻ അനുവദിക്കുന്നില്ല, ഒരു ദിവസം വരും, അന്ന് അമ്മ എന്നെ ടി വിയിൽ നോക്കി ഗുരീന്ദർ ഓടുന്നത് കണ്ടോ എന്ന് പറയും. ഞാൻ ഓടുന്നത് ടി വിയിൽ കാണുമ്പോൾ ഇന്ന് എൻ്റെ അമ്മ സന്തോഷിക്കുന്നു, എനിക്കും സന്തോഷം തോന്നുന്നു.
0: നിങ്ങൾ പറഞ്ഞത് വളരെ ഗംഭീരമായ കാര്യമാണ്.
3: അതെ സാർ, ഞാനൊരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അച്ഛൻ വോളിബോൾ കളിക്കാറുണ്ടായിരുന്നു. കുടുംബത്തിലെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം കായിക മത്സരങ്ങൾ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ സ്വപ്നം പൂർത്തീകരിക്കപ്പെടാതെ ശേഷിച്ചു. ആ സ്വപ്നം എന്നിലൂടെ സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹം കരുതി. ഞങ്ങൾ സംസാരിക്കുമ്പോൾ മിൽഖാ സിംഗിൻ്റെ കഠിനാധ്വാനത്തെക്കുറിച്ച് പറയുമായിരുന്നു. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന് അദ്ദേഹത്തോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു സ്വപ്നങ്ങൾ വെറുതെ സാക്ഷാത്കരിക്കപ്പെടില്ല, അതിനായി ഹാർഡ് വർക്ക് ചെയ്യണം, കഠിനാധ്വാനം ചെയ്യണം എന്ന്. മിൽഖാ സിംഗ് രാപകൽ പരിശീലിച്ചിരുന്നു.

0: അദ്ദേഹം വെയിലത്ത് ഓടുമായിരുന്നു, രക്തം ഛർദ്ദിച്ചിരുന്നു. ആ കഠിനാധ്വാനം എനിക്ക് പ്രചോദനം നൽകി. ഞാൻ ഓട്ടക്കാരനാവുകയാണെങ്കിൽ എൻ്റെ രാജ്യത്തിനായി ഒരു മെഡൽ നേടണമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ 100 മീറ്റർ ഓട്ടം തിരഞ്ഞെടുക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, 100 മീറ്റർ ചെയ്യരുത്, 100 മീറ്റർ ഓട്ടം ഭാരതീയർക്ക് ചേരുന്നൊരു മത്സരമല്ല, ഭാരതീയരുടെ ശരീരം 100 മീറ്റർ ഓട്ടത്തിന് വഴങ്ങുന്നതല്ല. അപ്പോഴൊക്കെ ഞാനും എൻ്റെ അച്ഛനും പറയുമായിരുന്നു, ഗുരീന്ദർ ഇത് തിരഞ്ഞെടുത്തു, ഞങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നവരോടൊക്കെ ഞങ്ങളത് ചെയ്തു കാണിക്കും എന്ന് ഞങ്ങൾ പറയും. നീ അത് ചെയ്യും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ വിശ്വാസം എന്നിൽ അർപ്പിച്ചപ്പോൾ ആ വിശ്വാസത്തെ എൻ്റെ ശക്തിയാക്കി മാറ്റി മുന്നോട്ട് പോയി. ഇന്ന് ഓരോ ഭാരതീയനും പറയുന്നു ഭാരതീയർക്ക് വേഗത്തിൽ ഓടാൻ കഴിയുമെന്ന്.
1: നോക്കൂ, നിങ്ങൾ രണ്ടുപേരും ഗംഭീരമാക്കി. വെറും 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 3 തവണ ദേശീയ റെക്കോർഡ് തകർത്തു. ഗുരീന്ദർ വീർ പറഞ്ഞതുപോലെ 100 മീറ്റർ ഓടുമ്പോൾ ഭാരതീയർക്കിതിനുള്ള ശരീരമില്ലെന്ന് ആളുകൾ പറയുന്നു. ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നിട്ടും നിങ്ങൾ വിജയിച്ചു. അതിനാൽ നിങ്ങൾ രണ്ടുപേരിൽ നിന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തായിരുന്നു നിങ്ങളുടെ അഭിനിവേശം? എങ്ങനെയായിരുന്നു നിങ്ങളുടെ വാശി? നിങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നു? നിങ്ങളത് എങ്ങനെ ചെയ്തു? അത് എത്ര ബുദ്ധിമുട്ടായിരുന്നു? മൻ കി ബാത് ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു.
0: സാർ, ഞാൻ ഗുരീന്ദർ. ആദ്യകാലത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ തിരഞ്ഞെടുത്തത് ശരിയാണോ, എനിക്ക് പലപ്പോഴും സംശയമുണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലായ്പ്പോഴും ജയിക്കാറില്ല. ഞാൻ തോറ്റപ്പോൾ, ഞാൻ നന്നായി പ്രകടനം നടത്താത്തപ്പോൾ, എനിക്ക് പരിക്കേറ്റപ്പോഴൊക്കെ എൻ്റെ കുടുംബം എന്നെ പിന്തുണച്ചു. ഒരു ദിവസം മോശമായി എന്ന് വെച്ച്, ഒരു വർഷം മോശമായി എന്ന് വെച്ച് അത് നമ്മുടെ ജീവിതത്തെ ആകെ നശിപ്പിക്കുകയൊന്നുമല്ല. സ്വപ്നം കാണുന്നത് നിർത്തരുത്. നീ അത് ചെയ്തില്ലെങ്കിൽ മറ്റാരും അത് ചെയ്യില്ലെന്ന് എൻ്റെ പരിശീലകനും എന്നെ പഠിപ്പിച്ചു. അതിനാൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ ഒരിക്കലും തകരില്ല.
1: അനിമേഷ്.
2: സാർ, 2021 ഞാൻ അത്ലറ്റിക്സ് ആരംഭിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറയുമായിരുന്നു, നോക്കൂ, ഇതൊരു പുതിയ മേഖലയാണ്, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ഈ മേഖലയിൽ വന്നു, ഞാൻ തീർച്ചയായും അത് ചെയ്യും. എൻ്റെ അച്ഛൻ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, കാരണം എല്ലാവരും അത് ചെയ്യണം, ഇത് ചെയ്യണമെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ വളരെ കുറച്ച് പേർ മാത്രമേ അത് ചെയ്ത് കാണിക്കൂ. നീ ഈ മേഖലയിലേക്ക് വന്നല്ലോ, ഇതിൽ ഉറച്ചു നിൽക്കുക, ഇതിൽ മുന്നേറുക. നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ലഭിക്കും. എല്ലാത്തിനും ഞങ്ങൾ നിന്നെ പിന്തുണയ്ക്കും. ഫാമിലി സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് എല്ലാം നിനക്ക് ഉറപ്പുവരുത്തും. നീ കഠിനാധ്വാനം ചെയ്യുക. ഭാരതീയർക്ക് ഓടാൻ കഴിയുമെന്ന് നാട്ടുകാരെ കാണിക്കുക. കാരണം ഭാരതീയരുടെ ജീനുകൾ sub-10 അല്ലെങ്കിൽ sub-10.1 ഓടാൻ കഴിയുന്ന തരത്തിലല്ല എന്നും, ഭാരതീയർക്ക് സ്പ്രിൻ്റ് ചെയ്യാൻ കഴിയുമോ എന്നും ഒക്കെ ആളുകൾ എന്നോട് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാരതീയർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തെളിയിച്ചിരിക്കുന്നു. നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒന്നുമില്ല, വിചാരിച്ചാൽ നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അതിനാൽ സാർ, ഇതെല്ലാം എന്നെ വളരെയധികം പ്രചോദിപ്പിക്കുന്നു. ഞങ്ങൾ പരിശീലനം നടത്തുമ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ടൈമിംഗ് മറികടക്കുന്നു. മറ്റ് ഭാരതീയരും ഇത് കാണുന്നു. ഭാരതീയർക്ക് ഇത് ചെയ്യാൻ കഴിയും. ഞങ്ങൾ ഇനിയും ചെയ്യും സാർ. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോമൺവെൽത്ത് ഗെയിമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. വരാനിരിക്കുന്ന മത്സരത്തിൽ ഞങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെക്കും.
1: ശരി, നോക്കൂ, എനിക്ക് കൗതുകകരമായ ഒരു കാര്യം പറയാനുണ്ട്. ആളുകൾക്കും അത് ഇഷ്ടപ്പെടും. നിങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടു. നീ എൻ്റെ റെക്കോർഡ് തകർത്താൽ ഞാൻ നിന്റെ റെക്കോർഡ് തകർക്കുമെന്ന് നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു? ആദ്യം അനിമേഷ് എന്നോട് പറയൂ.
2: സാർ, ആദ്യത്തെ റെക്കോർഡ് 10.18 ആയിരുന്നു, അത് എൻ്റേതായിരുന്നു. തുടർന്ന് സെമി ഫൈനലിൽ ഗുരീന്ദർ വീർ ഭയ്യ 10.17 ചെയ്തുകൊണ്ട് അത് തകർത്തു. രണ്ടാമത്തെ സെമി ഫൈനലിൽ 10.15 ചെയ്തുകൊണ്ട് ഞാൻ വീണ്ടും അത് തകർത്തു. എൻ്റെ സെമി ഫൈനൽ നടന്നപ്പോൾ ഞാൻ കരുതി കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ഇന്ന് റെക്കോർഡുകൾ തകർത്തു. മത്സരത്തിൽ റൈവലറി പതിവാണ്. മുമ്പ് ഞങ്ങൾ സൗദി അറേബ്യയിലും മത്സരിക്കാൻ പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അവിടെ റൂംമേറ്റുകളായിരുന്നു. ഭാരതത്തിൻ്റെ കുതിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ രണ്ടുപേരും അവിടെ ദൃഢത നിശ്ചയം ചെയ്തിരുന്നു. അത് നമ്മുടെ കൈകളിലാണ്. നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കും.
1: ഗുരീന്ദർ വീർ, നിങ്ങൾക്കെന്താണ് പറയാനുള്ളത്?
0: നന്നായി ഓടുമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചിരുന്നു. പരസ്പരം ആവശ്യമുള്ളപ്പോഴെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഈ റെക്കോർഡ് നേടുന്നതിന് മുൻപ് ഞാൻ റെക്കോർഡിട്ടു,

0: നിങ്ങൾ പങ്കെടുത്ത മത്സരങ്ങൾ രാജ്യത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിച്ചു. ഭാവിയിൽ രാജ്യത്തെ ഈ മേഖലയിൽ മുന്നോട്ടു കൊണ്ടുപോകുന്ന തരത്തിൽ എത്രമാത്രം പോസിറ്റീവ് മനോഭാവത്തോടെയാണ് നിങ്ങൾ പ്രവർത്തിച്ചത്? നിങ്ങളുടെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കളിക്കാനും പരസ്പരം വെല്ലുവിളിക്കാനും മുന്നോട്ടു പോകാൻ പരിശ്രമിക്കാനും വീണ്ടും പരസ്പരം മുന്നോട്ടു പോകാൻ സഹായിക്കാനുമുള്ള അത്ഭുതകരമായ ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമമായ അഭിനന്ദനങ്ങൾ, എൻ്റെ ആശംസകൾ. നിങ്ങൾ രാജ്യത്തിൻ്റെ കീർത്തി വർദ്ധിപ്പിക്കും. നിങ്ങൾ ഇതുപോലെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, പുരോഗതിയുണ്ടാകും, എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ആശംസകൾ.
1: നന്ദി സർ, നന്ദി.
2: നന്ദി സർ,
0: വളരെ നന്ദി. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇപ്പോൾ രാജ്യത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കൊടും ചൂടാണ്. ശക്തമായ വെയിൽ, ചൂടുള്ള കാറ്റ്, അത്തരം കാലാവസ്ഥയിൽ സ്വയം ശ്രദ്ധിക്കേണ്ടത് നിർണായകമാണ്. വെള്ളം കുടിക്കുന്നത് തുടരുക. നിങ്ങൾ വെയിലത്ത് പോകേണ്ടി വന്നാൽ ജാഗ്രത പാലിക്കുക. ഇക്കാര്യത്തിൽ വിവിധ സർക്കാർ വകുപ്പുകൾ പുറപ്പെടുവിച്ച മാർഗനിർദ്ദേശങ്ങൾ മറക്കരുത്. സുഹൃത്തുക്കളെ, ഇവിടെ ചൂടിനെ ചെറുക്കാനുള്ള മാർഗം പലപ്പോഴും അടുക്കളയിലാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് അടുക്കളയിലെ രുചികൾ മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചില സ്ഥലങ്ങളിൽ കൂജയിൽ നിന്നുള്ള വെള്ളമാണെങ്കിൽ ചിലയിടത്ത് തൈര് പച്ചമാങ്ങ പാനീയമുണ്ടാക്കുന്നു. അങ്ങനെ അങ്ങനെ നാടൻ പാനീയങ്ങളുടെ കാലം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഭാരതീയ പാനീയങ്ങൾ പരിചിതമാണ്. നിങ്ങൾ വടക്കേ ഇന്ത്യ സന്ദർശിക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പച്ചമാങ്ങയുടെ രുചി പകരുന്ന ആംപന്നയും അതുവഴി ചൂടിൽ നിന്ന് ആശ്വാസവും ലഭിക്കും. പഞ്ചാബിലേക്കും ഹരിയാനയിലേക്കും പോകുമ്പോൾ ഒരു വലിയ ഗ്ലാസ്സിൽ ലസ്സി കാണാം. രാജസ്ഥാനിലും ഗുജറാത്തിലും എല്ലാ ഭക്ഷണത്തിനും മോര് ഒരു കൂട്ടായി മാറുന്നു. മാത്രമല്ല, ബീഹാർ, ജാർഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ സത്തു സർബത്ത് ഗംഭീരമാണ്. അത് വയറ് നിറയ്ക്കുകയും ശക്തി നൽകുകയും ചെയ്യുന്നു. കൊങ്കണിലെയും ഗോവയിലെയും കോകം സർബത്തും സോൾകടിയും ദക്ഷിണേന്ത്യയിലെ പാനകം, മോര്, സംഭാരം, ഒഡീഷയിലെ ബേൽപന എന്നിവയും വെറും പാനീയങ്ങളല്ല, ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളുടെ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ്. അവ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്നതിൻ്റെ സത്യയെയും പ്രതിഫലിപ്പിക്കുന്നു. ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കണം, ഇവയിൽ മിക്കതും നമ്മുടെ സ്വന്തം അടുക്കളകളിൽ നിന്നും നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും കളപ്പുരകളിൽ നിന്നും വന്നതാണ്. ബ്രാൻഡിംഗ് ഇല്ല, പക്ഷേ അവ തലമുറകളുടെ അനുഭവം പേറുന്നു. വേനൽക്കാലത്ത് നിങ്ങളും ഈ നാടൻ പാനീയങ്ങൾ ആസ്വദിക്കണം. സുഹൃത്തുക്കളെ, വേനൽക്കാലം വരുമ്പോൾ എല്ലാ വീട്ടിലും മറ്റൊരു ചർച്ചാവിഷയം ആരംഭിക്കുന്നു, മാമ്പഴം. മാമ്പഴം ഒരു സാധാരണ ചർച്ചാവിഷയമാണ്. വേനൽക്കാലത്ത് മാമ്പഴം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു വീടും ഭാരതത്തിലില്ല. ഓരോ പ്രദേശത്തിനും അതിൻ്റേതായ മാമ്പഴം, സ്വന്തം രുചി, സ്വന്തം സുഗന്ധം എന്നിവയുണ്ട്. മഹാരാഷ്ട്രയിലും കൊങ്കണിലും ഹാപ്പുസ്, അൽഫോൻസോ, ഗുജറാത്തിൽ കേസർ ഇവയാണ് ഏറ്റവും മികച്ച മാമ്പഴ ഇനങ്ങൾ. ഉത്തർപ്രദേശിലെ ദസഹരി, എൻ്റെ കാശിയിലെ ലാംഗ്ര. ലാംഗ്ര മാമ്പഴത്തിന് ഒരു പ്രത്യേക ഗുണമുണ്ട്. പഴുത്തതിനു ശേഷവും അതിൻ്റെ നിറം പലപ്പോഴും പച്ചയായി തന്നെ തുടരും. ദൂരെ നിന്നുപോലും സുഗന്ധം തിരിച്ചറിയാൻ കഴിയുന്ന ബീഹാറിലെ ജർദാലു, ചൌസ, മാൾഡ, ആളുകൾക്ക് ഓരോരോ പേരുമായി ബന്ധപ്പെട്ട ഓർമ്മകളുണ്ട്. ദക്ഷിണഭാരതത്തിലേക്ക് പോയാൽ ബംഗനപ്പള്ളി, തോതാപുരി, നീലം, മൽഗോവ, ബംഗാളിലെ ഹിംസാഗർ, ഒഡീഷയിലെ, ആന്ധ്രാപ്രദേശിലെ സുവർണരേഖ എന്നിവയുമുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സ്ഥലം മാറുന്നതിനനുസരിച്ച് മാമ്പഴത്തിൻ്റെ രൂപവും നിറവും രുചിയും മാറുന്നു. സുഹൃത്തുക്കളെ, മാമ്പഴത്തിൻ്റെ ഈ യാത്ര ഇപ്പോൾ ഗ്രാമത്തിൽ നിന്ന് ആഗോള വിപണിയിലേക്ക് എത്തുകയാണ്. ഇന്ന് മൻ കി ബാത്ത് വഴി മാമ്പഴ ഉൽപ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എൻ്റെ കർഷക സഹോദരീ സഹോദരന്മാരെ ഞാൻ പ്രശംസിക്കുന്നു. നിങ്ങൾ സാധാരണ കർഷകർ മാത്രമല്ല, രാജ്യത്തിൻ്റെ കാർഷിക സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ പ്രത്യേകതയുള്ളവരാണ്. നിങ്ങൾ ഇതുപോലെ ജനപ്രിയരായിരിക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ വേനൽക്കാല ദിവസങ്ങളിൽ സ്കൂളുകൾ

നിങ്ങൾക്ക് അവധിയുള്ളപ്പോൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു ക്ലാസ്സിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സുഹൃത്തുക്കളെ, ഒരു സാഹചര്യം സങ്കൽപ്പിക്കുക. കുട്ടികളും പ്രായമായവരും ഒരുപോലെ പഠിക്കുന്ന ഒരു സ്കൂൾ. അവിടെ ഫീസില്ല, വലിയ കെട്ടിടങ്ങളില്ല, ക്ലാസ് മുറികളില്ല. ഏറ്റവും രസകരമെന്ന് പറയട്ടെ, നദിയിൽ ക്ലാസുകൾ നടക്കുന്നു. സുഹൃത്തുക്കളെ, ഇതൊരു കെട്ടുകഥയല്ല, ഇത് യഥാർത്ഥമായ ഒരു ഇനീഷ്യേറ്റീവാണ്. കേരളത്തിലെ ആലുവയിൽ സജീവാലശ്ശേരിൽ ഒരു നീന്തൽ ക്ലബ്ബ് നടത്തുന്നു. ഇതുവരെ 15,000-ൽ അധികം ആളുകൾ ഇവിടെ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികളെപ്പോലും സജി നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ശ്രമത്തിനു പിന്നിൽ ആഴത്തിലുള്ള നൊമ്പരം ഒളിഞ്ഞിരിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിരവധി വിദ്യാർത്ഥികൾ ബോട്ടപകടത്തിൽ മരണപ്പെട്ടു. ആ സംഭവം സജിയെ വല്ലാതെ ഉലച്ചു. കുട്ടികൾക്ക് നീന്താൻ അറിയാമായിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരും രക്ഷപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം കരുതി. അവിടെ നിന്നാണ് തന്റെ ദൗത്യം ആരംഭിച്ചത്. സുഹൃത്തുക്കളെ, സജീവാലശ്ശേരിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയൊരു പാഠമാണ്. സേവനത്തിന് വലിയ വിഭവങ്ങൾ ആവശ്യമില്ല, വേണ്ടത് നല്ല ഉദ്ദേശ്യവും സ്ഥിരമായ പരിശ്രമവുമാണ്. ഇവ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അടുത്തിടെ എനിക്ക് യൂറോപ്പിലെ നെതർലാൻഡ്സ് സന്ദർശിക്കാൻ അവസരം ലഭിച്ചു. ഞാൻ അവിടെ നിരവധി യോഗങ്ങളിൽ പങ്കെടുത്തു. ഈ സമയത്ത് ഓരോ ഭാരതീയനും അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടായി. നെതർലൻഡ്സിൽ നടന്ന ഒരു പ്രത്യേക ചടങ്ങിൽ ചോള കാലഘട്ടത്തിലെ പുരാതന ചെമ്പ് തകിടുകൾ ഭാരതത്തിന് അവർ തിരികെ തന്നു. നെതർലൻഡ്സിന്റെ പ്രധാനമന്ത്രിയും ആ പരിപാടിയിൽ പങ്കെടുത്തു. ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ഭാരതത്തിൽ നിന്നും വിദേശത്തുനിന്നും എനിക്ക് തുടർച്ചയായ സന്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ആളുകൾ സന്തോഷവും അഭിമാനവും പ്രകടിപ്പിക്കുന്നു. ലോകമെമ്പാടുമുള്ള തമിഴർ അവയെപ്രതി ഉത്സാഹഭരിതരാണ്. സുഹൃത്തുക്കളെ, ഈ ചെമ്പ് തകിടുകളെക്കുറിച്ച് ആളുകൾക്കിടയിൽ വളരെയധികം ജിജ്ഞാസയുണ്ട്. അതിനാൽ ഇന്ന് അവയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. 21 വലുതും 3 ചെറുതുമായ ചെമ്പ് തകിടുകൾ ഉണ്ട്. ഇവ പ്രധാനമായും രാജേന്ദ്ര ചോളൻ ഒന്നാമൻ രാജാവ് തന്റെ പിതാവായ രാജരാജ ചോളൻ നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതുമായി ബന്ധപ്പെട്ടതാണ്. ആനൈമംഗലം ഗ്രാമം ഒരു ബുദ്ധവിഹാരത്തിന് ദാനം ചെയ്തതിനെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ ചെമ്പുതകിടുകൾ ചോളരാജവംശത്തിന്റെ നേട്ടങ്ങളെയും വിവരിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ ശക്തമായ നാവിക ശക്തിയെ ഇവ വെളിപ്പെടുത്തുന്നു. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായുള്ള അവരുടെ ബന്ധത്തെക്കുറിച്ചുള്ള വിവരങ്ങളും ഇതിൽ നിന്നും ലഭിക്കുന്നു. ചോള സാമ്രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിലും സംസ്കാരത്തിലും നാം എല്ലാവരും വളരെയധികം അഭിമാനിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിന്റെ ഇത്തരം അമൂല്യമായ പൈതൃകങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ സർക്കാർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഗ്യാൻ ഭാരതം എന്ന ദൗത്യത്തിനു കീഴിൽ ഛത്തീസ്ഗഡിലെ മൽഹാറിൽ ഒരു പ്രധാന കണ്ടെത്തൽ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അപൂർവമായ 3 ചെമ്പ് തകിടുകൾ കിട്ടിയിട്ടുണ്ട്. ഇവ പാണ്ഡുവംശി രാജവംശത്തിലെ മഹർഷി ബാലാർജുനന്റെ ഭരണകാലവുമായി ബന്ധപ്പെട്ടതാണെന്ന് കരുതുന്നു. ഈ ലിഖിതങ്ങൾ 6-7 നൂറ്റാണ്ടുകളിലേതാണെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു. 1500 വർഷം പഴക്കമുള്ള ഈ ചെമ്പ് തകിടുകൾ പുരാതന ബ്രാഹ്മി ലിപിയിലും പാലിഭാഷയിലുമാണ് എഴുതിയിരിക്കുന്നത്. ഇവയിൽ നിന്ന് അക്കാലത്തെ ഭരണസംവിധാനത്തെക്കുറിച്ചും മതത്തെയും സംസ്കാരത്തെയും കുറിച്ചും സുപ്രധാന വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഭാരതത്തിൽ നമുക്ക് ജ്യോതിശാസ്ത്രത്തോട്, അതായത് ആസ്ട്രോണമിയോട് എപ്പോഴും ഒരു പ്രത്യേക ആകർഷകത്വം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിരീക്ഷണശാലകൾ നിലവിലുണ്ട്. ഇവിടെ അത്ഭുതകരമായ ഗണിതശാസ്ത്ര കണ്ടെത്തലുകൾ നടന്നിട്ടുണ്ട്. നാവിഗേഷനായാലും പഞ്ചാംഗമായാലും നമ്മുടെ ഉത്സവങ്ങളായാലും ഇവയ്ക്കെല്ലാം ആകാശവുമായും നക്ഷത്രങ്ങളുമായും ബന്ധമുണ്ടായിരുന്നു. ജ്യോതിശാസ്ത്രം ഓരോ തലമുറയിലും കൗതുകം ഉണർത്തിയിട്ടുണ്ട്.
അത് പര്യവേക്ഷണത്തിന് അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ യുവാക്കളിലും ഇതിനെക്കുറിച്ച് വലിയ ഉത്സാഹം കാണുന്നു. ഇപ്പോൾ നിങ്ങളും കാണുന്നുണ്ടാകുമല്ലോ, രാജ്യത്തുടനീളം ജ്യോതിശാസ്ത്ര കൂട്ടായ്മകൾ അതിവേഗം പ്രചാരം നേടുന്നു. വലിയ നഗരങ്ങൾ മുതൽ ചെറിയ പട്ടണങ്ങൾ വരെയും വിദ്യാലയങ്ങൾ മുതൽ ഉദ്യാനങ്ങൾ വരെയും ഇവരുടെ പ്രവർത്തനങ്ങൾ കാണാൻ സാധിക്കുന്നു. എനിക്ക് ബാംഗ്ലൂർ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയെക്കുറിച്ച് വിവരം ലഭിച്ചു. ഇവിടെ നിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. ഈ സ്ഥാപനം ഗ്രാമപ്രദേശങ്ങളിൽ ജ്യോതിശാസ്ത്രത്തിന് പ്രചാരം നൽകാനുള്ള ഒരു ദൗത്യവും ആരംഭിച്ചിട്ടുണ്ട്. ഖഗോൾ മണ്ഡൽ എന്ന സംഘം 30 മണിക്കൂർ ദൈർഘ്യമുള്ള വളരെ പുതുമയുള്ള ഒരു പഠന പരിപാടി തുടങ്ങിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, രാത്രിയിൽ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കുന്നത് തന്നെ ഒരത്ഭുതകരമായ അനുഭവമാണ്. ആസ്ട്രോ കേരള എന്നുപേരുള്ള ഒരു സ്ഥാപനം രാത്രികാല നിരീക്ഷണ ക്യാമ്പുകളും പരിശീലന കളരികളും സംഘടിപ്പിക്കുന്നു. ഇവിടെ യുവ സുഹൃത്തുക്കൾ ദൂരദർശിനി നിർമ്മിക്കാനും നക്ഷത്ര ഭൂപടങ്ങൾ ഉപയോഗിക്കാനും പഠിക്കുന്നു. രാജ്കോട്ടിലെ ബിഗ് ബാങ് ആസ്ട്രോണമി ക്ലബ് ഗിർവനങ്ങൾ മുതൽ കച്ചിലറാൻ വരെ നിരവധി ജ്യോതിർവിദ്യ പരിസംസ്ഥ വാനനിരീക്ഷണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇത് വാനനിരീക്ഷണ രംഗത്തെ ഏറ്റവും പഴയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇവിടെ നിരീക്ഷണ സൗകര്യങ്ങൾക്കൊപ്പം പുസ്തകങ്ങൾ, ഗ്രന്ഥശാല, ദൂരദർശിനി ഗ്രന്ഥശാല എന്നിവയുമുണ്ട്. ISASEയെക്കുറിച്ചും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾ നയിക്കുന്ന രാജ്യവ്യാപക ശൃംഖലയാണ്. അത് വാനനിരീക്ഷണത്തെയും ജ്യോതിർഭൗതികത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഇഷ്ടങ്ങൾക്കായി സമയം കണ്ടെത്തുകയും തുടർച്ചയായി പുതിയ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒരു വാനനിരീക്ഷണ സംഘത്തിൽ തീർച്ചയായും ചേരണമെന്നും ഈ അവധിക്കാലത്ത് ഏതെങ്കിലും ഒരു നക്ഷത്ര ബംഗ്ലാവ് കൂടി തീർച്ചയായും സന്ദർശിക്കണമെന്നും ഞാൻ യുവാക്കളോട് അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, മൻ കി ബാത്ത് പരിപാടി ടെലിവിഷനിൽ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു ദൃശ്യം തീർച്ചയായും കാണണമെന്നാണ്. ഈ ദൃശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വലിയ ചർച്ചയായി. അതിൽ കുറച്ചുപേർ വളരെ ക്ഷമയോടെയും ശ്രദ്ധയോടെയും ഒരു ഗംഗാ ഡോൾഫിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ശ്രമത്തിന് ഏകദേശം 13 മണിക്കൂർ എടുത്തുവെന്നറിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ഒടുവിൽ ആ ഡോൾഫിൻ രക്ഷപ്പെട്ടു. സുഹൃത്തുക്കളെ, ഇതിൽ ഭാരതത്തിലെ ആദ്യത്തെ ഗംഗാ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസിന് വലിയൊരു പങ്കുണ്ട്. ഈ സംഭവം ഉത്തർപ്രദേശിലാണ് നടന്നത്. അവിടെ ഒരു ഗംഗാ ഡോൾഫിൻ കനാലിൽ കുടുങ്ങിപ്പോയിരുന്നു. അങ്ങനെയൊരു സമയത്ത് നമാമി ഗംഗെ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഈ ആംബുലൻസ് അതിനൊരു പ്രതീക്ഷയായി എത്തി. പിന്നീട് വളരെ ശ്രദ്ധയോടെ അതിനെ പുറത്തെടുത്തു, അതിനെ പരിശോധിക്കുകയും ചികിത്സിക്കുകയും ചെയ്തു. അതിനുശേഷം അതിനെ സുരക്ഷിതമായി റാപ്തി നദിയിലേക്ക് വിട്ടു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ജീവൻ അതിൻ്റെ വീട്ടിലേക്ക് തിരികെ പോയി. സുഹൃത്തുക്കളെ, ഈ ഡോൾഫിൻ രക്ഷാപ്രവർത്തനത്തിനുള്ള ആംബുലൻസ് വളരെ സവിശേഷമാണ്. ഇത് സഞ്ചരിക്കുന്ന ഒരു ആശുപത്രി പോലെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഡോൾഫിനുകളെ സുരക്ഷിതമായി വയ്ക്കാനുള്ള സംവിധാനമുണ്ട്, ശ്വാസമെടുക്കാനുള്ള സൗകര്യമുണ്ട്, പ്രത്യേക സ്ട്രെച്ചറുണ്ട്, രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുണ്ട്. അതായത് ഏതെങ്കിലും ഡോൾഫിന് പരിക്കേൽക്കുകയോ കനാലിൽ കുടുങ്ങുകയോ ചെയ്താൽ അല്ലെങ്കിൽ പുഴയിൽ നിന്ന് വഴിതെറ്റിപ്പോയാൽ ഉടൻ തന്നെ അതിനെ സഹായിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, നമ്മൾ ഗംഗാ ഡോൾഫിനുകളെ രക്ഷിക്കുമ്പോൾ ഒരു ജീവിവർഗത്തെ മാത്രമല്ല രക്ഷിക്കുന്നത്, ഗംഗയുടെ ജൈവ വൈവിധ്യത്തെയാണ് രക്ഷിക്കുന്നത്. പുഴയുടെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും രക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ വരും തലമുറകൾക്കായി പ്രകൃതിയുടെ വിലമതിക്കാനാകാത്ത പൈതൃകവും നമ്മൾ സംരക്ഷിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളിൽ പലർക്കും പുഴ, കുളം, കിണർ എന്നിവയുടെ വെള്ളവുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തീർച്ചയായും ഉണ്ടാകും. ചിലർക്ക് കുളത്തിൽ നീന്തിയത് ഓർമ്മയുണ്ടാകും, ചിലർക്ക് കൂട്ടുകാരുമായി കുളക്കരയിൽ കളിച്ചത്, ചിലർക്ക് ആ മണ്ണിൻ്റെ മണം ഒക്കെ ഓർമ്മയുണ്ടാകും. കുട്ടിക്കാലത്തെ ഇത്തരം ഓർമ്മകൾ ജീവിതകാലം മുഴുവൻ
മനസ്സിൽ തങ്ങി നിൽക്കും.

സുഹൃത്തുക്കളെ, അത്തരം ഓർമ്മകളെ സംരക്ഷിക്കുന്നതിനായുള്ള പ്രചോദനാത്മകമായ ഒരു കഥ ഉത്തർപ്രദേശിലെ ബസ്തി ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ട്. ബസ്തിയിലെ ആകാശ് ഗുപ്ത തൻ്റെ ഗ്രാമത്തിലെ മനോരമ നദിയെ കാണുമ്പോൾ വളരെ ദുഃഖിതനായിരുന്നു. കാരണം താൻ കുട്ടിക്കാലത്ത് തെളിഞ്ഞതും ജീവസ്സുറ്റതുമായി കണ്ടിരുന്ന ആ നദിയിൽ കാലക്രമേണ പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടാൻ തുടങ്ങി. മാലിന്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. പരാതിപ്പെടേണ്ടതില്ല, പുതിയൊരു തുടക്കം കുറിക്കുമെന്ന് ആകാശ് തീരുമാനിച്ചു. പരാതികളില്ല, തുടങ്ങാം എന്നത് അദ്ദേഹത്തിൻ്റെ മന്ത്രമായി. അദ്ദേഹം തൻ്റെ കൂട്ടുകാരെയും കൂടെ കൂട്ടി. അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഒരു വലയും മൺവെട്ടിയും കുട്ടയും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്ന ദൃഢനിശ്ചയവുമായിരുന്നു. ഈ ചെറുപ്പക്കാർ നദിയിലേക്ക് ഇറങ്ങി കുളവാഴകൾ നീക്കം ചെയ്ത് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും പുറത്തെടുത്തു. പലപ്പോഴും ഒരു ദിവസം കൊണ്ട് 50-60 കിലോഗ്രാം വരെ മാലിന്യം നദിയിൽ നിന്ന് നീക്കം ചെയ്തു. ക്രമേണ മനോരമ നദിയുടെ ആ ഭാഗം വീണ്ടും വൃത്തിയായി. ഈ പ്രവൃത്തി ചുറ്റുമുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചു. ജനങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, സമാനമായ ഒരു പ്രചോദനാത്മക കഥ ഗോവയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഗോവയിലെ ബാലകൃഷ്ണ അയ്യ വിരമിച്ച അധ്യാപകനാണ്. എന്നാൽ സമൂഹത്തിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശം അതേപടി തുടരുന്നു. മഡ്ഡിത്വാല പ്രദേശത്തെ ജലപ്രശ്നം അദ്ദേഹത്തെ വളരെയധികം വിഷമിപ്പിച്ചു. പരിഹാരത്തിനായി അദ്ദേഹവും പ്രവർത്തിക്കാൻ തുടങ്ങി. പൈപ്പ് ലൈനുകൾ സ്ഥാപിക്കുന്നതിൽ ബാലകൃഷ്ണ പ്രധാന പങ്കുവഹിച്ചു. ഇത് നിരവധി വീടുകളിലേക്ക് വെള്ളമെത്തിച്ചു. വെള്ളത്തിനായി ദിവസവും കഷ്ടപ്പെടേണ്ടി വന്ന കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമായിരുന്നു. സുഹൃത്തുക്കളെ, കഴിഞ്ഞ മാസം എനിക്ക് വളരെ നല്ല ഒരു അനുഭവമുണ്ടായി. ഇതിന് മൻ കി ബാത്തുമായി ബന്ധമുണ്ട്. അതിനാൽ ഇന്ന് നിങ്ങളുമായി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ വെച്ച് ഒരു അധ്യാപികയെ ഞാൻ കണ്ടുമുട്ടി. ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാനവരെ കണ്ടിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നത് ഗിരിജ അമ്മയെക്കുറിച്ചാണ്. ഈ കൂടിക്കാഴ്ചയിൽ ചില യുവ വിദ്യാർത്ഥികളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഗിരിജാമ്മ ഏകദേശം 15 സ്കൂളുകൾ നടത്തുന്നു. ഇതിൽ ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയം വളരെ പ്രമുഖമാണ്. അവരുടെ രാജ്യസ്നേഹം ഓരോ ഭാരതീയനെയും പ്രചോദിപ്പിക്കുന്നു. മൻ കി ബാത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജ്യത്തെ നിരവധി സൈനികർക്ക് സംഭാവന നൽകാൻ അവർ തീരുമാനിച്ചു. ഇതിനോട് അവരുടെ എല്ലാ സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് താൽപ്പര്യമായി. ധീരരായ സൈനികർക്കായി എല്ലാ ദിവസവും 1 രൂപ സംഭാവന ചെയ്യാൻ അവർ കുട്ടികളോട് ആവശ്യപ്പെട്ടു. അതായത് ഓരോ വിദ്യാർത്ഥിയും 1 വർഷത്തിൽ 365 രൂപ ശേഖരിച്ചു. ചെറിയ സംഭാവനകളിലൂടെ ഏകദേശം 40 ലക്ഷം രൂപ അവർ സമാഹരിച്ചു. ഈ മുഴുവൻ തുകയുടെയും ഒരു ചെക്ക് ഗിരിജ അമ്മ എനിക്ക് കൈമാറി. ഞങ്ങളുടെ സംഭാഷണത്തിനിടയിൽ ഭാരതമാതാവിനോടുള്ള അവരുടെ സമർപ്പണം എത്ര ആഴത്തിലുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കി. കഴിഞ്ഞ വർഷം ചെന്നൈയിലെ ആദ്യത്തെ ഹിന്ദു വിദ്യാലയം അതിൻ്റെ 50-ാം വാർഷികം പൂർത്തിയാക്കി. രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസവും സാംസ്കാരിക പൈതൃകവും മുന്നോട്ടു കൊണ്ടുപോകുന്നതിൽ ഈ സ്കൂൾ ശൃംഖലയുടെ പങ്ക് വളരെ പ്രശംസനീയമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ ധീരരായ സൈനികർക്ക് വേണ്ടി സംഭാവന നൽകിയ വിദ്യാർത്ഥികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തിലെ ഓരോ ഗ്രാമത്തിലും നഗരത്തിലും നമ്മെ പ്രചോദിപ്പിക്കുന്ന എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. പലപ്പോഴും ഈ ശ്രമങ്ങളെക്കുറിച്ച് അധികം ചർച്ചകൾ ഉണ്ടാകാറില്ല. പക്ഷേ നമ്മൾ അവയെക്കുറിച്ച് ബോധവാന്മാരാകുമ്പോൾ നമ്മുടെ രാജ്യം അതിൻ്റെ ജനങ്ങളുടെ ശക്തിയാൽ മുന്നോട്ടു പോവുകയാണെന്ന നമ്മുടെ വിശ്വാസം കൂടുതൽ ദൃഢമാകുന്നു. എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങളുടെ ചുറ്റുമുള്ള ഇത്തരം ശ്രമങ്ങൾ തീർച്ചയായും നിങ്ങൾ കാണണം എന്നത്. സമൂഹത്തിനു വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ തിരിച്ചറിയുക, അവരെ അഭിനന്ദിക്കുക, അവരിൽ നിന്ന് പഠിക്കുക. സാധ്യമെങ്കിൽ നിങ്ങൾ സ്വയം എന്തെങ്കിലും നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അടുത്ത മാസം മൻ കി ബാത്തിൽ കൂടുതൽ പ്രോത്സാഹജനകമായ കഥകളുമായി ഞാൻ വീണ്ടും

0: നിങ്ങളോടൊപ്പം ചേരും. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം രാജീവ് ആലുങ്കൽ രചിച്ച് എം ജി ശ്രീകുമാർ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ശ്വേതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഒരു മരുഭൂമി കഥ.

കൈതപ്രത്തിന്റെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി. ജോത്സ്ന, രാജേഷ് വിജയ്, പ്രദീപ് ബാബു എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം സ്വപ്നക്കൂട്.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: തരുന്ന ജോലി ബെസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ടാർഗറ്റ് ആവുമ്പോഴത്തേക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ, നമ്മളുടെ ഒരു ബേസിക് ക്വാളിറ്റി തന്നെ നമ്മൾ ഓൾവേസ് വി വിൽ ട്രൈ ടു ഫൈൻഡ് ദ മീൻസ് എങ്ങനെയാണ് അത് വേറെ ആരും വിചാരിക്കാത്ത മാതിരി നമ്മൾ.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: സംഗീതസുധയിൽ ഇന്ന്
2: പാപനാശം ശ്രീ അശോക് രമണി പാടിയ പാപനാശം ശിവൻ കൃതികൾ കേൾക്കാം. വയലിൻ ഡൽഹി സുന്ദർരാജ്, മൃദംഗം ശ്രീമുഷ്ണം വി രാജാറാവു, ഖടം വി സുരേഷ്. ആദ്യമായി മായാമാളവ ഗൗളരാഗത്തിൽ മഹിമൈ അറിയ എന്ന കൃതി കേൾക്കാം. ആദ്യതാളം.

നിങ്ങൾ ഇതുവരെ കേട്ടത് പാപനാശം ശ്രീ അശോക് രമണി പാടിയ പാപനാശം ശിവൻ കൃതികൾ. വയലിൻ ഡൽഹി സുന്ദർരാജ്, മൃദംഗം ശ്രീമുഷ്ണം വി രാജാറാവു, ഖടം വി സുരേഷ്.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര ഡോക്യുമെന്ററി സംവിധായികയും മാധ്യമ പ്രവർത്തകയും ചലച്ചിത്ര നടിയുമായ ദീപ്തി പിള്ളാശിവൻ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
1: നമ്മളിപ്പോ ക്യാമറയും ഡ്രോണൊക്കെ ഉപയോഗിക്കുമ്പോൾ മറ്റേ സെക്യൂരിറ്റി ക്ലിയറൻസ് വേണം, അതും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് എന്ന്. ഇറ്റ് ഷുഡ് നോട്ട് കോൺട്രഡിക്ട് അതർ അവരുടെ ഇൻസ്റ്റലേഷൻസ്. അപ്പൊ അങ്ങനത്തെ ലൊക്കേഷൻസ് ഒക്കെ നമുക്ക് ചൂസ് ചെയ്യണമായിരുന്നു.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഈ രാത്രിയെ മനോഹരമാക്കുവാൻ ഒരു പിടി മധുരഗാനങ്ങളുമായി ഇതാ നമ്മുടെ നിശാസുരഭി. നിശാസുരഭിയിലെ ആദ്യ ഗാനം വയലാർ രാമവർമ്മ രചിച്ച് കെ രാഘവൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം കൊടുങ്ങല്ലൂരമ്മ.

ഈ ഗാനത്തോടെ ഇന്നത്തെ നിശാസുരഭി ഇവിടെ പൂർണ്ണമാകുന്നു. പ്രേക്ഷോതാക്കളെ, നിശാസുരഭി വീണ്ടും നാളെ രാത്രി 10:30.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം. പ്രൊഫസർ ബി സുലോചന നായർ അവതരിപ്പിച്ചത്.
1: ജലബിന്ദു നിപാതേന ക്രമശ പൂര്യതേ ഘട തഥാഹി സർവവിദ്യാനാം ധർമ്മസ്യ ച ധനസ്യ ച. മഴയത്ത് ഒരു ഒഴിഞ്ഞ കുടം വച്ചു നോക്കൂ. നാം കാവലിരിക്കാതെ തന്നെ മഴത്തുള്ളി വീണ് വീണ് ക്രമേണ കുടം നിറയുന്നു. അതുപോലെ ധർമ്മമാകട്ടെ, വിദ്യയാകട്ടെ, ഐശ്വര്യമാകട്ടെ, നാം പോലും അറിയാതെ അനുദിനം വർദ്ധിച്ചു വരും. മേലെ നിന്ന് പൊഴിയുന്ന കൃപാവർഷമാണ് മഴ. മേലെ നിന്ന് മാത്രമേ അത് താഴേക്ക് ചൊരിയൂ. ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരും, കരം കൂപ്പേണ്ടതായും വരും. ആ കാരുണ്യം കൊണ്ട് മാത്രമേ ആത്യന്തികമായി രക്ഷയുള്ളൂ. അറിവിൻ്റെ വികാസവും സ്വകർമ്മത്തിൻ്റെ ഫലമായി കിട്ടുന്ന ധനം കൊണ്ട് തൃപ്തിയടയാനുള്ള മനോഭാവവും മനസ്സിൻ്റെ താഴ്ച ഉയർച്ചയ്ക്ക് അനുസരമായാണ് ലഭിക്കുന്നത്. അമ്മയിൽ നിന്ന് ആദ്യപാഠങ്ങൾ, ആചാര്യനിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്, ഗ്രന്ഥങ്ങളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന് അറിവിൻ്റെ കരകാണാത്ത ലോകത്തിലേക്ക് കുട്ടി ഇറങ്ങിത്തിരിക്കുന്നു. ഒടുവിൽ അനാദിയായ കാലം കുട്ടിയെ പരമാവധി വികാസത്തിൻ്റെ ആകാശതലങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. പരമ്പരാഗതമായ വിദ്യാഭ്യാസം ഇല്ലാതെ തന്നെ ജന്മസിദ്ധമായി സ്വാഭാവികമായി ചിലർക്ക് അറിവ് കൈവരുന്നു. ജന്മശിഷ്ടമെന്ന് വേണമെങ്കിൽ പറയാം. ടാഗോറിൻ്റെ ഒരു മനോഹരമായ കഥ ഇവിടെ ഓർമ്മിക്കാം. അത് കഥയാണോ കഥയ്ക്കുള്ളിലെ കഥയോ? അദ്ദേഹം കഥ തുടങ്ങുന്നത് ലെസ്സൺ നോളജ് നീഡ് ബി നോ ബാർ ടു ഹയർ വിസ്ഡം എന്ന മുഖവാചകത്തോടു കൂടിയാണ്. ഒരു പാവം തോട്ടക്കാരൻ്റെ കഥയാണ്. തോട്ടം നോക്കുന്നതൊരു തൊഴിലാണല്ലോ. പക്ഷേ അയാൾ തോട്ടത്തെ അത്യധികം സ്നേഹിച്ചു. ഒരില വിരിയുമ്പോൾ, ഒരു പൂ വിടരുമ്പോൾ അയാൾ സന്തോഷിച്ചു. ഒരില കൊഴിയുമ്പോൾ ചിന്തിച്ചു. ഉപനിഷത്തിലെ മധുര സംഗീതം അയാൾ കേട്ടിരിക്കില്ല, പക്ഷേ അയാൾ അത് അനുഭവിക്കുകയായിരുന്നു. ആരാമെന്നോം കാണുന്നു, ആരാമത്തിൻ്റെ ഉടയോനെന്നാൻ തേടുന്നില്ല. സത്യത്തിൽ അയാൾ ഉദ്യാനപാലകനെന്ന സ്രഷ്ടാവിനെ അറിയാതെ ജന്മാന്തര ഭാഗ്യം കൊണ്ട് തേടുകയായിരുന്നു. ഈ പ്രപഞ്ചം ഒരു ആരാമം, ഇവിടെ നമുക്ക് ജീവിച്ചു മതിയാവുന്നില്ല. പ്രപഞ്ച രചയിതാവിനെ ഇടയ്ക്കൊക്കെ ഓർമ്മിക്കേണ്ടതാണല്ലോ. അസീമിതമായ ആ മഹത്വം അറിയുന്നുമില്ലല്ലോ. ഇവിടെ പറഞ്ഞ തോട്ടക്കാരൻ ഒരു നാൾ, ഹേമന്തകാലമാണ്, പ്രഭാതത്തിൽ ഉദ്യാനത്തിലെത്തി. അത്ഭുതം! മഞ്ഞു വീണ് കൂമ്പിപ്പോകാതെ വിടർന്നു നിൽക്കുന്ന അതിമനോഹരമായ ഒരു താമരപ്പൂവ് ഒറ്റതിരിഞ്ഞു നിൽക്കുന്നു. അയാൾ എന്തിനോ അതിയായി ആഹ്ലാദിച്ചു. സായാഹ്നം വരെ കാത്തുനിന്നു. സായാഹ്നമായപ്പോൾ ആ പൂവ് ഇറുത്തുകൊണ്ട് തെരുവിലെത്തി. പലരും പൂവിന് കൈനിറയെ പണം നൽകാൻ തയ്യാറായി, പക്ഷേ കൊടുത്തില്ല. അപ്പോഴാണ് പ്രഭുവിൻ്റെ തേരൊരു ഒച്ച കേട്ടത്. രഥ അരികിലെത്തി. പ്രഭു ധാരാളം പണം നൽകാൻ നിന്നു. തോട്ടക്കാരൻ ചിന്തിച്ചു, ഇത്രയധികം പണം നൽകി വാങ്ങിക്കുന്ന പൂവ് ഈശ്വരചരണങ്ങളിൽ അർപ്പിക്കുമ്പോൾ പൂവിന് നൽകുന്ന വിലയിലധികം അനുഗ്രഹം അവിടെ നിന്ന് ലഭിക്കും. വിലമതിക്കാനാവാത്ത അനുഗ്രഹം. എനിക്കും അതു മതി.

0: ഇനി എന്നും അതു മതി. അന്ന് വൈശാഖ പൗർണമി നാളായിരുന്നു. ശ്രീബുദ്ധന് ജ്ഞാനോദയം കിട്ടിയ ദിനം. ജനങ്ങൾ അങ്ങോട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. കത്തിച്ച മൺചിരാതികളാൽ വിഹാരം പ്രഭാപൂരിതം. ആ അമൃതാനുഭൂതിയുടെ നിഴലിലെങ്കിലും നിൽക്കണം. തോട്ടക്കാരൻ ആ താമരപ്പൂവ് ആ ചരണതലത്തിൽ സമർപ്പിച്ചു. കരുണാനിധിയായ ബുദ്ധഭഗവാൻ മന്ദഹസിക്കുന്നതുപോലെ തോട്ടക്കാരന് തോന്നി. തൻ്റെ മുന്നിലെ കലശം ബുദ്ധൻ്റെ കാരുണ്യവർഷത്താൽ നിറഞ്ഞിരിക്കുന്നു. സ്വച്ഛവും നിർമ്മലവുമായിരിക്കുന്നു. ജീവിതം സമ്പന്നമായിരിക്കുന്നു. നാളേക്കില്ലാതെയാവുന്ന ധനത്താലല്ല, തൻ്റെ ജീവിതം അക്ഷയമായ ഖനിയായിരിക്കുന്നു. മനസ്സ് നിറകുടം നിറകുടം തുളുമ്പുകയുമില്ല.
1: പ്രൊഫസർ ബി സുലോചന നായർ അവതരിപ്പിച്ച സുഭാഷിതമാണ് നമ്മൾ ഇതുവരെ കേട്ടത്. സുഭാഷിതം വീണ്ടും നാളെ രാവിലെ 5:55. നാളത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുധീർ കിടങ്ങൂർ. ആകാശവാണി അനന്തപുരി FM 101.9. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4:32. ഇപ്പോൾ മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.